മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ ഇന്ന് വൈകിട്ട് 5 മണിക്ക്.

മുല്ലനേഴി എഴുതിയ വരികൾക്ക് ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം വെള്ളം. ഇനി സൂര്യവംശം എന്ന ചിത്രത്തിന് വേണ്ടി സുശീല പാടിയ ഗാനം. രചന വയലാർ, സംഗീതം MK അർജുനൻ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 11:40 കേൾക്കാം. ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565631, 9496596321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ.

0: ആകാശവാണി സമയം 10 മണി.
1: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് നേർവഴിയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തുന്ന അഭിമുഖം കേൾക്കാം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. പലപ്പോഴും നാം ഒക്കെ ചെറിയ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാണ്. പക്ഷേ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ പുഞ്ചിരിയോടെ നേരിട്ട് അകക്കണ്ണിന്റെ ആ ഒരു വെളിച്ചത്തെ കൊണ്ട് ജീവിതം വർണ്ണാഭമാക്കിയ ഒരാളാണ് ഇന്ന് നേർവഴിയിൽ നമ്മോടൊപ്പമുള്ളത്, ശ്രീ ബിനോയ് കുര്യാക്കോസ്. ആദ്യം തന്നെ സാറിനോട് ചോദിച്ചോട്ടെ, ഈ പരിപാടി കേൾക്കാറുണ്ടോ?
1: ആ, ഈ പരിപാടി കേൾക്കാറുണ്ട്. ഇത് കേൾക്കുമ്പോൾ വളരെ പ്രചോദനമുള്ള ഒരു കാര്യമാണ്.
0: സാർ വളരെ അധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന്, നമുക്ക് ആരോഗ്യമാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ ഒരു സമ്പത്തിന്റെ വന്ന ഒരു ചെറിയ പരിമിതിയിൽ നിന്ന് കരകയറി വന്ന ഒരാളാണ്. അപ്പോ എങ്ങനെയായിരുന്നു ചെറുപ്പകാലം പിന്നിട്ടത്? ആ ഒരു അനുഭവമൊക്കെ ഒന്ന് പങ്കുവയ്ക്കാമോ?
1: ഞാൻ എൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയാളാണ്. ഒരു ദിവസം എൻ്റെ അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നിട്ട് മോനെ എന്ന് വിളിച്ചു. അച്ഛൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വട്ടം കറങ്ങിയ, എന്താ ചെയ്തെന്നറിയാതെ. അങ്ങനെയാണ് എനിക്ക് കാഴ്ചയില്ല എന്നുള്ളത് വീട്ടുകാർ കണ്ടെത്തുന്നത്.
0: അപ്പോൾ എത്ര വയസ്സായിരുന്നു?
1: 6 മാസം. അത് കഴിഞ്ഞ് പിന്നെ പല ഡോക്ടേഴ്സ് എൻ്റെ അടുക്കലും പോയി. അപ്പോൾ അവർ പറഞ്ഞു കാഴ്ച ഇങ്ങനെ പതിയെ പതിയെ ഇങ്ങനെ കുറച്ചുള്ളതും പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് ഒരു 10-20 വയസ്സായപ്പോഴത്തേക്കും എൻ്റെ പ്രകാശം ഏകദേശമൊക്കെ
0: പൂർണ്ണമായിട്ട്
1: പോയി.
0: പക്ഷെ ആ ഒരു സമയം വരെ കണ്ട ലോകത്തെ ഇപ്പോഴും മനസ്സിലുണ്ടല്ലേ?
1: ആ, ഉണ്ട്.
0: അപ്പോൾ പഠനമൊക്കെ എങ്ങനെയായിരുന്നു?
1: പഠനമൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ നോർമൽ സ്കൂളിലാണ് പഠിച്ചത്. അമ്മ സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ചൊക്കെ അറിയാൻ കേട്ടിട്ടുണ്ടെങ്കിലും അമ്മയ്ക്ക് വിടാൻ മനസ്സില്ലായിരുന്നു. അപ്പനെ വിടാൻ താല്പര്യമായിരുന്നു. കാരണം അപ്പന് ഈ വർക്കല സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ ഞങ്ങളവിടെ വന്ന് അവരെ അവതരിപ്പിക്കാറുണ്ട്. അതൊക്കെ കണ്ടിട്ട് പിന്നെ അവിടെ കൊണ്ടുവിടാമെന്ന് പറയുമ്പോൾ അമ്മ പറയും പറ്റത്തില്ലെന്ന് പറയും. അന്നത്തെ ഒരു അമ്മയുടെ ഒക്കെ ഒരു ഇത് അത്രയ്ക്കും ഉള്ളായിരുന്നു, ഇളയ കുഞ്ഞല്ലേ. പിന്നെ അമ്മമാർക്കെപ്പോഴും ഈ നമ്മൾ എളുപ്പത്തിൽ പറഞ്ഞ ദുർബലരായ കുഞ്ഞുങ്ങളോടൊരു അടുപ്പം കൂടുതൽ കാണുമല്ലോ. അപ്പം അങ്ങനെ അമ്മ വിടാൻ സമ്മതിക്കായിരുന്നു. പിന്നെ എന്നെ അവിടെ വിളക്കോട്ടം GLP സ്കൂളിൽ ചേർത്തു.
0: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോൾ സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ?
1: നോർമൽ സ്കൂളിൽ പഠിച്ചപ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളിപ്പോൾ പിള്ളേരല്ലേ, ആ കുഞ്ഞല്ലേ. നമ്മൾ പഠിത്തത്തിൻ്റെ സീരിയസോ അതൊന്നും നമ്മൾ അതിനെപ്പറ്റിയും ചിന്തിക്കുന്നില്ലല്ലോ. നമ്മളിങ്ങനെ കളിച്ചോടി നടക്കുന്നു എന്നൊക്കെ ഉള്ളതല്ലാതെ നോർമൽ സ്കൂള് അത്ര ഇതല്ല. കാരണം ഒരു വശത്ത് പിള്ളേരുടെ ശല്യപ്പെടുത്തലും എൻ്റെ കണ്ണാടി എടുത്തുകൊണ്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുമെല്ലാം ഒരുപാട് അനുഭവിച്ചു. പക്ഷേ 1 മുതൽ 4 വരെയുള്ള ആ സ്കൂളിലെ അധ്യാപകരുടെ കരുതലും എനിക്ക് മറക്കാൻ പറ്റത്തില്ല.
0: ഉന്നത പഠനത്തിന് പോയത് ആ ഒരു ജീവിതയാത്രയൊന്ന് വിശദീകരിക്കാമോ?
1: 5ാം ക്ലാസ് മുതൽ എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് എനിക്ക് ഏറെ പ്രയാസമുള്ള കാലമായിരുന്നു. കാരണം ബ്രെയിൻ ലിവിയും അല്ലെങ്കിൽ ബ്ലൈൻഡുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള പഠിത്തങ്ങളോ ഒന്നും നടത്താൻ ആ രീതിയിലെല്ലാവരും നല്ല പഠിത്തം, സാധാരണ കുട്ടികളുടെ കൂടെ എന്നുള്ള പഠിത്തമാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പോലെ ഉള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഒരുപാട് ക്ലാസ്സുകളിൽ തോക്കുകയും ഒക്കെ ചെയ്തു വന്നിട്ടുണ്ട്. കാരണം പരീക്ഷ എഴുതുമ്പം നമുക്ക് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റാതെ വരുമ്പം ആ ഒരു ഇത് വെച്ചുകൊണ്ട് എനിക്ക് മാർക്ക് കുറയും. അങ്ങനെ ഒരുപാട് ക്ലാസ് തോപ്പിച്ചിട്ടിട്ടുണ്ട്.
0: അപ്പൊ അന്ന് ഈ പറയുന്ന പോലെ നമുക്ക് ഒരാളെ എഴുതാൻ വേണ്ടി ബൈ സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരാളെ ഇട്ടും, അങ്ങനെയൊന്നും സപ്പോർട്ട് അന്ന് ഉണ്ടായിരുന്നില്ല അല്ലേ?
1: അന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടിരുത്തും. ആ കാലഘട്ടത്തിൽ വളരെ അധികം വിഷണ്ണനായിരുന്നു. കാരണം ഈ കുട്ടികളെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് കാഴ്ചയില്ല എന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്. എവിടെയെങ്കിലും എനിക്ക് കിട്ടിയാൽ അത് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നോർമൽ സ്കൂളിൽ വിടരുത്, നിങ്ങൾ ആ കുട്ടിയെ സ്പെഷ്യൽ സ്കൂളിലേ വിടാവുള്ളൂ എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ആണ് എന്നെ അത് പറയിക്കുന്നത്.
0: പക്ഷേ സാർ, ഇപ്പോൾ കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയില്ലേ സൊസൈറ്റി? അന്നത്തെ ഒരു കാഴ്ചപ്പാടല്ലോ. ഇപ്പോൾ കുറെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുക എന്നുള്ളൊരു ഇതിലേക്ക് കുട്ടികളും നമ്മുടെ സമൂഹവും കുറച്ചൊക്കെ വളർന്നില്ലേ? സാറിന് ഇപ്പോഴത്തെ ഇതിലെന്താണ് തോന്നുന്നത്? അന്നത്തേതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ?
1: അന്നത്തേതിൽ നിന്ന് മാറ്റം വന്നിട്ടുണ്ടോ? മാറ്റം വരണമല്ലോ.

0: ആ മാറ്റം നമുക്ക് ആവശ്യമാണല്ലോ.
1: അതെ.
0: അത് ഒരുപാട് ഒരുപാട് മാറിയിട്ടുണ്ട് അന്നത്തേൽ നിന്ന് ഇന്നത്തേതിലേക്ക്. പക്ഷെ അന്നത്തെ എൻ്റെ അനുഭവം അതായിരുന്നു,
1: അങ്ങനെയായിരുന്നു.
0: ഇന്നത്തേതല്ലായിരുന്നല്ലോ. പക്ഷെ ഇന്നും ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരിപ്പോഴും നമ്മുടെ സ്കൂളുകളിലുണ്ടെങ്കിൽ പോലും അവരൊക്കെ ഓരോരോ പ്രത്യേക കോഴ്സുകളായിരിക്കും പഠിച്ചിട്ട് വരുന്നത്. അവരുടെ സ്പെഷ്യൽ ബി എഡ് എന്ന് പറയുന്നത് ചിലത് കേൾവി ശേഷി കുറവുള്ള കുട്ടികളുണ്ടല്ലോ, ഒരാളുടെ ബി എഡ് അതായിരിക്കും. വേറെ സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ടീച്ചർ പഠിച്ചിരിക്കുന്ന ബി എഡ് വേറെ ഒന്നായിരിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോഴും ഉണ്ട്.
1: അതായത് സ്പെഷ്യലൈസേഷൻ വേണം ഈ ഇതുപോലെയുള്ള ആൾക്കാരെ പഠിപ്പിക്കാൻ.
0: ആ ഒരു സ്കൂളിൽ ഒരു സ്പെഷ്യൽ ടീച്ചർ ഉണ്ടെങ്കിൽ ആ ടീച്ചർ എല്ലാ കുട്ടികളെയും പഠിപ്പിക്കാൻ അതിനുള്ള ഒരു ഇത് നേടിയിരിക്കണം.
1: ഇപ്പൊ സാറ് ജോലി ചെയ്യുന്നത് ഒരു സ്കൂളിലാണ്, അപ്പോ സാറിന് എന്ത് തോന്നുന്നു ആ ജോലി നേടിയതിന്റെ പിന്നിലുള്ള പരിശ്രമവും ആ ജോലി ലഭിച്ചപ്പോഴുണ്ടായ സന്തോഷവും ഒക്കെ നമ്മളോടൊന്ന് പങ്കുവെക്കാമോ?
0: ഞാൻ ഒരു വശത്ത് എനിക്ക് കാഴ്ചക്കുറവിന്റെ അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്തെ ആ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കുറച്ച് ഹാപ്പി ആയിട്ടൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. അപ്പോൾ ജോലി കിട്ടി. ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയത് കല്യാണം കഴിച്ച് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ ജോലി കിട്ടിയത്. അത് കാരണം ജോലി കിട്ടിയിട്ട് നമ്മളൊരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി ഒന്ന് വിലസമൊക്കെ ചെയ്യുമല്ലോ. ജോലി കിട്ടിക്കഴിഞ്ഞ് നമുക്കൊന്ന് ഒന്ന് ഒറ്റയ്ക്കൊന്ന് ഷൈൻ ചെയ്യാൻ നടക്കാനൊക്കെ പറ്റുമല്ലോ. ആ അത് പറ്റിയില്ല.
1: ഈ ഒരു ജോലിയാണോ ട്രൈ ചെയ്തത്, അതോ എങ്ങനെയായിരുന്നു? ഒരുപാട് മത്സര പരീക്ഷകൾ എഴുതുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ?
0: ഇല്ല, ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത ജോലി ഇതാ.
1: ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി?
0: ആ അതെ, ഇത് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് രണ്ടെണ്ണം കൂടെ വന്നു. പക്ഷേ ഇതാണ് ആദ്യം എനിക്ക് കിട്ടിയത്. ആ രണ്ടെണ്ണത്തിൽ ഒരെണ്ണത്തിന് എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഞാൻ പോയില്ല, കാരണം അത് എം എസ് സിറ്റി കോട്ടയിലായിരുന്നു.
1: ഇപ്പോൾ സാർ ആദ്യം പറഞ്ഞു എനിക്ക് സ്കൂൾ കാലയളവിൽ നല്ല മാർക്ക് ലഭിച്ചിരുന്നില്ല, പക്ഷെ പിന്നീട് സാർ ഇപ്പോൾ ഈ ജീവിതയാത്രയിൽ ആദ്യം അറ്റംപ്റ്റ് ചെയ്ത ജോലി കിട്ടി, പിന്നീട് എഴുതിയ പരീക്ഷകളിലൊക്കെ ഉന്നത നിലവാരം പുലർത്തി. അപ്പോൾ ആ ഒരു മധുരമായിട്ടുള്ള ഒരു ജീവിത വിജയം അല്ലെ, ഒരു മധുര പ്രതികാരം എന്ന് പറയുന്നത് എന്ത് തോന്നി ആ ഒരു സമയം?
0: നമ്മുടെ ജീവിത വഴി നമുക്ക് ദൈവത്തിന്റെ കരുണയുണ്ടോ, നമുക്ക് ജോലിയായിട്ട് കിട്ടിക്കഴിഞ്ഞു, പിന്നെ നമ്മൾ പുറകോട്ട് ചിന്തിക്കേണ്ട കാര്യം വരുന്നില്ല. പക്ഷേ കഴിഞ്ഞ കാലങ്ങൾ ഇതുപോലുള്ള അവസരങ്ങളിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ഒരുപാട് കുട്ടികളുടെ ഭാവി അത് മുൻനിർത്തിയാണ് ഞാൻ എപ്പോഴും സ്പെഷ്യൽ സ്കൂളിനെ കുറിച്ച് പറയുന്നത്.
1: ജോലി സമയം അല്ലാതെയുള്ള സമയങ്ങളിൽ എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്?
0: ജോലി സമയം കഴിഞ്ഞ് വൈകുന്നേരം പ്രോഗ്രാമുകളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും.
1: റേഡിയോ കേൾക്കാറുണ്ട് അല്ലേ?
0: റേഡിയോ കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകൾ പറയാമോ?
0: ഓരോ പ്രോഗ്രാമും നമ്മൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതാണ് നല്ലതെന്ന് തോന്നും. കാരണം ആകാശവാണിയുടെ പ്രോഗ്രാം എന്ന് പറയുമ്പം ആ സാഹിത്യ ഭംഗി എല്ലാവരെയും ആകർഷിക്കുന്നതാണ്.
1: പാട്ടുകൾ കേൾക്കോ?
0: ആ പാട്ട് കേൾക്കാറുണ്ട്.
1: ഇഷ്ടപ്പെട്ട പാട്ട് ഒന്ന് പാടാമോ നമുക്ക് വേണ്ടി?

മുതിർത്തപ്പോൾ ശരശയ്യ ഭീഷ്മർ തന്നൊമ്പരമറിഞ്ഞപ്പോൾ ഗാന്ധീവമിടിമിന്നൽ ശരമുതിർത്തപ്പോൾ.

0: വളരെ നന്നായി പാടുന്നു,
1: നന്ദി.
0: പഠിച്ചിട്ടുണ്ടോ?
1: ഞാൻ 10-ാം ക്ലാസ് പാസ്സായിട്ട് ആർട്സ് കോളേജിൽ പിടിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്വാതന്ത്ര്യനാളിൽ ഗാനഭൂഷണത്തിന് ചേർന്നു. പിന്നെ ഞാൻ അതിനെ ഇച്ചിരി ഉഴപ്പുന്ന ഓട്ടത്തില്ല, അതുകൊണ്ട്
0: പക്ഷെ
1: ഞാൻ
0: അത് ആ സ്വരത്തിലൊട്ടും ഇല്ല കേട്ടോ, ആ ഒരു ഉഴപ്പൊന്നും സ്വരത്തിലില്ല, അത്ര നന്നായി പാടി. ഈ സാറ് പറഞ്ഞൂലോ, പല ജോലി കിട്ടി ഷൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞൂലോ, അപ്പൊ ഈ പാട്ട് കാരണം ഒരുപാട് എടുത്ത് ഷൈൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ?
1: അതുണ്ട്, അത് അതൊക്കെ ഉണ്ട്.
0: പരിപാടികളിലൊക്കെ പാടാറുണ്ടോ?
1: അങ്ങനെ ഗാനമേളയ്ക്കൊന്നും പോകാറില്ല, ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാനൊന്നും ഒക്കത്തില്ല, കാരണം മൊബിലിറ്റി ഇച്ചിരി കുറവാണ്. കാരണം വീട്ടിൽ നിന്ന് ഇല്ല, മറ്റുള്ളവരുടെ കയ്യെ പിടിച്ചിങ്ങനെ

0: നടന്നു. അങ്ങനെയൊക്കെയുള്ള ഒരിത് മാത്രമേ ഉള്ളതുകൊണ്ട് ഒറ്റയ്ക്കുള്ള യാത്രയെ കുറവാണ്. പിന്നെ ഏതെങ്കിലും സദസ്സിലൊക്കെ പോയിന്ന് പാടാറും ഒക്കെ ഉണ്ട്.
1: കുടുംബത്തെക്കുറിച്ചും സഹധർമ്മിണിയെക്കുറിച്ചും എല്ലാവരെ കുറിച്ചും ഒന്ന് പറയാം.
0: ഞാൻ ഒരു ഇടത്തരം കുടുംബത്തിലാണ്. അച്ഛൻ PWD ജീവനക്കാരനായിരുന്നു. അച്ഛനും അമ്മയും എല്ലാം മരിച്ചു. പിന്നെ മൂന്ന് ബ്രദേഴ്സ് ഉണ്ട്. അവർ ഒരാൾ മരിച്ചു. പിന്നെ ബാക്കി ഉള്ളവരെല്ലാം ഉണ്ട്. പിന്നെ 2012 കല്യാണം കഴിക്കുന്നത്. ഒരു മോനുണ്ട്, 6 വയസ്സ്.
1: എങ്ങനെയുണ്ട്, പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമോ മകനെ?
0: ഞങ്ങൾ വിളിച്ച് ഇരിക്കത്തില്ല.
1: നമ്മുടെ ചുറ്റും ഈ ഒരു പരിമിതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ സാറിൻ്റെ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും. അവരോടായിട്ട് എന്താണ് പറയാനുള്ളത്?
0: നമ്മൾ മുന്നോട്ട് പോവുക, പുറകോട്ട് നോക്കുക, അതിൻ്റെ ഇരട്ടി ശക്തിയോടെ മുന്നോട്ട് നോക്കി നടക്കുക.
1: ഇനിയും എന്തെങ്കിലും ലക്ഷ്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ബാക്കിയുണ്ടോ? ജീവിതത്തിൽ ഇനിയും കൈവരിക്കണം എന്ന ആഗ്രഹമുള്ള കാര്യങ്ങൾ ഒന്ന് പങ്കുവെക്കാമോ?
0: കലാപരമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ട്. മോന് കുറച്ചൊരു പാട്ടിൻ്റെ ഒരു അല്പം ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുത്ത് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ ഞങ്ങൾ കാഴ്ചയില്ലാത്ത ആളുകൾ സംഘടിതരാണല്ലോ,
1: ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്.
0: ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്, അതിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് കുറേ പ്രവർത്തനങ്ങളൊക്കെ എല്ലാവർക്കും ഒപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ സപ്പോർട്ടീവായിട്ടെങ്കിലും നിന്നുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിച്ച് പോകണമെന്നുണ്ട്. ജീവിതത്തിൽ പരമാവധി മനുഷ്യന് നന്മയാകുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണമെന്നുള്ളതാണ്.
1: ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച ശ്രീ ബിനോയ് കുര്യാക്കോസിന്റെ വാക്കുകൾ നമുക്കൊരു പ്രചോദനമാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പരിമിതികളായി കണ്ട് ഒതുങ്ങിക്കൂടുന്നവരോട് സാറിൻ്റെ ജീവിതം ഒരു പാഠപുസ്തകമാണ്. അപ്പോൾ ഇനിയും ഒരുപാട് പേർക്ക് പ്രചോദനാത്മകമാകട്ടെ താങ്കളുടെ ജീവിതം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.
0: നന്ദി.
2: വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ബിനോയ് കുര്യാക്കോസുമായി റൂബി ബാബു നടത്തിയ അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ BT.

നേർവഴി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.

ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരി ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം രചന അനിഷ എ മെൻഡസ്.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം ഇന്ന് വൈകുന്നേരം 3-5 കൂട്ടുകാരിയിൽ. രചന അനുഷ എ മെൻഡസ്.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

കുറിഞ്ചി, മുല്ലൈ, മരുതം, നെയ്ത്, പാലൈ എൻ്റെ ഐവകൈ നിലങ്ങളാലും തന്നെ അഴകുപടുത്തി കൊള്ളും ഇടന്താൻ അൻ്റെ നാഞ്ചിൽ നാട് എൻ്റെ പോറ്റപ്പെട്ട ഇന്ത്യാവിൽ തെക്കു മുനയിൻ കന്യാകുമരി മാവട്ടം. കുമരി മാവട്ടം അൻ്റും ഇന്നും വരലാറ്റ് സിറപ്പ് മിക്കത് എൻപതൻ സാക്ഷികൾ താൻ അങ്ങുള്ള കോട്ടകൾ മറ്റും കൽവെട്ടുകൾ. എൻ്റെ തമിഴ്ച്ചൊൽ മാലൈ നികഴ്ചിയിൽ മുതലാവതാക നേർകൾ കേട്ടിരുപ്പത് തിരു എസ് മുരുകൻ അവർ എഴുതി വഴങ്ങും ഉരൈ കന്യാകുമരി മാവട്ട കോട്ടകൾ.

സാക്ഷികൾ നിഗഴ്ചിയിൽ ഇതുവരെ നേർക്കൽ കേട്ടത് തിരു കുമരി എഴിലൻ അവർ എഴുതി വഴങ്ങിയ സിറുകഥയാണ്.

ഒരു അറിവിപ്പ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലിരുന്ന് ഒലിപ്പരപ്പാകും തമിഴ്ച്ചൊൽ മാലേ നിഘഴ്ചിയെ കുറിച്ച് നേർകളിയും കരുത്തുക്കൾ വരവേൽക്കപ്പെടുകിന്റെ. കരുത്തുക്കൾ അനുഭവേണ്ടിയ മുഖവരി എഴുത്തുപെട്ടി ആകാശവാണി തിരുവനന്തപുരം 14 അല്ലത് ഉങ്ങൾ കരുത്തുക്കളെ മിന്നഞ്ചൽ മൂലമാകവും അനുപ്പലാം. ഇമെയിൽ മൂലമാക അനുപ്പവേണ്ടിയ മുഖവരി AIR TVM PM @gmail.com. മുഖവരി ഒരു മുറി കൂടെ എഴുത്തുപെട്ടി ആകാശവാണി തിരുവനന്തപുരം 14 ഇമെയിൽ അനുപ്പവേണ്ടിയ മുഖവരി AIR TVM PM @gmail.com.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
1: ഗാനകൈരളി കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: ഭാഷാ സാഹിത്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് കവിത. വളരെ ശ്രേഷ്ഠമായ കാവ്യ പാരമ്പര്യമാണ് നമ്മുടെ മലയാള ഭാഷയ്ക്കുള്ളതും.

ആ കാവ്യ പാരമ്പര്യത്തെ കർണാടക സംഗീതവുമായി ഇഴചേർക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഗാനകൈരളിയുടെ മുൻ അധ്യായങ്ങളിലൂടെ കേട്ടുവന്നതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ അധ്യായത്തിലും. കാവാലം നാരായണ പണിക്കർ, മുരിങ്ങൂർ ശങ്കരൻകുട്ടി, ഉണ്ണികൃഷ്ണൻ നായർ, വി ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ രചനകളിലുള്ള കൃതികളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം.

കാവാലം നാരായണ പണിക്കരുടെ രചനയിൽ ഹ്രീം മന്ത്രകണികെ എന്നു തുടങ്ങുന്ന കൃതി, കുന്തളവരാളി രാഗം ഖണ്ഡചാപ്പ് താളം, പാടിയത് കാവാലം ശ്രീകുമാർ.

കലയാമി സുമതേ എന്നു തുടങ്ങുന്ന കൃതി മുരിങ്ങൂർ ശങ്കരൻകുട്ടിയുടെ രചന. ശങ്കരാഭരണരാഗം ആദിതാളം. പാടിയത് താമരക്കാട് ടി എൻ ഗോവിന്ദൻ നമ്പൂതിരി.

ഉണ്ണികൃഷ്ണൻ നായരുടെ രചനയിൽ ഗോപകിശോര സ്വരൂപ എന്നു തുടങ്ങുന്ന കൃതി. രാഗം മോഹനം, ആദിതാളം. പാടിയത് കോന്നിയൂർ സുരേഷ് കെ നായർ.

അവസാനമായി വി ഉണ്ണികൃഷ്ണന്റെ രചനയിൽ മംഗളാബ്ദി എന്നു തുടങ്ങുന്ന കൃതി കേൾക്കാം. രാഗം സുരുട്ടി, രൂപകതാളം വിമല ബി വർമ്മ പാടിയിരിക്കുന്നു.

0: വിവിധ മലയാള കവികളുടെ രചനയിലുള്ള കൃതികളാണ് ഗാനകൈരളിയുടെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ടത്.
1: ഗാനകൈരളി സമാപിക്കുന്നു.
2: ആഖ്യാനം സാജു മോൻ, നിർവഹണ സഹായം കെ ജി സുമിത, രചന നിർവഹണം സന്ദീപ് സുരേഷ്.

0: സർഗം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് ചേട്ടൻ. ആകാശവാണി
1: റേഡിയോ സ്മരണകൾ.
2: ഇന്ന് റേഡിയോ സ്മരണകൾ പങ്കുവെക്കുന്നത് നാടകരചയിതാവും സംവിധായകനും നടനുമായ ശ്രീ ജോയി ചിറയിൻകീഴ്.
3: നമുക്കറിയാം, ഇംഗ്ലണ്ടിൽ 1896 മാർക്കോണിയാണ് റേഡിയോ കണ്ടുപിടിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചത് 1922. ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ നെറ്റ്വർക്കായിരുന്നു ആൾ ഇന്ത്യ റേഡിയോ. ആൾ ഇന്ത്യ റേഡിയോ 1943 March 12 തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്

0: തിരുവനന്തപുരം നിലയവും പ്രക്ഷേപണവും ഉദ്ഘാടനം നടത്തിയത്. ഡൽഹിയിലും കേരളത്തിലും പ്രക്ഷേപണം ആരംഭിച്ച ആൾ ഇന്ത്യ റേഡിയോ ഉയർത്തിവിട്ടത് അറിവിൻ്റെയും മാനവ സംസ്കാരത്തിൻ്റെയും പുതിയ നവോത്ഥാനത്തിൻ്റെയും ആകാശ തരംഗങ്ങളായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സ്വാതന്ത്ര്യസമര സേനാനികൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ, സാഹിത്യകാരന്മാർ, നാട്യ സംഗീത കലാകാരന്മാർ, ശാസ്ത്ര സാങ്കേതിക വിദഗ്ധർ തുടങ്ങിയ ആയിരക്കണക്കിന് പ്രതിഭകൾ അവരുടെ സ്വന്തം ശബ്ദത്തിലൂടെ ലക്ഷോപലക്ഷം ശ്രോതാക്കളെ സൃഷ്ടിക്കുകയുണ്ടായി. എൻ്റെ ഗ്രാമം തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴാണ്. എൻ്റെ ഓർമ്മയിൽ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ വീട്ടിൽ ഒരു ഫിലിപ്സ് കമ്പനിയുടെ വലിയ റേഡിയോ സ്വീകരണ മുറിയിൽ ഒരു ഗ്രഹനാഥൻ്റെ ഗാംഭീര്യത്തോടെ പ്രധാന സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ റേഡിയോ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിയുണ്ടായിരുന്ന എൻ്റെ മൂത്ത അമ്മാവൻ വാങ്ങിക്കൊണ്ടുവന്നതായിരുന്നു. അക്കാലത്ത് റേഡിയോ പ്രവർത്തിക്കാൻ സർക്കാരിൻ്റെ ലൈസൻസ് വേണം. വർഷാവർഷം ആ ലൈസൻസ് ബുക്ക് പുതുക്കുകയും വേണം. ഫീസുണ്ടായിരുന്നോ എന്നറിയില്ല. പക്ഷേ വർഷത്തിലൊരിക്കൽ ലൈസൻസ് ബുക്ക് പരിശോധിച്ച് ലൈസൻസ് പുതുക്കി തരുന്നതിന് റേഡിയോ ഇൻസ്പെക്ടർമാർ വീട്ടിലെത്തുമായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ലക്ഷക്കണക്കിന് ശ്രോതാക്കളെ ആദ്യം കൂടുതൽ ആകർഷിച്ചത് കൃത്യമായ വാർത്താ ബുള്ളറ്റിനുകൾ തന്നെ. രാജ്യത്തും ലോകമെമ്പാടും നടക്കുന്ന സംഭവങ്ങളും വാർത്തകളും ഏറ്റവും പെട്ടെന്ന് ശ്രോതാക്കളിൽ എത്തിക്കുന്ന സാങ്കേതിക വിദ്യയിലൂടെ ആൾ ഇന്ത്യ റേഡിയോ തുടങ്ങി വച്ചത് അറിവിൻ്റെയും ചിന്തയുടെയും ഒരു സാങ്കേതിക വിപ്ലവം തന്നെയായിരുന്നു. ക്രമേണ റേഡിയോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗവുമായി. ചിറയെങ്കിൽ ആദ്യമായി പൊതുജനങ്ങൾക്കായി ഒരു റേഡിയോ ക്യൂസ്ക് ഉണ്ടായത് ശാർക്കര പറമ്പിനോട് ചേർന്ന് പഞ്ചായത്ത് പുറമ്പോക്കിലുള്ള ഒരു ചെറിയ സ്ഥലത്തായിരുന്നു. അന്ന് ചിറയൻകീഴ് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ശ്രീ കൃഷ്ണപിള്ളയായിരുന്നു പഞ്ചായത്ത് വക സ്ഥലവും റേഡിയോയും മറ്റ് ഉപകരണങ്ങളും അനുവദിച്ചത്. കെട്ടിട നിർമ്മാണം സൗജന്യമായി നടത്തി തന്നത് ശാർക്കര നിവാസിയും പ്രവാസിയുമായ ശ്രീ സുകുമാരൻ നായരാണ്. വാർത്തകൾ കേൾക്കാനും മറ്റും രാത്രിയിൽ പോലും ശ്രോതാക്കൾ കാത്തു നിൽക്കുമായിരുന്നു. ശ്രോതാക്കളുടെ സദസ്സ് ഒരു കൂട്ടായ്മയുടെയും അറിവ് പങ്കുവയ്ക്കലിൻ്റെയും സൗഹൃദത്തിൻ്റെയും കൂടി മാറിയിരുന്നു. മഹത്തായ മലയാള ഭാഷയുടെ അർത്ഥവും സംസ്കാരവും ഉച്ചാരണശുദ്ധിയും ഭാഷാശൈലിയും അതിൻ്റെ അന്തസ് ഒട്ടും നഷ്ടപ്പെടാതെയുള്ള വാർത്താ പ്രക്ഷേപണം തന്നെയാണ് ശ്രോതാക്കളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. ഡൽഹിയിലും കേരളത്തിലും മലയാള വാർത്തകൾ വായിച്ചിരുന്നത് പ്രഗത്ഭരും പ്രശസ്തരുമായ നിരവധി വാർത്താ വായനക്കാരായിരുന്നു. രാമചന്ദ്രൻ, സതീന്ദ്രൻ, പ്രതാപൻ, വെൺമണി വിഷ്ണു, ഗോപൻ, പി പത്മരാജൻ, സുഷമ, ശ്രീദേവി, ഹേമലത, രാജേശ്വരി മോഹൻ തുടങ്ങി നൂറിൽപ്പരം വാർത്താ വായനക്കാർ മലയാള വാർത്താരംഗത്ത് ഉണ്ടായിരുന്നു. വാർത്താ വായനക്കാരിൽ ശ്രീദേവി ഞങ്ങളുടെ നാട്ടുകാരിയും ശാർക്കര ക്ഷേത്ര പരിസരത്തുള്ള കൂനക്കുഴിയിൽ കുടുംബാംഗവുമാണ്. ശ്രീദേവി ഡൽഹിയിൽ നിന്നും 12:50 വാർത്താ ബുള്ളറ്റിൻ ആദ്യമായി വായിച്ചപ്പോൾ റേഡിയോ ക്യൂസ്കിൻ്റെ മുന്നിലും പരിസരത്തുള്ള എല്ലാ വീടുകളിലും റേഡിയോ വാർത്ത കേട്ടത് ഇന്നും ഞാൻ ഓർക്കുന്നു. ഡൽഹിയിൽ അവരുടെ വീട് സന്ദർശിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കലാസമിതിയായ ഫ്ലൈയിങ് ആരോസിന് ഓണം, വിഷു, ക്രിസ്മസ് പെരുന്നാളുകൾക്കെല്ലാം ഞങ്ങൾക്ക് വിശേഷാൽ പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരവും ലഭിച്ചു. അങ്ങനെ ഒരു ഓണപ്പരിപാടിയിൽ ആദ്യമായി ചലച്ചിത്ര പിന്നണി ഗായകനായ ഇടവ ബഷീറിനെ ആകാശവാണിയിൽ ആദ്യമായി ഒരു പാട്ട് പാടാൻ ഞങ്ങൾ അവസരമൊരുക്കി. ആദ്യമായി ഇടവ ബഷീർ ആകാശവാണിയിൽ പാടിയ ലളിതഗാനം രചിക്കുവാനുള്ള ഭാഗ്യം എനിക്കാണ് ലഭിച്ചത്. സംഗീതം നൽകിയത് ഡോക്ടർ കോശി മാത്യുവിൻ്റെ മകൻ അമ്പച്ചനാണ്. ഓണപ്പൂ, പുലരിപ്പൂ, 1000 പൂക്കളുള്ള അത്തപ്പൂ എന്നായിരുന്നു ആ ഗാനം തുടങ്ങിയത്. ഞങ്ങൾ അവതരിപ്പിച്ച പല വിശേഷാൽ പരിപാടികളിൽ പലതും ചിറയൻകീഴ് ആകാശവാണി ഉദ്യോഗസ്ഥരായ മള്ളൂർ രാമകൃഷ്ണൻ, ചിറയൻകീഴ് രാജൻ എന്നിവർ ആകാശവാണിയുടെ വാഹനത്തിൽ ചിറയൻകീഴിലെത്തി റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സംഗീതപ്രിയനായ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് ദന്തൽ ഡോക്ടറായ ഡോക്ടർ കോശി മാത്യു സാറിൻ്റെ കെട്ടിടമാണ് റെക്കോർഡിങ്ങിനായി സ്റ്റുഡിയോയായി ഞങ്ങൾ ഉപയോഗിച്ചത്. ആകാശവാണിയുടെ പേര് പതിപ്പിച്ച വാഹനവും റെക്കോർഡിംഗ് ഉപകരണങ്ങളും ഒക്കെയായി ഞങ്ങൾ അവതരിപ്പിച്ച പരിപാടികൾ റെക്കോർഡ് ചെയ്യാൻ വരുന്ന ഉദ്യോഗസ്ഥരായ മള്ളൂർ സാറും രാജൻ സാറും ഒക്കെ ഞങ്ങളുടെ നാട്ടിലെത്തി പ്രോഗ്രാം റെക്കോർഡ് ചെയ്യുന്നത് നാട്ടുകാർക്കും ഞങ്ങൾക്കും ഒക്കെ വളരെ ആദരവും അന്തസ്സും കൂടിയായിരുന്നു. ഞങ്ങളുടെ നിരന്തരമായ അഭ്യർത്ഥന മാനിച്ച് ഒരിക്കൽ തത്സമയ വാർത്താ പ്രക്ഷേപണം കാണുവാൻ എനിക്ക് അവസരമുണ്ടായി. അന്തരിച്ച സുഹൃത്ത് ശ്രീ കെ ശിവകുമാറുമായി ഞാൻ സ്റ്റുഡിയോയിലെത്തി. അന്ന് വാർത്ത വായിച്ചത് പ്രതാപൻ സാറായിരുന്നു. വാർത്ത തീർന്ന ശേഷം അവിടെ എത്തിയ പി പത്മരാജൻ, എം ജി രാധാകൃഷ്ണൻ, പൂവച്ചൽ ഖാദർ എന്നിവരെ പരിചയപ്പെടാനും കഴിഞ്ഞ നിമിഷങ്ങൾ ഞാനൊരു ഭാഗ്യമായി തന്നെയാണ് കരുതുന്നത്. നാടക ആചാര്യന്മാരായ ജഗതി എൻ കെ ആചാര്യ, നാഗവള്ളി ആർ എസ് കുറുപ്പ്, കെ ജി സേതുനാഥ്, വീരരാഘവൻ നായർ, ടി എൻ ഗോപിനാഥൻ നായർ, ടി ആർ സുകുമാരൻ നായർ, മടവൂർ ഭാസി, എസ് രാമൻകുട്ടി നായർ, ഭാർഗവൻപിള്ള, കെ ജി ദേവകിയമ്മ, ടി പി രാധാമണി, ആറന്മുള പൊന്നമ്മ, മാവേലിക്കര പൊന്നമ്മ മുതലായ എത്രയോ വലിയ കലാകാരന്മാർ അക്കാലത്ത് തന്നെ ആകാശവാണിയിൽ പ്രവർത്തിച്ചിരുന്നു. വർഷാവർഷം ഒരു നാടകവാരവും അക്കാലത്തുണ്ടായിരുന്നു. സത്യൻ, പ്രേം നസീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, തിക്കുറിശി, അടൂർ ഭാസി, പി ഭാസ്കരൻ, ഷീല, ടി ആർ ഓമന തുടങ്ങിയവർ അഭിനയിച്ച ഒരു നാടകവും അവസാന ദിവസം ഉണ്ടായിരുന്നു. വർഷം തോറും ശബരിമലയിലെ മകരവിളക്കിൻ്റെ തത്സമയ സംപ്രേഷണം മനോഹരവും ഭക്തിപൂർവ്വം അവതരിപ്പിച്ചിരുന്നത് മഹാനായ ശ്രീ നാഗവള്ളി ആർ എസ് കുറുപ്പ് സാറായിരുന്നു. പിൽക്കാലത്ത് എൻ്റെ 50 വർഷത്തെ കലാ സാംസ്കാരിക പ്രവർത്തനത്തിൽ ആകാശവാണിയിലെ മുതിർന്ന കലാ സാഹിത്യ പ്രവർത്തകരുമായി വേദി പങ്കിടാനും അഭിനയിക്കാനും സഹകരിക്കാനും എനിക്ക് അവസരങ്ങൾ ലഭിച്ചത് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യം തന്നെയാണ്. നാട്യകലാ സാംസ്കാരിക സാഹിത്യ പ്രവർത്തകർ അറിയപ്പെട്ടത് കൂടുതൽ പ്രശസ്തിയിലേക്ക് ഉയർന്നത് ആകാശവാണിയിലൂടെ തന്നെയായിരുന്നു. ഒരു മലയാളിയുടെ അഭിരുചി മനസ്സിലാക്കി മനുഷ്യ സമൂഹത്തിന് അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും വർണ്ണചിത്രങ്ങൾ ശബ്ദതരംഗങ്ങളുടെ മായാപ്രപഞ്ചത്തിലേറ്റി ശ്രോതാക്കളിൽ എത്തിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും മരണമില്ലാത്ത ആകാശവാണിക്കും പ്രവർത്തകർക്കും ദീർഘായുസ് ലഭിക്കുവാനും പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെപ്പോലെ ഞാനും. ഇന്നും ഒരു ഭദ്രദീപം പോലെ ആകാശവാണിയെ എല്ലാ ശ്രോതാക്കളും കൈക്കൊമ്പിലെ കിടാവിളക്കായി തലമുറകളായി നെഞ്ചോട് ചേർത്ത് പിടിക്കുമെന്ന കാര്യം തീർച്ച. ലോകമെമ്പാടുമുള്ള മലയാളികളുടെ നിത്യഹരിത നായകനായ പ്രേം നസീറിനെ പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണിയും നിത്യഹരിത ശോഭ കൈവരിക്കട്ടെ. ഒപ്പം ആകാശവാണിക്കും കലാപ്രവർത്തകർ, സാങ്കേതിക പ്രവർത്തകർ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ആശംസകൾ, അഭിനന്ദനങ്ങൾ, നമസ്കാരം.
1: റേഡിയോ സ്മരണകൾ ഇതുവരെ നമ്മോട് പങ്കുവച്ചത് നാടകരചയിതാവും സംവിധായകനും നടനുമായ ശ്രീ ജോയി ചിറയിൻകീഴ്.

0: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ GOVയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്
1: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം.

വന്ദനമെന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ. ഇനി യേശുദാസ് പാടിയ ഗാനം. വരികൾ എഴുതിയത് കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ചിത്രം അയാൾ കഥയെഴുതുകയാണ്.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ചിത്രം അയാൾ കഥ എഴുതുകയാണ്.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ ശാന്തി ഈശ്വർ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. നീലാകാശ പൊയ്കയിൽ ഇന്നലെ അന്തിക്കൊരമ്പിളി പൂവിരിഞ്ഞു. ഗാനമെഴുതിയത് പഴവീട് ശ്രീ. സംഗീതം നൽകിയത് നെച്ചൂർ ആർ. രതീശൻ.

അടുത്ത ഗാനമെഴുതിയത് പ്രജിത് കുടവൂർ, സംഗീതം നൽകിയത് റാണ. ഇന്നെൻ്റെ മുറ്റത്തെ മുക്കൂറ്റിപ്പൂവിന് മുന്നാഴിമുത്തം കൊടുത്തു സൂര്യൻ.

അവസാനമായി പൂങ്കുയിലെ നീയൻ പൂമര ജില്ലയിൽ പുന്നാരം പറയാനോ വന്നു. ഡോക്ടർ വി വി വിശ്വം എഴുതിയത്, സംഗീതം നൽകിയത് ഡോക്ടർ വാഴമുട്ടം ബി ചന്ദ്രബാബു.

പഴവീട് ശ്രീ, പ്രജിത് കുടവൂർ, ഡോക്ടർ വി വി വിശ്വം എന്നിവർ ഗാനങ്ങളെഴുതി. നെച്ചൂർ ആർ രതീശൻ, റാണ, ഡോക്ടർ വാഴമുട്ടം ബി ചന്ദ്രബാബു എന്നിവർ സംഗീതം നൽകി. ശാന്തി ഈശ്വർ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.

0: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ.

0: പ്രധാന വാർത്തകൾ. 19-ാമത് ഓസ്കർ മേളയുടെ ഭാഗമായി 51-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും ഓസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പര്യത്തുംകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ നിന്ന് ലക്നൗ സൂപ്പർ ജയിന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 19-ാമത് ഓസ്കർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. രാജ്യത്തിന്റെ വികസന യാത്രയിൽ ഉത്തരവാദിത്തത്തോടെ സംഭാവന ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് കഴിയട്ടെയെന്ന് ചടങ്ങിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ആശംസിച്ചു. വികസിത ഭാരതത്തിനായുള്ള ദൃഢനിശ്ചയം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഓസ്കർ മേള നടന്നത്. പാലക്കാട് നടന്ന ഓസ്കർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. യുവാക്കളുടെ ഊർജം രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഓസ്കർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് ഓസ്കർ മേളയെന്നും നിയമന ഉത്തരവ് ലഭിച്ചവർ രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തേണ്ടവരാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: It is a grand vision to transform Yuva Shakti into Rashtra Shakti, youth power into national power. The young recruits joining the service of the Government of India today are not just taking up jobs. They are stepping up to shape the absolute future of our great nation, Bharat.
0: രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. ഹോർമൂസ് കടലിലേക്കുണ്ടായ തടസ്സങ്ങളും ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നതുമാണ് വില വർധനവിന് കാരണം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷയുടെ ഉത്തര കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭ്യമാകുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടി. CBSE വെബ്സൈറ്റിൽ അസാധാരണമായ തിരക്ക് അനുഭവപ്പെട്ടതുൾപ്പെടെ കണക്കിലെടുത്താണ് തീരുമാനം. നീട്ടിയ സമയപരിധി പ്രയോജനപ്പെടുത്തി നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ CBSE വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചു. UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ നാളെ നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലെ വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്കുശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. തൃശൂർ മാരാങ്കോട് 2 കൈ ഉന്നതികളിൽ ജില്ലാ കളക്ടർ സന്ദർശനം നടത്തി. ചാലക്കുടി താലൂക്കിൽ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന അരേക്കാപ്പ്, വീരാങ്കുടി ഉന്നതികളിലുള്ളവരെ മാറ്റിപ്പാർപ്പിച്ച കശുമാവിൻ തോട് ഉന്നതിയിലെയും 2 കൈ ഉന്നതിയിലെയും ജനങ്ങളുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ സംവദിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
2: 46 കുടുംബങ്ങൾ താമസിക്കുന്ന കശുമാവിൻ തോട്ടിലെ പുനരധിവാസ സ്ഥലത്തെത്തിയ ജില്ലാ കളക്ടറും സംഘവും ഉന്നതിയിലുള്ളവരുമായി സംസാരിച്ചു. ഉന്നതിയിലെ വിദ്യാർത്ഥികൾക്ക് മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാൻസ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിനും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള സൗകര്യമൊരുക്കുന്നതിനും പട്ടികവർഗ വികസന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. 2 കൈ ഉന്നതിയിലേക്കുള്ള ഗതാഗത സൗകര്യവും വൈദ്യുതിയും വീടില്ലാത്തവർക്ക് വീടൊരുക്കുന്നതിനും ഉന്നതിയിലെ കാനയുടെ സൈഡ് കെട്ടുന്നതിനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടർ 2 കൈ ഉന്നതിയിലുള്ള കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ജനകീയ ആരോഗ്യ കേന്ദ്രവും സന്ദർശിച്ചു.
0: എറണാകുളം പരുത്തുകാവ് കുഴിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. കേസ് സർക്കാർ ഏറ്റെടുക്കുമെന്നും അനുകൂല വിധിയില്ലെങ്കിൽ പുനരധിവാസത്തിന് ശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. സംസ്ഥാനത്ത് വിഷു ബെമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത്. ഇന്നുച്ചയ്ക്ക് 2-ന് നറുക്കെടുപ്പ്. 1-ാം സമ്മാനം 12 കോടി രൂപ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. SP റാങ്കിന് മുകളിലേക്കുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൗ സൂപ്പർ ജയിൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വയനാട്ടിൽ വീണ്ടും കടുവ സാന്നിധ്യം. മീനങ്ങാടി ഒരപ്പുവയലിൽ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചു. കടുവ കൂടുതൽ തവണ എത്തിയ പ്രദേശത്താണ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
4: മീനങ്ങാടി പഞ്ചായത്തിലെ അരിമുള, ഒരപ്പുവയൽ, കാര്യമ്പാടി, പുത്തൂർ മേഖലകളിലാണ് 1 മാസത്തിലേറെയായി കടുവ സാന്നിധ്യമുള്ളത്. ഇവിടെ ക്യാമറ അടക്കം വനംവകുപ്പ് നേരത്തെ സ്ഥാപിച്ചിരുന്നു. അരിമുളയിലെ ജനവാസ മേഖലയിലെ റോഡിലൂടെ കടുവ കടന്നു പോകുന്നത് പ്രദേശവാസികൾ നേരിട്ട് കാണുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് 2 ആഴ്ചയിലേറെ കടുവ ഇവിടേക്ക് എത്തതിനാൽ ക്യാമറകളെല്ലാം എടുത്തു മാറ്റുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും പ്രദേശത്ത് കടുവ എത്തിയത്. തുടർച്ചയായ ദിവസങ്ങളിൽ ഈ മേഖലയിൽ കാൽപ്പാടുകൾ കണ്ടതോടെയാണ് വനംവകുപ്പ് വീണ്ടും കൂട് സ്ഥാപിച്ചത്.
0: തൃശൂർ ടൗൺ ഹാൾ പരിസരത്ത് വെച്ച് ഇടഞ്ഞ ആനയെ തളച്ചു. ശിവലക്ഷ്മി അയ്യപ്പൻ എന്ന ആനയാണ് നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. വീടുകളുടെ ഗേറ്റുകളും വാഹനങ്ങളും ഉൾപ്പെടെ ആന തകർത്തു. നായെ കണ്ട് ഭയന്നാണ് ആന ഇടഞ്ഞതെന്നാണ് പ്രാഥമിക വിവരം. പോലീസും എലഫന്റ് സ്ക്വാഡും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ സ്ഥലത്തെത്തി ഏറെ നേരം പരിശ്രമിച്ചാണ് ആനയെ തളച്ചത്. ഇടുക്കി 3 ടോപ്പ് സ്റ്റേഷനിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ തമിഴ്നാട് പോലീസ് പരാതി സ്വീകരിച്ചു. തേനി കളക്ടറേറ്റിൽ നിന്നും നിർദ്ദേശം ലഭിച്ചതോടെയാണ് തമിഴ്നാട്ടിലെ കൊരങ്ങണി പോലീസ് സ്റ്റേഷനിൽ പരാതി സ്വീകരിച്ചത്. ടോപ്പ് സ്റ്റേഷൻ സ്വദേശികളായ വിനോദ്, ഋത്തിക്, ഡേവിഡ് എന്നിവർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി. ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് വർക്കല സ്വദേശികൾക്ക് നേരെ 3-ൽ ആക്രമണം ഉണ്ടായത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ മതിയായ രേഖകളില്ലാതെ നിയമവിരുദ്ധമായി താമസിച്ച 25 ബംഗ്ലാദേശി തൊഴിലാളികൾക്ക് പ്രത്യേക കോടതി 2 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. വസ്ത്രവിതരണ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവർക്കാണ് ശിക്ഷ ലഭിച്ചത്. ഇവരിൽ നിന്ന് ബംഗ്ലാദേശ് പൗരത്വം തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം വഴുതക്കാട് കാഴ്ച പരിമിതർക്കായുള്ള സർക്കാർ വിദ്യാലയത്തിൽ വിവിധ ഒഴിവുകളിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഫീമെയിൽ മേട്രൺ, നൈറ്റ് വാച്ച്മാൻ, ബ്രെയിൽ ലിസ്റ്റ് തസ്തികകളിൽ ഈ മാസം 25-നും ക്രാഫ്റ്റ് ടീച്ചർ, ഫീമെയിൽ ഗൈഡ്, കുക്ക്, മെയിൽ മേട്രൺ തസ്തികകളിൽ 29-നും പ്രായോഗിക പരീക്ഷയും അഭിമുഖവും നടത്തും. വയനാട് പള്ളിക്കൽ ഗവൺമെന്റ് LP സ്കൂൾ ഈ അധ്യയന വർഷം തന്നെ UP സ്കൂളാക്കി ഉയർത്താൻ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ശുപാർശ. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് കമ്മീഷൻ ഇത് സംബന്ധിച്ച ശുപാർശ നൽകിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19-ാമത് ഓസ്കർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതമെന്ന ലക്ഷ്യം നിറവേറ്റുന്നതിൽ യുവജനങ്ങൾക്ക് നിർണായക പങ്കെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് പാലക്കാടും തിരുവനന്തപുരത്തും റോസ്കർ മേള നടന്നു. യുവാക്കളുടെ ഊർജ്ജം രാഷ്ട്ര നിർമ്മാണത്തിനായി വിനിയോഗിക്കപ്പെടണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. എറണാകുളം പരുത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ തിങ്കളാഴ്ച ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയിൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
5: ആകാശവാണി.
6: ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.
7: എന്തുകൊണ്ടാണ് ഇന്ന് ചെറുപ്പക്കാരിൽ ഫാറ്റി ലിവർ കൂടുതലായി കാണുന്നത്? ഒരു കാലത്ത് ഫാറ്റി ലിവർ എന്ന് കേട്ടാൽ 45 അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവരെയാണ് ആളുകൾ ചിന്തിച്ചിരുന്നത്. പക്ഷെ ഇന്ന് 20 അല്ലെങ്കിൽ 35 വയസ്സിനിടയിലുള്ള യുവാക്കളിൽ മിക്ക പേരിലും ഫാറ്റി ലിവർ വളരെ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളും ഇക്കാര്യത്തിൽ സേഫ് അല്ല. ചെറുപ്പക്കാരിൽ എന്തുകൊണ്ട് അധികമായി വരുന്നു എന്ന് പറഞ്ഞാൽ, ഇരുന്ന് ചെയ്യുന്ന ജോലികൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് അങ്ങനെ തന്നെ മാറിപ്പോയി എന്നുള്ളതാണ്. മിക്ക പേരുടെയും ജോലി ലാപ്ടോപ്പിന് മുന്നിൽ മണിക്കൂറോളം ഇരിക്കുക, അതുപോലെ തന്നെ മൊബൈലിന്റെ അമിതമായ ഉപയോഗം, പിന്നെ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ എക്സസൈസ് ഇല്ലായ്മ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് നമ്മൾ എടുക്കുന്ന കാലറീസ് എരിച്ചു കളയാൻ പറ്റാതെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഫാറ്റ് അടിഞ്ഞുകൂടുന്നു. ഈ അടിഞ്ഞുകൂടാനുള്ള ഒരു പ്രധാന സ്ഥലം എന്ന് പറയുന്നത് ലിവറാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജങ്ക് ഫുഡ് കൾച്ചർ. വയറിന് വേണ്ടിയിട്ട് എന്നതിനേക്കാൾ ഉപരി മനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ കൂടുതലായിട്ടും ഭക്ഷണം കഴിക്കുന്നത്. ഇന്നത്തെ തലമുറയിൽ മാനസിക സമ്മർദ്ദം വന്നു കഴിഞ്ഞാൽ അമിതമായ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഷവർമ, ബർഗർ, പിസ്സ, ഫ്രൈഡ് ചിക്കൻ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി ഐറ്റംസ്, ഇതൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു താൽക്കാലിക സന്തോഷമാണ് നമുക്ക് ലഭിക്കുക. പക്ഷെ ഇതിനകത്തൊക്കെയുള്ള ട്രാൻസ്ഫാറ്റ്സ്, അതുപോലെ തന്നെ റിഫൈൻഡ് ഷുഗേഴ്സ്, നമ്മുടെ ബോഡിയിലേക്ക് അധികമായി കയറുന്ന എക്സസ് ആയിട്ടുള്ള കാലറീസ്, ഇതൊക്കെ നമ്മളെ കരളിന് ഓവർലോഡാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രി ജീവിതം എന്ന് പറയാം. പല യുവാക്കളുടെയും ഒരു റുട്ടീൻ എന്ന് പറയുന്നത് വളരെ വൈകി ഉറങ്ങുക, എപ്പോ വേണമെങ്കിലും ഭക്ഷണം കഴിക്കുക എന്നുള്ള ടെൻഡൻസിയിലേക്ക് മാറി. അതും നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, അതുപോലെ തന്നെ ഗെയിമിങ്. യഥാർത്ഥത്തിൽ രാത്രിയിൽ ശരീരം റിപ്പയർ മോഡിലേക്ക് പോകേണ്ട സമയത്താണ് ഈ ഡൈജഷൻ ഓവർലോഡ് ആകുന്നത്. സ്വാഭാവികമായിട്ടും ഈ ഉറക്കത്തിൽ വരുന്ന ഒരു ബുദ്ധിമുട്ട് അവരുടെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാക്കുകയും വെയിറ്റ് കൂടുകയും ഫാറ്റി ലിവർ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇമോഷണൽ ഈറ്റിംഗ്, അതായത് വിശപ്പിനേക്കാൾ കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ ഭക്ഷണ രീതിയിൽ വരുന്ന വ്യത്യാസം, അത് ഇന്നത്തെ കാലത്ത് കൂടുതലാണ്. സഹിക്കാൻ പറ്റാത്തതായിട്ടുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ അവരുടെ മനസ്സ് ഡൗൺ ആണ് എന്ന് തോന്നുമ്പോൾ അവർക്ക് ഭക്ഷണം കഴിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് പതിയെ പതിയെ പതിയെ അവരുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നു. സ്ട്രെസ്സും നമ്മളുടെ ബോഡിയിലെ കോർട്ടിസോളാണ്. നിരന്തരമായിട്ട് ഇങ്ങനെ മാനസിക സമ്മർദ്ദം വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ശരീരത്തിലെ കോർട്ടിസോൾ ഹോർമോൺ ഉയരും. അത് കൂടുമ്പോൾ നമ്മുടെ വയറിന് ചുറ്റുമുള്ള ഫാറ്റ് കൂടും, അതുപോലെ തന്നെ മധുരം എടുക്കാനുള്ള ടെൻഡൻസി നമുക്ക് കൂടിക്കൂടി വരും. അതുവഴി നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാം. ഈ സമയത്തും നമ്മുടെ ലിവറിൽ ഫാറ്റ് സ്റ്റോറേജ് ആണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്ട്രെസ് എന്ന് പറയുന്നത് മെന്റലി മാത്രമല്ല, തീർച്ചയായിട്ടും ഫിസിക്കലി നമ്മളുടെ ശരീരത്തെ അത് വല്ലാതെ ബാധിക്കുന്നുണ്ട്. പിന്നെ ഫാറ്റി ലിവറിന്റെ കേസിൽ നമുക്കറിയാം പ്രകടമായ ലക്ഷണങ്ങളൊന്നും ആദ്യം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും ആസിഡിറ്റി, വയറ് ഊതി വീർത്തിരിക്കുക, എന്തെങ്കിലും കഴിച്ചാൽ ഉടനെ ബാത്റൂമിൽ പോകണം എന്നുള്ള തോന്നൽ, പോയി കഴിഞ്ഞാലും മൊത്തമായും പോയി എന്നുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അവർക്ക് കിട്ടാതിരിക്കുക, എന്തെങ്കിലും പ്രസന്റേഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്ക് കയറേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ പരീക്ഷയുണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമയത്ത് ഒരു ഇറിറ്റബിലിറ്റി ഉണ്ടാവുക, സാധാരണ രീതിയിലുള്ള ദഹനം നടക്കാതിരിക്കുക. അപ്പോൾ ഈ നമ്മുടെ ഗട്ട് മെറ്റബോളിസം തകരാറിലാകുമ്പോഴും ആ ഭാരവും വരുന്നത് നമ്മുടെ ലിവറിന് തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രധാനമായിട്ടും പ്രകടമായിട്ടും നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ബാലൻസ് ഇല്ലാത്ത ജിം കൾച്ചറാണ്. അതായത് അവിടെ പോയി കഴിഞ്ഞാൽ എക്സ്ട്രീമായിട്ട് ഡയറ്റ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഒത്തിരി സപ്ലിമെന്റ്സ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ സ്റ്റിറോയിഡ്സിന്റെ അബ്യൂസ് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ബോഡി ട്രാൻസ്ഫോർമേഷന് വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ പലപ്പോഴും നമ്മളെ മെറ്റബോളിസത്തിനെ ഡിസ്റ്റർബ് ചെയ്ത് നമ്മുടെ വലിയ ബുദ്ധിമുട്ടിലേക്കാണ് കൊണ്ടെത്തിക്കാറുള്ളത്. പിന്നെയുള്ളത് ആൽക്കഹോൾ സോഷ്യൽ ട്രെൻഡ് എന്നുള്ളതാണ്. അതായത് വീക്കെൻഡ് ഡ്രിങ്കിങ് ഓൺലി എന്ന് അല്ലെങ്കിൽ ഒക്കേഷണൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നത് വളരെ ഹാംലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. പക്ഷേ നമ്മൾ റെഗുലറായിട്ട് എടുക്കുന്ന ആ മദ്യം, ഉറക്കമില്ലായ്മ, ഇതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജങ്ക് ഫുഡും കൂടെ ആകുമ്പം എത്ര യങ്ങായിട്ടുള്ള ഒരു ലിവറിനാണെങ്കിൽ പോലും അത് ഭാവിയിൽ ഡാമേജ് ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് സ്ക്രീൻ അഡിക്ഷൻ. സ്ക്രീൻ അഡിക്ഷൻ വന്നു കഴിയുമ്പോൾ അതിന്റെ ഒരു സ്ക്രീൻ ഓവർലോഡ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് അത് നശിപ്പിക്കും. അതുപോലെ തന്നെ ദേഹം അനങ്ങി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കുറയും, മാനസിക സമ്മർദ്ദവും കൂട്ടും. നമ്മളിൽ പലരും രാത്രി 2 മണി വരെ സ്ക്രോള് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ശരീരത്തിൽ ഹോർമോണൽ റിക്കവറി പ്രോപ്പർലി ചെയ്യത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ലിവറിന് അതൊരു അധിക ഭാരമായി വരാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും സപ്രസ്ഡ് ഇമോഷൻസ് ആണ്. നമ്മളുടെ വൈകാരിക തലത്തെ നമ്മളിങ്ങനെ അടിച്ചമർത്തി വെക്കുക എന്നുള്ളതാണ്. അതായത് ഉള്ളിലുള്ള ഫീലിങ്സ് അങ്ങനെ തന്നെ ഷെയർ ചെയ്യാറില്ല, നമ്മൾ പുറമേ വന്നിട്ട് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അഭിനയിക്കും, പിന്നെ ഈ സ്ട്രെസ് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ക്യാരി ചെയ്യും, പുറത്ത് നല്ല ചിരിയൊക്കെ ആയിരിക്കും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ അനുഭവിക്കുന്ന ആ ഒരു സമ്മർദ്ദം അവരെ ഭാവിയിൽ എവിടെ കൊണ്ട് എത്തിക്കും എന്നുള്ളൊരു അറിവ്.

0: ഇല്ലായ്മയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മൾ ശരീരം വന്നിട്ട് സിഗ്നൽസ് തരാൻ തുടങ്ങും. അതായത് ക്ഷീണം, വണ്ണം വെക്കുക, നേരത്തെ പറഞ്ഞ മാതിരി IBS ഉണ്ടാവുക, മുടി കൊടിയുക, ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ കാണിക്കുക, ഇങ്ങനെയൊക്കെ. അപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് ഫാറ്റി ലിവർ ഒരു വാർണിംഗ് ആണ്. അതായത് നിന്റെ ജീവിത രീതി എന്നെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർണിംഗ് ആണ് പറയുന്നത്. പക്ഷെ പലരും ഇത് അറിയാതെ പോകുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ, മറ്റെന്തെങ്കിലും അസുഖത്തിന് സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ ഗ്രേഡ് 1 ഫാറ്റി ലിവറോ ഗ്രേഡ് 2 ഫാറ്റി ഇൻഫിൽട്രേഷനോ ഒക്കെ കാണുന്നത്. അതും പലരും ഇഗ്നോർ ചെയ്യാറാണ് പതിവ്. കാര്യം ഡോക്ടർ പറഞ്ഞു എക്സസൈസ് എടുത്താൽ മതി, അല്ലെങ്കിൽ ഡയറ്റ് എടുത്താൽ മതി, ഇപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. നോർമലി തന്നെ ഡയറ്റും എക്സസൈസും എടുക്കാത്ത നമ്മൾ ഇതുകൂടെ കേൾക്കുമ്പോൾ അതങ്ങ് ശരിയായിക്കോളും എന്ന ധാരണയിലേക്കാവും. ഒരു 2 കൊല്ലോ 4 കൊല്ലോ കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ ബാക്കി ബുദ്ധിമുട്ടുകളിലേക്ക് അവരെത്തുക. ഡയബറ്റീസ്, ഒബിസിറ്റി, ഹൈപ്പർ ടെൻഷൻ, സിറോസിസ്, സിവിയർ ആയിട്ടുള്ള ലിവർ ഡിസീസ് വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ചെറിയ മാറ്റങ്ങളിൽ നമ്മൾ തുടക്കം കുറിക്കുക എന്നുള്ളതാണ്. രാത്രി നേരത്തെ ഉറങ്ങുക, ഒന്ന് നടക്കാൻ പോവുക, പ്രോസസ്ഡ് ഫുഡൊക്കെ ഒന്ന് ഒഴിവാക്കുക, ഷുഗറി ഡ്രിങ്ക്സ് ഒക്കെ ഒഴിവാക്കുക, സ്ട്രെസ് ഒന്ന് മാനേജ് ചെയ്യുക, നമ്മുടെ ഇമോഷൻസ് സപ്രസ് ചെയ്യാതെ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക, ആവശ്യമെങ്കിൽ ഒരു കൗൺസിലിംഗ് എടുക്കുക, അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. ഫാറ്റി ലിവർ ആണെന്ന് നമ്മൾ കണ്ടെത്തി കഴിയുമ്പോൾ എന്തുകൊണ്ട് ഹോമിയോപ്പതി നമ്മൾ തിരഞ്ഞെടുക്കണം? ഹോമിയോപ്പതി പലരെയും ആകർഷിക്കുന്നത് ഒരു കാരണത്താൽ മാത്രമല്ല, ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് കാണുന്ന സമീപനമാണ് ഹോമിയോപ്പതിയിലുള്ളത്. രോഗം മാത്രമല്ല രോഗിയെയും കാണുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, രണ്ടുപേരിലും ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഉണ്ടെന്ന് വെക്കുക. ഈ രണ്ടുപേരിലും സ്വാഭാവികമായിട്ടും ട്രൈഗ്ലിസറൈഡും അല്ലെങ്കിൽ LDL കൂടുതലാണെന്ന് വെക്കുക. പക്ഷെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം അത് എങ്ങനെ കാണുന്നു എന്ന് വെച്ചാൽ, ആദ്യത്തെ ആൾക്ക് ചിലപ്പം അമിതമായ ദേഷ്യം അല്ലെങ്കിൽ സമ്മർദ്ദം കൂടുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുകയോ അല്ലെങ്കിൽ ആസിഡിറ്റിയോ പെട്ടെന്ന് എടുത്തടിച്ച പോലത്തെ ഒരു ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു സ്വഭാവമോ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവർക്ക് വന്നിട്ട് ഹീമോഗ്ലോബിൻ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ആദ്യത്തെ ആൾക്ക് ഉണ്ടായിരിക്കാം. രണ്ടാമത്തെ ആൾക്ക് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ പഴയ കുറേ ദുഃഖങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അതിൽ തന്നെ മുഴുകി ജീവിക്കുന്നവരായിരിക്കാം, ഇമോഷണൽ സപ്രഷൻ ഉള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ ഉള്ള ആളായിരിക്കാം, മറ്റുള്ളവരെ മുന്നിൽ കരയാൻ മടിയുള്ള ആളായിരിക്കാം. അപ്പൊ നമ്മളിങ്ങനെ പലതരത്തിൽ ശാരീരിക, മാനസിക, വൈകാരിക തലത്തിലാണ് നമ്മൾ ഒരാളെ കണക്കിലെടുക്കുന്നത്. ഒരു കരൾ രോഗം എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇതിന്റെ പിന്നിലുള്ള ഓരോ കാരണങ്ങളും, അതായത് പൊണ്ണത്തടി, ഒറ്റപ്പെട്ട ജീവിതം, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ്, സ്ട്രെസ്സിന്റെ ആ ഒരു ആഘാതം, അവർക്കുണ്ടായ ഇമോഷണൽ ട്രോമ, പൂവർ ഡൈജഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. എപ്പോഴും ഹോമിയോപ്പതി മാനസിക ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകാറുണ്ട്. ലാബ് ടെസ്റ്റോ സ്കാനിങ്ങോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നില്ല എന്നല്ല അതിനർത്ഥം. പക്ഷെ അതോടൊപ്പം തന്നെ ഞങ്ങൾ മാനസിക ഘടകങ്ങൾക്ക് കൂടെ പ്രാധാന്യം നൽകാറുണ്ട്. നമ്മൾ രോഗിയെ കേൾക്കാൻ സമയം ചെലവഴിക്കുന്ന രീതി, അത് എപ്പോഴും ഹോമിയോപ്പതിയിൽ ഒരു പ്രത്യേകത തന്നെയാണ്. കുടവയറുള്ളവരിൽ ഫാറ്റി ലിവറിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വയറിനുള്ളിലെ അവയവങ്ങളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന വിസറൽ ഫാറ്റാണ് കുടവയറിന് കാരണം. സ്വാഭാവികമായും ഇവരിൽ കരളിലുള്ള കൊഴുപ്പിന്റെ അടിവും കൂടുതലായിരിക്കും. മെലിഞ്ഞ ആൾക്കാരിലും അവരുടെ ഓർഗൻസിൽ കൊളസ്ട്രോളിന്റെ വ്യത്യാസം, അല്ലെങ്കിൽ LFT നമ്മൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന വ്യത്യാസം, അതിൽ നിന്നും കരളിൽ കൊഴുപ്പടിഞ്ഞിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. പുരുഷന്മാരിൽ കൂടുതൽ കാണുന്ന ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ വയറിന് ചുറ്റും പെട്ടെന്ന് കൊഴുപ്പടിയിക്കുന്നു. സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ അരക്കെട്ടിന് താഴെ കൊഴുപ്പടിയാൻ ഒരു കാരണമാകുന്നു. വ്യായാമം തീർച്ചയായും ഒരു മികച്ച മരുന്നാണ്. കരളിൽ കൊഴുപ്പടിയുന്നത് ഒഴിവാക്കാൻ വ്യായാമം ഏറെ പ്രയോജനപ്രദമാണ്. ദിവസവും ഒരു 20 മിനിറ്റ് നേരം ശരാശരിയിൽ കൂടുതൽ വേഗത്തിൽ നടന്നാൽ പോലും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു തുടങ്ങും. അതുപോലെ തന്നെ നമുക്കുള്ള ബോഡി വെയ്റ്റിന്റെ 10 മുതൽ 12% വരെ നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുമ്പോഴും നമുക്ക് ഈ ഒരു വ്യത്യാസം അനുഭവപ്പെടുന്നതാണ്. നിശബ്ദ കൊലയാളിയായ ഫാറ്റി ലിവർ തീർച്ചയായിട്ടും നമ്മൾ ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ഫാറ്റി ഇൻഫിൽട്രേഷൻ അല്ല ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആണെങ്കിൽ പോലും നിങ്ങൾ തീർച്ചയായിട്ടും കൃത്യമായ ചികിത്സ എടുക്കേണ്ടതാണ്. ഫാറ്റി ലിവർ എന്ന് നമ്മൾ കണ്ടെത്തുന്നത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമായി പലപ്പോഴും മാറാറുണ്ട്. തീർച്ചയായിട്ടും ഫാറ്റി ഇൻഫിൽട്രേഷൻ ആണെങ്കിലും അല്ല ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആണെങ്കിലും കൃത്യമായിട്ടും ചികിത്സിക്കുകയും വീണ്ടും അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് അതില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
1: ഫാറ്റി ലിവർ ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ റിജിയ റഷീദ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ.

0: പ്രധാന വാർത്തകൾ. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ത്തിലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000-ത്തിലധികം യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിയ ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സ്വന്തം പരിശ്രമത്തിലുപരി സമൂഹത്തിന്റെ ആകെ പിന്തുണയുടെ ഫലമാണ് ഓരോരുത്തരുടെയും വിജയമെന്ന് ഓർമ്മിപ്പിച്ച പ്രധാനമന്ത്രി യുവാക്കളോട് സമൂഹത്തിനായി പ്രയത്നിക്കാൻ ആഹ്വാനം ചെയ്തു.
1: ആനേ വാലെ വർഷോ മേ വികസിത് ഭാരത് കേ സങ്കൽപ് കോ സിദ്ധ കർനെ മേ ആപ് സഭി മഹത്വപൂർണ ഭൂമിക നിഭാനേ വാലെ ഹം സിർഫ് അപ്നേ കാരണ നഹി പഹുഞ്ചതെ സിർഫ് അപ്നേ പരിവാർ കേ കാരണ നഹി പഹുഞ്ചതെ ഇസ് വിശാല ദേശ് കേ 140 കറോഡ് നാഗരികോ കേ യോഗദാന കാ ഭി ബഹുത് ബഡാ മഹത്വ ഹോതാ ഹൈ ഔർ ഇസ്ലിയേ ഹമാരാ ദായിത്വ ഖുദ് കേ പ്രതി ഖുദ് കേ പരിവാർ പ്രതി വൈസേ ഹി സമ്പൂർണ സമാജ് കേ പ്രതി ഭി രഹതാ ഹൈ ഔർ മുജേ വിശ്വാസ് ഹൈ ഇൻ സഭി കാമോ കേ ലിയേ ആപ് അപ്നേ ആപ് കോ ഔർ അധിക യോഗ്യ ബനായേംഗേ മേ ആപ് കോ ബഹുത് ശുഭകാംനായേ ദേതാ ഹൂം.
0: രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേള എന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. 19th റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേയിലെ 7 പേർക്കടക്കം 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിൽ അധിഷ്ഠിതമാണെന്നും തുടർന്നുള്ള വർഷങ്ങളിലും അത് സുദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിഡസിന്റെ ബഹുമാനാർത്ഥം രാഷ്ട്രപതി ഭവനിൽ ഒരുക്കിയ അത്താഴ വിരുന്നിലാണ് ശ്രീമതി മുർമു ഇക്കാര്യം വ്യക്തമാക്കിയത്.
2: 1962
0: രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 91 പൈസ വരെ വർദ്ധിപ്പിച്ചു. 10 ദിവസത്തിനുള്ളിൽ 3-ാമത്തെ വർധനവാണിത്. ഡൽഹിയിൽ പെട്രോൾ വില ലിറ്ററിന് 87 പൈസ വർദ്ധിച്ച് 99.51 രൂപയായി. ഡീസൽ 91 പൈസ വർദ്ധിച്ച് 92.49 രൂപയായി. ഇറാൻ സംഘർഷത്തെയും ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങളെയും തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തിലെ റെക്കോർഡ് ലാഭവിഹിതമായ 2.86 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് കൈമാറാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കേന്ദ്രബാങ്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന തുകകളിലൊന്നാണിത്. മുംബൈയിൽ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ അധ്യക്ഷതയിൽ ചേർന്ന RBI ഡയറക്ടർമാരുടെ യോഗത്തിലാണ് തീരുമാനം. 12th ക്ലാസ് ബോർഡ് പരീക്ഷകളുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണ്ണയം

0: പഠനത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് രണ്ട് ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊൽക്കത്തയിലെത്തി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാരം, പ്രതിരോധം, ഊർജ്ജസുരക്ഷ, സാങ്കേതികവിദ്യ എന്നിവയിൽ സഹകരണം വികസിപ്പിക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണിത്. മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ ആസ്ഥാനമായ മദർ ഹൌസ് അദ്ദേഹം സന്ദർശിച്ചു. തുടർന്ന് ന്യൂഡൽഹിയിലെത്തുന്ന അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി S.ജയശങ്കറുമായും കൂടിക്കാഴ്ച നടത്തും. ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ പദ്ധതിക്ക് തുടക്കമാകും. സിന്തറ്റിക് ലഹരി വസ്തുക്കൾ അടക്കമുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തടയുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റ സാഹചര്യത്തിൽ ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം വനമേഖലയിലെ നിർമ്മാണ പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമായി. വനമേഖലയിൽ റോഡിന്റെ റീടാറിംഗ് നടത്തിയെങ്കിലും വീതി വർദ്ധിപ്പിക്കാൻ ഉൾപ്പെടെയുള്ള പ്രധാന ജോലികൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ഈ പ്രശ്നം പരിഹരിക്കുമെന്ന് നേതാക്കൾ മുൻപ് ഉറപ്പു നൽകിയിരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: പാതയുടെ മറ്റു ഭാഗങ്ങളിൽ നിർമ്മാണം വേഗത്തിൽ പുരോഗമിക്കുമ്പോഴും നേര്യമംഗലത്ത് മാത്രം ജോലികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. റോഡിന് വീതി വർദ്ധിപ്പിക്കുന്നതിനും സുരക്ഷാ ഭിത്തികൾ നിർമ്മിക്കുന്നതിനുമായി കരാർ കമ്പനി പണികൾ ആരംഭിച്ചിരുന്നെങ്കിലും തുടർന്നുണ്ടായ നിയമക്കുരുക്കുകളാണ് പ്രതിസന്ധിക്ക് കാരണമായത്. നിർമ്മാണ തടസ്സം നീക്കണമെന്നാവശ്യപ്പെട്ടുയർന്നു വന്ന ജനകീയ പ്രതിഷേധങ്ങൾക്ക് UDF പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ സർക്കാർ എത്രയും വേഗം നിർമ്മാണം തുടങ്ങുന്നതിനുള്ള അനുകൂല തീരുമാനം കൈക്കൊള്ളണമെന്ന ആവശ്യം ശക്തമായത്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദ് 55 റൺസിന് വിജയിച്ചു. കേരളത്തിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ച കേസിൽ പൂനെയിൽ നിന്നുള്ള ഒരാൾ കൂടി CBIയുടെ പിടിയിൽ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സബ്ജക്ട് വിദഗ്ധയായി നിയമിച്ച മനീഷ ഹവൽദാറാണ് അറസ്റ്റിലായത്. കേസിൽ ഇതുവരെ 11 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സ്വർണ്ണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ് 116,640 രൂപയാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് വിഷു ബംബർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്ക് സമ്പൂർണ്ണ വിൽപ്പന. ഇന്ന് നറുക്കെടുപ്പ് നടക്കാനിരിക്കെയാണ് അച്ചടിച്ച 45 ലക്ഷം ടിക്കറ്റുകളും വിറ്റഴിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സൈപ്രസ് ബന്ധം പാരമ്പര്യത്തിലധിഷ്ഠിതമെന്നും ഭാവിയിലും അത് ദൃഢമായി തുടരുമെന്നും രാഷ്ട്രപതി ദ്രൌപദി മുർമു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ സ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19-ാമത് റോസ്ഗാർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടും റോസ്ഗാർ മേള നടന്നു. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. സമയം 1 മണി കഴിഞ്ഞ് 17 സെക്കൻഡ്. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.

ആദ്യ കത്ത് ആരുടേതെന്ന് നോക്കാം. ആകാശവാണിയിലെ എല്ലാ അണിയറ ശില്പികൾക്കും അവതാരകർക്കും സ്നേഹം അറിയിച്ചുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പുതുശ്ശേരിയിലുള്ള സതീഷാണ്. കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അഷ്ടമുടിക്കായൽ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി, പാടിയത് യേശുദാസ്.

അടുത്ത കത്ത് എറണാകുളം പട്ടിമറ്റത്ത് നിന്നും എം പി പൗലോസിന്റേതാണ്. രഞ്ജനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം തിടമ്പ് എന്ന ചിത്രത്തിലേതാണ്. പാടിയത് യേശുദാസ്. രവി കെ വിലങ്ങന്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയിരിക്കുന്നു.

ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരുഷാർ കമ്മത്ത് രഞ്ജിനിയോട് പറയുന്നു, വെക്കേഷൻ സമയത്ത് എല്ലാ ദിവസവും ഞാൻ പാട്ട് കേൾക്കാറുണ്ട്. രഞ്ജിനിയിലൂടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കണം. തീർച്ചയായും കേൾക്കാം. ഈ കൊച്ചുമിടുക്കിന് ഇഷ്ടപ്പെട്ട ഗാനം അടുത്തടുത്ത് എന്ന ചിത്രത്തിൽ യേശുദാസും കെ എസ് ചിത്രയും പാടിയതാണ്. വരികൾ എഴുതിയിരിക്കുന്നത് സത്യൻ അന്തിക്കാട്, സംഗീതം രവീന്ദ്രൻ. കേൾക്കാം.

0: ഈ ശനിയാഴ്ച LED ടിവികൾക്ക് അവിശ്വസനീയമായ ഓഫറുകളുമായി വിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
1: LED ടിവി വാങ്ങുമ്പോൾ 6000 രൂപയുടെ സൗണ്ട് ബാർ വെറും 1000 രൂപയ്ക്ക് സ്വന്തമാക്കാം. കൂടാതെ 5000 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫറും 21000 രൂപ വരെ ക്യാഷ് ബാക്കും.
0: വിട്ടാപ്പിളിൽ ഏജൻസീസ്.
2: പുതുവിളയിലുള്ള സോമശേഖരൻ എഴുതുന്നു, എന്റെ 4 കത്തുകൾ പരിഗണിച്ചില്ല, ഇതെങ്കിലും പരിഗണിക്കണം. തീർച്ചയായും പരിഗണിക്കുന്നു. ആവശ്യപ്പെടുന്ന ഗാനം കരുണ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന

കോട്ടയം വള്ളിക്കോട് നിന്നും തങ്കച്ചനും സൂസനും ഈ മാസം വിവാഹവാർഷികം ആഘോഷിക്കുകയാണ്. 21-ാം തീയതിയായിരുന്നു വിവാഹവാർഷികം. രഞ്ജിനിയുടെ സ്നേഹത്തോടെയുള്ള ആശംസകൾ അറിയിക്കുന്നു തങ്കച്ചനും സൂസനും. ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഗ്രാമം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ശ്രീമൂല നഗരം വിജയന്റെ വരികൾക്ക് വിദ്യാധരൻ സംഗീതം നൽകിയിരിക്കുന്നു. ഒരിക്കൽ കൂടി വിവാഹവാർഷിക ആശംസകൾ.

രഞ്ജിനിയുടെ സ്ഥിരം ശ്രോതാക്കളായ ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഈ ഗാനം കേൾക്കാൻ. ഇതെഴുതിയിരിക്കുന്നത് മലപ്പുറം പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്ന് ഷാഫി, ഷറഫുനിസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവരാണ്. ഈ റേഡിയോ കുടുംബം കാത്തിരിക്കുന്നത് ചതുരംഗം എന്ന ചിത്രത്തിൽ എം എൽ വസന്തകുമാരി പാടിയ ഗാനമാണ്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. കേൾക്കാം.

ആലപ്പുഴ കുട്ടനാട് കിടങ്ങറയിലുള്ള പി കെ വേണുഗോപാലൻ നായരും ഭാര്യ ശ്രീദേവിയും എഴുതുന്നു, ഞങ്ങളുടെ ഇഷ്ടപരിപാടിയായ രഞ്ജനയിലൂടെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം കേൾക്കണം. കേൾപ്പിക്കാം. നോക്കത്ത ദൂരത്ത് കണ്ണും നട്ട് എന്ന ചിത്രത്തിലേതാണ് ആ ഗാനം. ബിച്ചു തിരുമലയുടെ വരികളും ജെറി അമൽദേവിൻ്റെ സംഗീതവും. പാടിയത് കെ എസ് ചിത്രയും സംഘവും.

May 23 ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. പന്തളം പൂന്തലയിലുള്ള രാജു സൂസി ദമ്പതികളുടെ കത്താണിത്. രാജുവിനും സൂസിക്കും രഞ്ജിനിയുടെ സ്നേഹാശംസകൾ. ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം നൽകി, യേശുദാസ് പാടിയ ഒരു ഗാനമാണ്. ചിത്രം ചന്ദ്രോത്സവം.

കിളക്കിന്നൊളിയല്ലേ, മഞ്ഞു കൂടിനുള്ളിലൊളിച്ചൊരു മാമ്പൂമലരല്ലേ, പാതിചാരിയ വാതിൽ പഴുതിലെ രാവിളക്കിന്നൊളിയല്ലേ, മഞ്ഞു കൂടിനുള്ളിലൊളി

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു. രഞ്ജിനി തുടരുന്നു. പറവൂർ വടക്കേക്കരയിലുള്ള ബാബു കെ ഡി രഞ്ജിനിയോട് ആവശ്യപ്പെടുന്ന ഗാനം ദോസ്ത് എന്ന ചിത്രത്തിലേതാണ്. എസ് രമേശൻ നായരുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി യേശുദാസും സുജാതയും പാടിയത്.

കയംകുളം കണ്ടല്ലൂർ തെക്ക് നിന്നും പുഷ്പദാസ് ആവശ്യപ്പെടുന്നത് പി സുശീല പാടിയൊരു ഗാനമാണ്. ചിത്രം ഗന്ധർവ ക്ഷേത്രം. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ. ശുഭപ്രതീക്ഷ.

പ്രിയങ്കരയായ രഞ്ജിനിയോട് ചേർത്തല പെരുമ്പളത്ത് നിന്ന് കെ പി മോഹനൻ ആവശ്യപ്പെടുന്ന ഗാനം കാമം ക്രോധം മോഹം എന്ന ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയതാണ്. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ശ്യാം.

കോട്ടയം പാലായിലുള്ള റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ പ്രഭാകരൻ രഞ്ജിനിയിലേക്ക് എഴുതിയിരിക്കുന്നു. മെയ് 26 എനിക്ക് 78 വയസ്സ് തികയുന്നു. പ്രിയ ശ്രോതാവിന് സ്നേഹത്തോടെ രഞ്ജിനി ജന്മദിന ആശംസ അറിയിക്കുന്നു. ആവശ്യപ്പെടുന്ന ഗാനം കൊട്ടാരം വിൽക്കാനുണ്ട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയതാണ്. ഗാനരചന വയലാർ, സംഗീതം ജി ദേവരാജൻ.

തിരുവനന്തപുരം വട്ടിയൂർക്കാവ് കരിമൺ കുളത്തുള്ള സന്തോഷ് കുമാർ ഇന്ന് രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അനുമോദനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു ഗാനമാണ്. ഗാനരചന ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം എ ടി ഉമ്മർ.

ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെടുന്ന ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി രഞ്ജിനി സമാപിക്കുന്നു. ഇന്ന് രഞ്ജിനിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ശാന്തി മാധവി.

0: Secretary Rubio will call on Prime Minister Narendra Modi in New Delhi today. According to the U.S. ambassador, the upcoming engagements will primarily focus on strengthening cooperation in key strategic sectors, including defense partnerships, advanced technologies, trade ties, and collaboration under the Quadrilateral Security Dialogue, Quad, framework. Tomorrow, Mr. Rubio will hold talks with External Affairs Minister S. Jaishankar and attend the U.S. Embassy's Independence Day celebrations in the national capital. The World Health Organization, WHO, has raised the public health risk of the Bundibugyo strain of Ebola in the Democratic Republic of the Congo from high to very high at the national level. WHO Director General Tedros Adhanom Ghebreyesus said the risk is now assessed as very high nationally, high regionally, and low globally. He added that 82 cases and 7 deaths have been confirmed, but the outbreak is likely much larger, with nearly 750 suspected cases and 177 suspected deaths reported so far. The WHO had earlier declared the outbreak a public health emergency of international concern, while clarifying that it is not at the pandemic level. Indian Oil has reassured customers and the general public that there is no overall shortage of petrol and diesel in the country. In a statement, the oil marketing company said that the current situation being witnessed at certain retail outlets is highly localized and temporary in nature, arising due to local demand-supply imbalances and redistribution of sales patterns in select areas. Indraprastha Gas Limited, IGL, increased the price of compressed natural gas, CNG, by 1 rupee today. After the price hike, the new rate for 1 kilogram CNG in the national capital is 81 rupees and 9 paise. In IPL cricket, Lucknow Super Giants will take on Punjab Kings in Lucknow this evening. The match will start at 7:30 p.m. Last night, Sunrisers Hyderabad defeated Royal Challengers Bengaluru by 55 runs in Hyderabad. The India Meteorological Department, IMD, has issued a red warning for heatwave to severe heatwave conditions over East Uttar Pradesh, East Madhya Pradesh and Vidarbha till tomorrow. According to the IMD, heatwave conditions are expected to persist over large parts of northwest, central and eastern India over the next 6 to 7 days. Now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi distributes over 51,000 appointment letters to new recruits in various government departments, says India is partnering with various countries across the world to provide opportunities, employment and global exposure to youth. Bihar government to recruit 1 lakh teachers in the state over the next 5 years. CBSE extends last date for obtaining scanned copies, photocopies of answer books for Class 12 board examinations until tomorrow. U.S. Secretary of State Marco Rubio to call on Prime Minister Modi in New Delhi today. WHO raises public health risk of Bundibugyo strain of Ebola in Congo from high to very high. And in IPL cricket, Lucknow Super Giants to take on Punjab Kings in Lucknow this evening. And with that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 27-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: കഥാനായകൻ റസ്കോൾനിക്കോവിന്റെ പെങ്ങൾ ഡോണിയ സുന്ദരിയാണ്. ഡോണിയയും അമ്മയും കൂടി വിദൂരദേശത്ത് നിന്ന് നഗരത്തിൽ പഠിക്കുന്ന മകൻ നിക്കോവിനെ കാണാൻ വന്നതാണ്. ഡോണിയയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന കല്യാണകാര്യം ആങ്ങളെ നിക്കോവിനെ കൂടി അറിയിച്ച് പരസ്പരം കാണിച്ച് ഉറപ്പിക്കുക എന്നത് അവരുടെ വരവിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു. പക്ഷെ പെങ്ങളുടെ ഭാവി വരനെ ഇഷ്ടപ്പെടാതിരുന്ന നിക്കോവ് അയാളെ പിണക്കി വിട്ടിരിക്കുകയാണ്. മകൻ യൂണിവേഴ്സിറ്റി പ്രൊഫസറാകുമെന്നാണ് ആ പാവം അമ്മ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ മകൻ നിക്കോവ് രണ്ടുപേരുടെ ജീവനെടുത്ത ഘാതകനാണെന്ന് ആരറിയുന്നു? ഒരരിശത്തിന് കിണറ്റിൽ ചാടിയിട്ട് ഏഴരിശത്തിന്

0: തിരികെ കയറാനാവാതെ താൻ ചിന്തിയ ചോരക്കിണറിൽ നിക്കോവ് മുങ്ങിപ്പൊങ്ങുകയാണ്. പനി വന്നും പേക്കിനാവുകണ്ടും പതറുന്ന നിക്കോവിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ സോസിമോവും നഗരത്തിൽ നിക്കോവിന്റെ സുഹൃത്തായി തീർന്ന റസുമഹീനുമാണ് രംഗത്താദ്യം. മകന്റെ ഭാവമാറ്റത്തിൽ ആശങ്കപ്പെടുന്ന അമ്മയും അനിയത്തിയും അടുത്തൊരു മുറിയിലുണ്ട്.
1: ഞാനൊരു കാര്യം ചോദിച്ചാൽ മനസ്സിലിരിപ്പ് പറയണം. നിങ്ങൾക്ക് ഡോണിയെ ഇഷ്ടമാണോ?
2: ഇഷ്ടമാണോന്ന് അങ്ങ് ഒറ്റയടിക്ക് ചോദിച്ചാൽ, ഡോക്ടർ, അവൾ വിനയമുള്ളവളാണ്, ലജ്ജാവതി, പരിശുദ്ധ, വേണമെങ്കിൽ ഭീരു എന്നും വിശേഷിപ്പിക്കാം. കത്തുന്ന സൗന്ദര്യമല്ലേ അവൾക്ക്? അതുകൊണ്ട് ഞാൻ അവളുടെ മുഖത്ത് നോക്കുന്നില്ല.
1: കൊള്ളാം, നിങ്ങൾ മനസ്സിൽ തട്ടിയാണ് പറയുന്നത്. എന്നാൽ ഇത്രയധികം അവളെ പറ്റി സംസാരിക്കണോ?
2: വേണം. അവളെ പറ്റി പറയുമ്പോ എനിക്ക് നൂറ് നാക്ക് വരുന്നു.
1: പറയൂ, എന്താണ് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യേണ്ടത്?
2: അത്ര വലുതായിട്ടൊന്നും ചെയ്യേണ്ടതില്ല. അവളുടെ അടുത്തിരിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള കാര്യത്തിൽ വാചാലനാവുക. നിങ്ങൾ ഒരു ഡോക്ടറാണെന്ന കാര്യം മറക്കണ്ട. അവളുടെ നിസ്സാരമായ എന്തെങ്കിലും അസുഖം അവൾക്ക് സുഖപ്പെടുത്തി കൊടുക്കാം.
1: നിങ്ങൾ അവൾക്ക് വല്ല വാഗ്ദാനവും നൽകിയിട്ടുണ്ടോ? രേഖാമൂലം എന്തെങ്കിലും, വിവാഹ വാഗ്ദാനമോ മറ്റോ?
2: ഒരിക്കലുമില്ല. അത്തരത്തിൽ യാതൊന്നുമില്ല.
3: അത് മാത്രമല്ല, അവൾ അത്തരക്കാരിയല്ല.
2: അതിന് ശ്രമിച്ച് പരാജയപ്പെട്ട പലരെയും എനിക്കറിയാം. ഞാൻ പക്ഷെ അത്തരക്കാരനല്ല.
1: ശരി, അപ്പോ പിന്നെ അവളെ വിട്ടുകളയാ അല്ലേ?
2: എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ വയ്യ.
1: എന്തുകൊണ്ട് പറ്റില്ല?
2: പറ്റില്ല, അത്ര തന്നെ. അവൾ എന്തോ ഒരു തരം ആകർഷണീയതയുണ്ട് ഡോക്ടർ.
1: അപ്പോ നിങ്ങൾ എന്തിനാണ് അവളെ ഭ്രമിപ്പിച്ചത്?
2: ഏയ്, ഞാൻ ഒരിക്കലും അവളെ ഭ്രമിപ്പിച്ചിട്ടില്ല. അവളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ആളെന്നില്ല. ആരുകൂടെ ഇരുന്നാലും ഒരുപോലെയാണ്. ഞാനായാലും നിങ്ങളായാലും ഒരു വ്യത്യാസവുമില്ല.
1: ഇതെന്ത് കഥ? ഇപ്പോ കാര്യങ്ങൾ തിരിഞ്ഞോ? ഞാൻ പിൻവാങ്ങിയപ്പോ
2: നിങ്ങൾക്ക് അവളെ വിട്ടുപോകാനാവില്ല എന്നൊരു തോന്നല് മാത്രം അവളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുക. അത് തന്നെ ധാരാളം. നിങ്ങൾക്കും അവിടെ അവളുടെ സാന്നിധ്യം വളരെ ആശ്വാസകരമായിരിക്കും.
1: ഈ പറഞ്ഞു വരുന്നത് എന്നെ പ്രലോഭിപ്പിക്കുകയാണോ? റസുമഹിൻ, ഇതെന്താണ്?
2: സ്വന്തം വീട്ടിലെന്ന പോലെ നിങ്ങൾക്ക് അവിടെ ഇരിക്കുകയോ കിടക്കുകയോ വായിക്കുകയോ എഴുതുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. കരുതിയിരുന്നാൽ വേണമെങ്കിൽ ഒന്ന് ചുംബിക്കുകയും ചെയ്യാം.
1: അതുകൊണ്ട് ഞാൻ എന്ത് നേടാനാണ്?
2: എത്ര പറഞ്ഞിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഡോക്ടർ. നിങ്ങൾ അവൾക്കും അവൾ നിങ്ങൾക്കും വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്.
1: ആദ്യം എന്റെ ഭ്രമം പറഞ്ഞപ്പോ തടുത്ത നിങ്ങളോ ഇപ്പോ ഇങ്ങനെ പറയുന്നത്?
2: ആവശ്യം കഴിഞ്ഞ് ഉപയോഗിച്ചെറിയുന്ന കള്ളി വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്.
1: അങ്ങനെയാണോ എന്നെ കരുതിയിരിക്കുന്നത്?
2: എന്തായാലും ഇത് ലോകത്തിന്റെ അന്ത്യമാണ്. സ്വസ്ഥമായൊരു അഭയസ്ഥാനം, വേണ്ടതെല്ലാം അവിടെ ലഭിക്കും. നല്ല ഭക്ഷണം, വറുത്ത മീൻ, നേരിയ നെടുവീർപ്പുകൾ, ഊഷ്മളമായ പുതപ്പുകൾക്കിടയിൽ തീക്കുണ്ഠത്തിനടുത്തുള്ള സുഖകരമായ ഉറക്കം, ഒരേ സമയം ഇത്രയത്ര നേട്ടങ്ങൾ.
1: നിന്റെ ബുദ്ധി കൊള്ളാം. റസ്കോൾനിക്കോവിന് പറ്റിയ ചങ്ങാതി തന്നെ.
2: അയ്യോ, നേരം പോയി. ഞാൻ അവനെ പോയി നോക്കിയിട്ട് വരാം. പനിയോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഞാൻ ഡോക്ടറെ വന്ന് ഉണർത്തും. അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ശിവരാത്രി ഡോക്ടർ, ശിവരാത്രി.

0: ആ വന്നോ റസുമുഹിൻ.
1: ആ ഞാൻ എത്തിയമ്മേ.
0: ഇപ്പോ രാവിലെ 9 മണി.
1: അയ്യോ ഞാൻ എണീക്കാൻ താമസിച്ചു.
0: 7 മണിക്ക് ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
1: ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ ഞാൻ അപമര്യാദയായി വല്ലതും പെരുമാറിയോ?
0: എന്റെ മോനെപ്പോലെയല്ലേ റസു. ആ നിക്കോവിനെങ്ങനെയുണ്ട്? എന്റെ മോൻ ഉറങ്ങിയോ?

0: അമ്മയുടെ മോൻ ഇന്നലെ സുഖമായി ഉറങ്ങി. രാവിലെ ഇത്ര നേരമായിട്ടും എണീറ്റിട്ടില്ല.
1: റസു, നീ തുറന്നു പറ എന്റെ മോൻ എന്തു പറ്റി?
0: മാനസികമായി എന്തോ അവനെ അലട്ടുന്നുണ്ട്.
1: അവന്റെ ഇപ്പോഴത്തെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തൊക്കെയാണ്? നീ സുഹൃത്തല്ലേ, നിനക്കെല്ലാം അറിയാമായിരിക്കും. എന്നോട് പറ, അവൻ എന്താ? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യം. എന്താണ് അവന്റെ ആഗ്രഹങ്ങൾ? അവന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? അവന് ആരോടെങ്കിലും പ്രണയം?
0: അങ്ങനെയൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അവന് മറ്റുള്ളവരോട് കാരുണ്യമുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അത് നല്ലൊരു ഗുണമല്ലേ അമ്മേ?
1: എനിക്ക് അവന്റെ കാര്യത്തിൽ എപ്പോഴും ഉത്കണ്ഠയാ. അതുകൊണ്ടാണ് നിന്നെ ഇങ്ങനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നത്. അതിരിക്കട്ടെ, അവൻ മദ്യപിക്കുമോ, ചൂതുകളിക്കുമോ?
2: എന്റെ അമ്മേ, ഇങ്ങനെ നിർത്താതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്ന റസ്മുഖിൻ എങ്ങനെ ഉത്തരം പറയുന്നേ?
0: അമ്മേ, അങ്ങനെയുള്ള ദുശീലങ്ങൾ ഒന്നുമില്ല.
1: പിന്നെങ്ങനെ അവൻ ഇത്തരം സ്വഭാവങ്ങൾ കിട്ടി?
0: അവന് പ്രശ്നം മാനസികമാണ്.
1: ദൈവമേ, ഞാൻ ഒരിക്കലും എന്റെ മോനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് വിചാരിച്ചില്ല.
0: എനിക്ക് അമ്മയില്ല, എന്നാൽ എന്റെ അമ്മാവൻ എല്ലാ വർഷവും എന്നെ കാണാൻ വരും. ഓരോ തവണ കാണുമ്പോഴും അദ്ദേഹം എന്നെ തിരിച്ചറിയാറില്ല. എന്റെ മുഖച്ഛായ തന്നെ മാറിയതുപോലെ എന്ന് പറഞ്ഞ് അത്ഭുതപ്പെടും.
1: 3 വർഷത്തിനു ശേഷം അവനെ ഞാൻ കാണുന്നത്.
2: അമ്മേ, ഒന്ന് സമാധാനിക്കേ, ചേട്ടൻ ഒരു കുഴപ്പമില്ല.
1: നിങ്ങൾ തമ്മിൽ പരിചയം തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി മോനെ?
0: 18 മാസം. അവനൊരു സ്വപ്നജീവിയാണ്, സംശയാലുവാണ്, അതേസമയം മാന്യനും ഭൂതദയാലുവുമാണ്. അവൻ അതൊന്നും പുറത്തു കാണിക്കാറില്ല.
2: ചേട്ടനെ എനിക്ക് ജീവന് തുല്യ സ്നേഹ.
0: സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, ദ്വേഷിച്ചാലോ കുത്തിക്കൊല്ലും. ചില സമയങ്ങളിൽ ആർക്കും ഭയം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകൃതമാണ് അവന്റേത്.
1: ആ, അത് പണ്ടേയുള്ള സ്വഭാവമാണ്. മറ്റുള്ളവർ വളരെ താല്പര്യപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങൾ അവൻ നിസ്സാരമായി തള്ളിക്കളയും.
0: എന്തായാലും ഇപ്പോഴത്തെ നിങ്ങളുടെ വരവ് അവന് ഏറ്റവും ഗുണകരമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അവനിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാക്കും.
1: ദൈവാനുഗ്രഹത്താൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ.
0: എന്നെ തന്നെ നോക്കിയാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ശ്രദ്ധിക്കുമ്പോ ദൃഷ്ടികൾ തമ്മിലിടയുന്നു, പെട്ടെന്ന് ദൃഷ്ടികൾ ദൂരേക്ക് വായിക്കുന്നു. സുന്ദര അലൗകിക സൗന്ദര്യമാണ് ഇവൾക്ക്.
2: അല്ല, എന്റെ ചേട്ടനെ പറ്റി കൃത്യമായി പഠിച്ച ഒരു സുഹൃത്താണല്ലോ താങ്കള്. ഞങ്ങളുടെ ഭാഗ്യം ചേട്ടനെ ഇത്ര കാര്യമായി മനസ്സിലാക്കിയല്ലോ.
0: ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. വിശദമായിട്ട് ഞാനൊന്നും പറഞ്ഞില്ല.
2: ഇത്രയും പറഞ്ഞതിലുണ്ടല്ലോ.
1: ഇവനെല്ലാം അറിയാം.
2: ചേട്ടന് ഏതെങ്കിലും സ്ത്രീയോട് താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്കെല്ലാം അറിയാന്നല്ലേ പറഞ്ഞത്.
0: അയ്യോ, അവൻ ഇപ്പോ ഒരു സ്ത്രീയെയും സ്നേഹിക്കുന്നില്ല. ഒരുപക്ഷെ ഒരിക്കലും അവൻ സ്നേഹിക്കാനാവുമെന്നും എനിക്ക് തോന്നുന്നില്ല.
2: അതെന്താ, എന്റെ സഹോദരന് പ്രണയിക്കാൻ കഴിവില്ലെന്നാണോ? നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്?
0: നിങ്ങൾക്കറിയാമോ, നിങ്ങൾ എല്ലാ കാര്യത്തിലും ശരിക്കും സ്വന്തം സഹോദരനെ പോലെ തന്നെയാണ്. അതെ, ഞാൻ വെറുതെ പറയുന്നതല്ല. കാഴ്ചയിലും സ്വഭാവത്തിലും എല്ലാം തീർച്ചയായും അങ്ങനെ തന്നെ.
1: ഹേ, നിങ്ങൾ രണ്ടുപേർക്കും അവനെ പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. ഇപ്പോഴത്തെ അവന്റെ പെരുമാറ്റത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. 15 വയസ്സ് മുതൽ അവനെ മനസ്സിലാക്കാൻ എനിക്ക് പോലും കഴിയാറില്ല. ഒരു ഉദാഹരണം, അവന്റെ വീട്ടുടമസ്ഥയുടെ മകളെ വിവാഹം കഴിക്കാനുള്ള തീരുമാനം. ഓ, അതിന്റെ ആഘാതത്തിൽ ഞാനൊന്ന് മരിച്ചുപോയേനെ. അതിനെപ്പറ്റി വല്ലതും നിനക്കറിയാമോ?
0: പെൺകുട്ടി സുന്ദരിയല്ലായിരുന്നു, മാത്രമല്ല വിരൂപിയുമായിരുന്നു.

0: എന്നിട്ടും ആകർഷണം. അവൾ മരിച്ചുപോയതിനാൽ വിവാഹം മുടങ്ങിപ്പോയി. എപ്പോഴാണ്, എങ്ങനെയാണ്, ആരിലാണ് അവന്റെ മനസ്സ് ചെന്ന് ചാടുന്നതെന്ന് പറയാൻ പറ്റില്ല.
1: കർത്താവ് എന്നോട് ക്ഷമിക്കട്ടെ. ആ പെൺകുട്ടിയുടെ മരണവിവരം അറിഞ്ഞ് ഞാൻ സന്തോഷിച്ചു. എന്തിനാണെന്നറിയില്ല.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 27-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ്, ശ്രീകുമാർ മുഖത്തല, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഇൻഷുറൻസ് വിദഗ്ധനായ ശ്രീ ചന്തു മാധവൻ മറുപടി നൽകുന്നു. ഇതിനായി വിളിക്കേണ്ട നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496553321. ഒരു നമ്പർ കൂടി പറയാം, 9496553321. ഓർക്കുക, മോട്ടോർ വാഹന ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് എ ആർ റഹ്മാൻ ഈണം നൽകി. വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയ ഗാനം. ചിത്രം ആടുജീവിതം.

എന്ന് സ്വന്തം പുണ്യാളൻ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. സ്വന്തം സംഗീതത്തിൽ സാം സി എസ് വിനീത് ശ്രീനിവാസനോടൊപ്പം പാടിയ ഗാനം. വരികൾ എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാർ.

0: വിനായക് ശശികുമാറിന്റെ വരികൾക്ക് ആർ സി ഈണം നൽകി അന്തോണി ദാസനും ആർ സിയും പാടിയ ഗാനം ചിത്രം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ.
1: വീട്ടു മാറ്റടാ.

ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിൽ ശരത് സന്തോഷ് പാടിയൊരു ഗാനം. ഗാനരചന ഹരിത ഹരിബാബു. സംഗീതം ഗിബ്രാൻ വൈബോധ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം. ആകാശവാണി.
1: കൂട്ടുകാരി.

0: ഇന്ന് കൂട്ടുകാരിയിൽ ഒരു ചിത്രീകരണം കേൾക്കാം. ഉപ്പുകാറ്റേറ്റ ഉടലുകൾ. രചന അനീഷ എ. മെൻഡസ്.
1: കാലാവസ്ഥാ വ്യതിയാനം എന്നത് വിദൂര ഭാവിയിൽ എപ്പോഴും സംഭവിക്കാനുള്ളതെന്നായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ നാം എല്ലാം കരുതിയിരുന്നത്. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം ഒരു ആഗോള പ്രതിസന്ധിയാണ്. തുടർച്ചയായി ഉണ്ടാകുന്ന അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾക്ക് മുന്നിൽ പരിഹാരം എന്തെന്നറിയാതെ പതറി നിൽക്കുകയാണ് ലോകം. ലോകത്താകമാനം പരിസ്ഥിതിയെയോ കാലാവസ്ഥയെയോ പരിഗണിക്കാതെ നടക്കുന്ന അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കാലാവസ്ഥാ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടി. കാലാവസ്ഥാ മാറ്റവും ആഗോളതാപനവും സമുദ്രനിരപ്പ് ഉയരുന്നതുമൊക്കെ സംബന്ധിച്ച് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരും നയതന്ത്രജ്ഞരും ഗൗരവപരമായ ചർച്ചകൾ നടത്താറുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് തിരുവനന്തപുരം ജില്ലയിലെ അതിർത്തി ഗ്രാമമായ പൊഴിയൂരെന്ന കടലോര ഗ്രാമത്തിൽ

തലച്ചുവരുന്ന ഓരോ തിരമാലകളും തങ്ങളുടെ കിടപ്പാടങ്ങൾ കൂടി കൊണ്ടുപോകുമോ എന്ന് നെഞ്ചിടിപ്പോടെ ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. കാലാവസ്ഥാ മാറ്റവും അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും ഉണ്ടാക്കിയ തീരശോഷണം മൂലം ചിന്നിച്ചിതറി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പൊഴിയൂർ എന്ന തീരഗ്രാമം. കേരള തീരത്തെ ആകമാനം ബാധിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും കടലാക്രമണവും ഓഖിയും അറബിക്കടലിൽ തുടർച്ചയായി ഉണ്ടാകുന്ന കാറ്റുകളും പൊഴിയൂരിലെ തീരശോഷണത്തിൻ്റെ ആക്കം കൂട്ടി. പൊഴിയൂരിലെ തീരശോഷണം ഒരു ആഗോള പ്രതിഭാസമാണെങ്കിലും അതിൻ്റെ പ്രഹരം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അവിടുത്തെ സ്ത്രീകളെയാണ്.

0: എന്തുകൊണ്ടാണ് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തെ ഒരു പെൺമുഖത്തിലൂടെ നോക്കിക്കാണുന്നത്? എന്തുകൊണ്ട് ഈ മാറ്റങ്ങൾ സ്ത്രീകളെ കൂടുതൽ ബാധിക്കുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പൊഴിയൂർ.
1: എന്റെ പേര് സിജി എന്നാണ്. പൊഴിയൂർ തെക്കേ കൊല്ലങ്കോടാണ് എന്റെ വീട്. അവിടുന്ന് കടൽ ക്ഷോഭമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ വീട് കടലിൽ പോയി. അങ്ങനെ ഗവൺമെന്റ് നമുക്ക് ഒരു ഫ്ലാറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നിറവെന്നാണ് ഫ്ലാറ്റിന്റെ പേര്. ഒരു പുനർഗ്രഹം പദ്ധതി പ്രകാരം ഞങ്ങൾക്ക് ഫ്ലാറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊരു മൂന്ന് കുടുംബം താമസിച്ചു വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് രണ്ട് ഫ്ലാറ്റാണ് ഗവൺമെന്റ് തന്നത്. ആ ഫ്ലാറ്റ് ഞങ്ങൾ 2021 ഫ്ലാറ്റ് കിട്ടി. ഞങ്ങൾ അങ്ങ് കയറി ഫ്ലാറ്റിൽ വന്നതിന് ശേഷം ഒരു 50% പൂർത്തിയാക്കിയ ഒരു ഫ്ലാറ്റായിരുന്നു ഞങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയത്. അതുകൊണ്ട് നമുക്ക് ആ വീട്ടില് സുരക്ഷിതത്വം ഇല്ലാത്ത ഒരു ഭവനമായിരുന്നു നമ്മുടെ കയ്യിലേക്ക് കിട്ടിയത്. പിന്നെ വന്നിട്ട് അവിടെ ഈ 128 ഫ്ലാറ്റുണ്ട്. ഒരു 500+ കുടുംബങ്ങളാണ് ആ ഫ്ളാറ്റിൽ താമസിക്കുന്നത്. നമുക്ക് വേസ്റ്റ് ഇടാനുള്ള ഒരു സൗകര്യം നമുക്ക് അവിടെ കിട്ടിയിട്ടില്ല. വേസ്റ്റ് എല്ലാം നമ്മള് കയറുന്ന ആ ഒരു പുറത്താണ്, ഫ്ളാറ്റിലാണ് വേസ്റ്റ് ഒക്കെ കൊണ്ടിടുന്നത്. എല്ലാം സ്ത്രീകളുടെ നാപ്കിൻ ഉൾപ്പെടെ എല്ലാ വേസ്റ്റും അവിടെയാണ് കൊണ്ടിടുന്നത്. പിന്നെ പ്ലാസ്റ്റിക് ഒന്നില്ല. അങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ അതിനകത്ത് കൊണ്ടിടുന്നുണ്ട്. ഡ്രെയിനേജിന്റെ വേസ്റ്റ് പോകാനുള്ള സൗകര്യം ഇല്ല. മാസാമാസം ഓരോ പരിധിയിൽ വെച്ചിട്ടാണ് ആ വേസ്റ്റ് ഡ്രെയിനേജ് പൊട്ടിപ്പോകുന്നത്. ഞങ്ങൾ ഇന്ന് ഡ്രെയിനേജ് വേസ്റ്റ് പൊട്ടിപ്പോകുന്നു, നമുക്കിവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. ആ ഡ്രെയിനേജ് വേസ്റ്റ് ഞങ്ങൾ തന്നെ എല്ലാവരും ഫണ്ട് വീട്ടിൽ നിന്ന് ഓരോ വീട്ടിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ആ വേസ്റ്റ് ശരിയാക്കുന്നത്. സ്ത്രീകൾക്ക് നാപ്കിൻ വേസ്റ്റ് ഇടാനുള്ള സൗകര്യം അവിടെ ഇല്ല. അതെല്ലാവരും ചിലര് കത്തിച്ചു കളയുന്നു, ചിലര് ക്ലോസറ്റിൽ തന്നെ ഇട്ട് അങ്ങനെ അവര് ചെയ്യുന്നുണ്ട്. കാരണം അത് എവിടെ കളയണമെന്നൊന്നും അവർക്ക് അറിയില്ല. പിന്നെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഒരു 2 കിലോമീറ്റർ നടന്നിട്ട് വേണം ഞങ്ങൾക്കൊരു വണ്ടി കയറി പോകാനുള്ള ഇത് ഉള്ളത്. അവിടെ നിന്ന് പള്ളിയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ വണ്ടി പിടിച്ച് വരികയാണെങ്കിൽ 200-300 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കണം.

0: സമുദ്രനിരപ്പ് ഉയരുന്നതും തീരശോഷണവും കേവലം പാരിസ്ഥിതിക പ്രശ്നമായി മാത്രമല്ല നോക്കിക്കാണേണ്ടത്. അതൊരു സാമൂഹികവും ലിംഗനീതിപരവുമായ പ്രതിസന്ധി കൂടിയാണ്.
1: ഞാൻ അജിത്തൊഴിയിൽ ഒരു എക്സ് ജനപ്രതിനിധിയാണ്. തീരദേശത്തെ എന്റെ വീട് നടത്തി വരുന്ന കാലവർഷത്തിൽ എന്റെ വീടും പോകാൻ കാത്തു നിൽക്കാം. എന്റെ വീടിന്റെ മുൻവശത്ത് ഉള്ള വീട് ഇപ്പൊ ഭാഗികമായി തകർന്നിരിക്കുകയാണ്. അടുത്ത് പോകാൻ പോകുന്നത് എന്റെ വീടാണ്. അപ്പോ ഇതേപോലെ തന്നെയാണ് നിരവധി പേരുടെ വീടുകൾ. ഇന്ന് ഞാൻ വാടകയ്ക്ക് താമസിക്കേണ്ട ഒരവസ്ഥയിലാണ്. ജനങ്ങൾ ഓരോ ദിവസവും ഭയത്തോടെയാണ് കടൽ ഒരു ദിവസം വീട്ടിൽ വന്ന് ആ വീടിനെ കൊണ്ടുപോകും എന്ന ആശങ്കയിലാണ് പല കുടുംബങ്ങൾ. മത്സ്യബന്ധനത്തിനായി കടലിൽ പോകാൻ കഴിയാതെ ദിവസങ്ങൾ വർദ്ധിക്കുകയാണ്. ഇന്ധന ചെലവ് കൂടുന്നു, മത്സ്യലഭ്യത കുറയുന്നു, സുരക്ഷാ ഭീഷണികൾ ഉയരുന്നു. ഓരോ വർഷവും കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം കൂവാർ കോസ്റ്റൽ പോലീസിൽ നിന്ന് എടുത്ത കണക്ക് 19 പേരുടെ ഏറ്റവും നശിച്ചു പോയെന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അങ്ങനെ പല സുരക്ഷാ ഭീഷണികളും നേരിടുകയാണ്. പല യുവാക്കളും ഈ തൊഴിൽ വിട്ടു പോകുന്ന അവസ്ഥയിലാണ്. എന്നാൽ ഒരു പുതിയ തൊഴിൽ സാധ്യതകളോ പരിശീലനങ്ങളോ പലർക്കും ലഭിക്കുന്നുമില്ല. ഇതിന്റെ മാനസികവും സാമൂഹികവുമായ ആഘാതം സ്ത്രീകളെയും കുട്ടികളെയും വളരെ ബാധിക്കും. സ്കൂള് തുറക്കുന്നതിന് മുമ്പ് സാധാരണ എല്ലാ വിദ്യാർത്ഥികളും ആവശ്യത്തോടെയായി

0: സ്കൂളിലേക്ക് പോകാൻ വരുന്നു. പക്ഷെ തൊഴിലുള്ള വിദ്യാർത്ഥികൾ ക്യാമ്പിൽ നിന്ന് പോകേണ്ട അവസ്ഥയാണ്. അവരുടെ പാഠപുസ്തകങ്ങൾ സൂക്ഷിക്കാൻ കഴിയാതെ എവിടെ വെക്കണമെന്നറിയാത്ത ഭയാനകമായിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ഞങ്ങളുടെ ഈ പൊഴിയൂരിലെ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുന്നത്. റോഡുകൾ പോലും ഇഷ്ടപ്പെടും, സ്കൂൾ ബസ്സുകൾ വരാൻ കഴിയാത്ത അവസ്ഥകളാവും. വരുമാനം ഇല്ലാതെ വരുമ്പോഴേക്കും ആ കുടുംബത്തിന്റെ മുഴുവൻ ഭാരവും സ്ത്രീകളുടെ മേലെ വീഴുകയാണ്. കാരണം പണിക്ക് പോകാൻ കഴിയാതെ ഭർത്താക്കന്മാർ വീട്ടിലാകുമ്പോൾ ആ വീട്ടിലെ ചെലവുകൾ നോക്കി നടത്താൻ വേണ്ടി ഒമ്പിച്ച പലിശയ്ക്ക് അവർ ലോൺ എടുക്കേണ്ട അവസ്ഥകൾ വരുന്നു. അങ്ങനെ നിരന്തരം സ്ത്രീകൾക്ക് പോലും അത് വലിയൊരു തിരിച്ചടിയായിട്ട് അത് മാറുകയാണ്. അതേപോലെ തന്നെ പല യുവാക്കൾക്കും പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. ഇവിടെ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമായി ഇടപെടേണ്ടതുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് സുരക്ഷിതമായ വീടുകൾ 120 കുടുംബങ്ങൾക്ക് ഫ്ലാറ്റുകൾ നൽകിയെങ്കിലും ആ ഫ്ലാറ്റിൽ നമ്മുടെ അവിടുത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം സംവിധാനം അവിടെ നടപ്പിലാക്കാത്തത് അതൊരു വലിയൊരു തിരിച്ചടിയായിട്ട് അത് മാറിയിട്ടുണ്ട്. പുനർവേഗം പദ്ധതി വഴി 93 വീടുകൾ പല ഘട്ടങ്ങളിലായി നൽകിയെങ്കിലും അത് വീണ്ടും നൽകേണ്ട അവസ്ഥയാണ്. തടസ്സ പോകാതെ തൊഴിലിന് പോകാൻ കഴിയാതെ വരുമ്പോൾ അവർക്കത് ബദലായിട്ടുള്ള ഒരു തൊഴിൽ പരിശീലനം വരുമാന മാർഗം കണ്ടെത്താൻ വേണ്ടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. ഒപ്പം തന്നെ യുവാക്കൾക്കായി സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികൾ, സ്ത്രീകൾക്ക് വേണ്ടി സ്വയം തൊഴിൽ പദ്ധതികളൊക്കെ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരമായി മാറും. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഭക്ഷ്യ സുരക്ഷയ്ക്കും വലിയ സംഭാവന ചെയ്യുന്ന ഒരു സമൂഹമാണ് ഈ ദേശത്തെ മത്സ്യത്തൊഴിലാളികൾ. അവരുടെ ഒരു കൈത്താങ്ങായി ഈ പൊതുസമൂഹം ഉണ്ടാകണം.
1: തകരുന്ന ഉപജീവനവും സാമ്പത്തിക അടിത്തറയും. പൊഴിയൂരിലെ തീരം വെറുമൊരു മണൽത്തിട്ടയായിരുന്നില്ല, മറിച്ച് 100 സ്ത്രീകളുടെ സ്വതന്ത്രമായ തൊഴിലിടമായിരുന്നു. മീനുണക്കാനും വല നെയ്യാനും ലേലം നടത്താനും പലഹാര കച്ചവടങ്ങൾ ചെയ്യാനും അവർക്ക് ആ തീരമുണ്ടായിരുന്നു. ഇന്ന് ആ തീരമില്ല.

ഞാൻ പ്രൊഫസർ എ ബിജുകുമാർ, കേരള ഫിഷറീസ് ആൻഡ് ഓഷൻ സ്റ്റഡീസ് യൂണിവേഴ്സിറ്റി കുഫോസ് വൈസ് ചാൻസലർ ആണ്. ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ദുർബലമായ തീരപ്രദേശങ്ങളിലൊന്നാണ് പൊഴിയൂർ. ഈ അടുത്ത കാലത്ത് ഈ പ്രദേശത്ത് ആവർത്തിച്ചുള്ള കടൽക്ഷോഭം, അതുപോലെ തന്നെ വേലിയേറ്റ വെള്ളപ്പൊക്കം, അതുമായിട്ടനുബന്ധിച്ച് ഈ റോഡുകളുടെയൊക്കെ നാശം നിരന്തരമായിട്ടുണ്ടാകുന്നു. അതിനകത്ത് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രക്ഷുബ്ധമായ കടൽ സാഹചര്യങ്ങളുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിക്കുന്നത് തീരദേശ ഗ്രാമങ്ങൾ നശിച്ചു പോകാനുള്ള ഒരു കാരണം ആയിട്ടുണ്ട്. ഇത് പലപ്പോഴും മത്സ്യബന്ധന സമൂഹങ്ങളുടെ ഉപജീവന മാർഗത്തിന് ഭീഷണിയാകുകയും ചെയ്തു. ഇത് കടൽക്ഷോഭം എന്ന് പറയുന്ന ഒരൊറ്റ ഘടകം കൊണ്ട് മാത്രം സംഭവിക്കുന്ന പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. അതിനകത്ത് കാലാവസ്ഥാ വ്യതിയാനം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. പ്രത്യേകിച്ചും അറബിക്കടലിൽ ചൂട് കൂടുമ്പോൾ വലിയ തിരമാലകൾ ഉണ്ടാകാനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അത് മാത്രമല്ല, കള്ളക്കടൽ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം വളരെ അധികം സംഭവിക്കുന്നത് കൊണ്ടും ഈ പ്രദേശങ്ങളിലെ അപകട സാധ്യത കൂടി വരുന്നു. അതുപോലെ തന്നെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ തീരപ്രദേശങ്ങളിൽ വളർന്നു വന്നിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് ഭാഗത്ത് സംഭവിക്കുന്നത്, ഇതൊക്കെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ തീരപ്രദേശങ്ങളിൽ ഈ സെഡിമെന്റ് ട്രാൻസ്പോർട്ട്, അതായത് അവശിഷ്ടങ്ങൾ തീരസമുദ്രത്തിൽ കൂടെ യാത്ര ചെയ്യുന്നതിനകത്ത് വലിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ തീരം വെക്കുന്നതും തീരം എടുക്കുന്നതും തമ്മിൽ ഉണ്ടായിരുന്ന ഒരു സമതുലിതാവസ്ഥ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ പൊഴിയൂരിലെ ഇത്തരം തീരപ്രദേശങ്ങളിൽ തീരശോഷണം വ്യാപകമാകാനുള്ള ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഏറ്റവും അധികം മത്സ്യത്തൊഴിലാളികളെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി വളരെ സാന്ദ്രത വളരെയധികം കൂടിയ ഒരു സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ വീട്, ജോലിസ്ഥലം, അവരുടെ സംസ്കാരം, സ്വത്തം, ഇതെല്ലാം ഈ മണ്ണൊലിപ്പിലൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഒരു പെട്ടെന്നുള്ള ഒരു പരിഹാരം നമുക്ക് സാധ്യമല്ല. അതിനകത്ത് വളരെ ശാസ്ത്രീയമായ ഒരു തീരദേശ മാനേജ്മെന്റ് പദ്ധതി നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന്, ഈ തീരമലകള് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഈ തീരത്തെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നത് എന്നുള്ളതിനെ പറ്റിട്ട് വിശദമായ ഒരു പഠനം ആവശ്യമുണ്ട്. അതനുസരിച്ചുള്ള ഒരു എഞ്ചിനീയറിംഗ് പരിഹാരം ആണ് ഇതിനകത്ത് വേണ്ടത്. രണ്ടാമത്, നമുക്ക് പലപ്പോഴും തീരപ്രദേശങ്ങളിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് മണിക്കൂണകളുണ്ട്, തീരദേശ സസ്യങ്ങളിൽ കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ളവയുണ്ട്. അപ്പൊ അത് ഉൾപ്പെടെയുള്ള ഒരു പ്രകൃതിദത്ത തീരദേശ ബഫറുകൾ നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടുന്ന ഒരു ആവശ്യം ഈ പ്രദേശം.

വളരെ വ്യാപകമായിരിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ വളരെയധികം നടക്കുകയും ചെയ്യുന്ന സമയത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ശാസ്ത്രീയ പഠനവും അതനുസരിച്ചുള്ള പ്രകൃതിദത്ത പരിഹാര മാർഗങ്ങളും കൂടി ആരായുക എന്നതാണ് ഈ പ്രദേശത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം.

590 കിലോമീറ്ററോളം തീരമുള്ള നമ്മുടെ സംസ്ഥാനത്ത് തീരശോഷണം ഏറ്റവും രൂക്ഷമായ ഇടങ്ങളിലൊന്നാണ് പൊഴിയൂർ. തീരം നഷ്ടപ്പെട്ടതോടെ തീരവുമായി ബന്ധപ്പെട്ട് വരുമാനം കണ്ടെത്തിയിരുന്ന നിരവധി സ്ത്രീകളുടെ ഉപജീവന മാർഗങ്ങൾ കൂടിയാണ് ഇല്ലാതായത്. കടലാക്രമണം രൂക്ഷമായതോടെ പൊഴിയൂരിൽ നിന്ന് കടലിൽ പണിക്കു പോകാൻ സാധിക്കാത്തതിനാൽ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളെല്ലാം മറ്റു ജില്ലകളിലെ തീരങ്ങളിൽ പോയാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ഇത് പൊഴിയൂരിൽ അനുബന്ധ തൊഴിലിൽ ഏർപ്പെട്ടിരുന്ന സ്ത്രീകളുടെയെല്ലാം ഉപജീവന മാർഗങ്ങളെ ഇല്ലാതാക്കി. പൊഴിയൂരിലെ മത്സ്യക്കച്ചവടക്കാരായ സ്ത്രീകൾ ഇന്ന് മറ്റ് മത്സ്യബന്ധന ഗ്രാമങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. പുരുഷന്മാർ മത്സ്യബന്ധനത്തിനായി മറ്റു തീരങ്ങളിലേക്ക് പോകാൻ തുടങ്ങിയതോടെ അവർ പോയി ദിവസങ്ങൾ കഴിഞ്ഞ് തിരികെ വരും വരെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും സ്ത്രീകളുടെ ചുമലിലായി.

0: ഇപ്പോ ഞങ്ങളുടെ ഈ കടൽ തീരത്തിരുന്ന വീട്ടിലുള്ള ഒരു വയസ്സായ ഒരു അപ്പച്ചൻ ഇവിടെ വന്നതിന് ശേഷം മാനസികമായിട്ട് തളർന്ന് മാനസിക രോഗിയായി ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ ഈ ഫ്ലാറ്റില് ഒരാളല്ല ഒന്ന് രണ്ടു പേരുണ്ട്. ഇത്രയും ദൂരം നടന്ന് അവിടെയാണെങ്കിൽ തീരം അടുത്തല്ലേ, അപ്പൊ അവർക്ക് ഉപജീവന മാർഗം എന്ന് പറയണം മത്സ്യബന്ധനം. അവിടെ നിന്ന് കടൽ തീരം അടുത്തായതുകൊണ്ട് അവർ അവിടെ പോയി മത്സ്യം പിടിച്ച് അങ്ങനെ കഴിച്ച് വന്നവരാണ്. പക്ഷെ ഇവിടെ ഇവിടെ ഇരുന്നപ്പോ ഇവിടെ നിന്ന് അവർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. വൈകുന്നേരങ്ങളിൽ നമ്മള് എല്ലാരും ആ തീരത്തിരുന്നിട്ടാണ് എല്ലാരും ഒത്തുകൂടി സംസാരിച്ച് ഫാമിലി ആയിട്ടൊക്കെ മൊത്തം എൻജോയ് ചെയ്യണത് അവിടെയാണ്. പക്ഷെ അതൊന്നും ഇവിടെ ഇല്ല, ഇവിടെ പറ്റത്തില്ല. ഇവിടെ നിന്ന് അങ്ങ് ദൂരം പോയി അവിടെ പോയി ഇരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓരോ ദിവസം പോകുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് 200-300 പോകും. ഇവിടെ നിന്നിട്ട് ആണുങ്ങൾക്ക് മാക്സിമം ഒരുപാട് ആണുങ്ങൾക്ക് ഇവിടെ നിന്ന് ഉപജീവന മാർഗത്തിന് വേണ്ടി പോകാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഒരുപാട് ദൂരം പോകണം. അതുകൊണ്ട് അവരെ ഇവിടെ രാത്രി കാലങ്ങളിലാണ് ചില മത്സ്യത്തൊഴിലാളികള് ഉപജീവനത്തിന് പോകുന്നത്. പക്ഷെ അവർക്ക് രാത്രി ഇവിടെ പട്ടുര ചെല്ലങ്ങളോ മറ്റോ ഉള്ള വണ്ടി ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഉള്ളത് കൊണ്ട് അവർ പോകാറില്ല. പോവാതെ എത്രയോ മാസങ്ങൾ കഴിഞ്ഞ് വീട്ടില് ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും വന്നാല് അവർ വേറൊരു ഉപജീവന മാർഗം പകല് പോകാനുള്ള വഴിയിലാണ് അങ്ങനെ പോകുന്നത്. ഒന്ന് രണ്ട് കുടുംബം താമസിക്കുന്നവർ ഇതിനകത്തുണ്ട്. വീടുകളില്ലാതെ അവർക്ക് വീട് കിട്ടിയിട്ടില്ല. എല്ലാം നടക്കുന്നതൊരു വിശ്വാസം ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റ് തരുന്നതിന് പകരം സ്വന്തമായിട്ടൊരു ഭവനം, എന്നുവെച്ചാൽ നമ്മള് ഇത്ര സെന്റ് സ്ഥലം വാങ്ങിച്ച് ഇത്ര സെന്റ് സ്ഥലത്തില് ഒരു ഭവനം അങ്ങനെ ഇപ്പൊ കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു. കാരണം ഈ ഫ്ലാറ്റ് നമുക്ക് നിരന്തരമല്ല. നമുക്കിവിടെ പട്ടയം പ്രമാണം അങ്ങനത്തെ കാര്യങ്ങൾ വീട്ടു നമ്പർ പോലും നമ്മുടെ ഈ ഫ്ലാറ്റിന് അവർ തന്നിട്ടില്ല. അവര് പറഞ്ഞത് 10 വർഷം കഴിഞ്ഞാലേ നിങ്ങൾക്ക് ഒരു വീട്ടു നമ്പറോ അല്ലെങ്കിൽ പ്രമാണമോ നിങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. ചിലപ്പം അതിനു മുന്നേ ആരെങ്കിലും വിറ്റിട്ട് പോയാലോ എന്നുള്ള പേടിച്ചിട്ടായിരിക്കും അവർ അങ്ങനെ തരാത്തത്. പക്ഷേ അത് തരാതിരിക്കുമ്പോൾ ഇവിടെ പഠിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവർക്ക് ഈ വിദ്യാഭ്യാസ ലോൺ എടുക്കാനോ അങ്ങനെ എടുക്കാനോ അവർക്ക് കയ്യിലൊരു തെളിവില്ല. പ്രമാണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ അമ്മമാരാ മക്കൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി അവർ ലോൺ എടുത്തിട്ട് ഈ 5 വർഷത്തിൽ ഞങ്ങൾക്കിത് കിട്ടിയില്ല. ഈ 3 മാസത്തിന് മുന്നേ അത് കിട്ടുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെയും കിട്ടിയില്ല. അപ്പോ ഈ കറണ്ട് ബില്ല് മാത്രമേ അവരവരുടെ പേർക്കുള്ളൂ, അത് മാത്രമേ തെളിവായിട്ടുള്ളൂ.
1: കടലോര ഗ്രാമമായതിനാൽ തന്നെ ഭൂഗർഭ ജലസ്രോതസ്സുകൾ ഇവിടെയില്ല. പൊതു ടാപ്പുകളിൽ നിന്നാണ് ഇവിടെ സ്ത്രീകൾ വെള്ളം ശേഖരിക്കുന്നത്. നിശ്ചിത ദിവസങ്ങളിൽ ലഭ്യമാകുന്ന കുടിവെള്ളം ശേഖരിക്കുന്നത് സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തമായി മാറുമ്പോൾ വീട്ടുജോലികൾ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം എന്നിവയോടൊപ്പം ഇത് അവരുടെ സമയത്തെയും ആരോഗ്യത്തെയും ബാധിക്കുന്നു.
2: എൻ്റെ പേര് ഗോബിൻ. ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരുണ്ട്
3: ട്രിവാൻഡ്രം നോഡൽ ഓഫീസിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് പുഴയൊരു ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ തീരം ഇല്ലാതാകുന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം.

കാരണം എന്തെന്ന് ചോദിച്ചാൽ മാൻമെയ്ഡ് കൺസ്ട്രക്ഷൻസ് ആണ് ഒരു വലിയ ശതമാനം വരെ. അത് തമിഴ്നാട്ടിലൊക്കെ ഹാർബർ നിർമ്മാണവുമായിട്ടനുബന്ധിച്ച് കെട്ടുന്ന കടലിലേക്ക് കെട്ടുന്ന പല സ്ട്രക്ചേഴ്സും നോർത്ത് സൈഡിലുള്ള ബീച്ചുകൾ ഇല്ലാതാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ ട്രഡീഷണലായിട്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു വലിയ ശതമാനം ആളുകൾക്കും ഇന്ന് ജോലി ഇല്ലാതാകുകയാണ്, അവർക്ക് ഉപജീവന മാർഗം പോലും ഇല്ലാതാകുകയാണ്. രണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ തീരം ഇല്ലാതാകുന്നതുകൊണ്ട് അവിടെ പാരമ്പര്യമായി നിലനിന്നിരുന്ന പല മത്സ്യബന്ധന പ്രാക്ടീസസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ കമ്പാവല ഇടുന്ന ഒരു രീതിയുണ്ട്, അതിപ്പോൾ ഇല്ലാതാകുകയാണ്. കാര്യം അത് ഇടണമെങ്കിൽ തന്നെ അവിടെ ഒരു വലിയ ബീച്ച് വേണം. രണ്ട് എന്ന് പറയുന്നത് ഈ കട്ടമാരൻ പൊങ്ങവെള്ളം അതിലൊക്കെ പോയി മീൻ പിടിക്കുന്ന ആ ഒരു സിസ്റ്റം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരുടെ ഉപജീവന മാർഗം ഒരുപാട് ഇല്ലാതാകുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇതുകൊണ്ട് അഫക്റ്റഡ് ആകുന്നതെന്ന് പറയുന്ന സ്ത്രീകളാണ്. കാര്യം സ്ത്രീകൾ ആ മത്സ്യം വിറ്റ് ഒരു ഉപജീവന മാർഗം കണ്ടെത്തുന്നത് മാത്രമല്ല, ആ ഒരു കുടുംബം മുഴുവനായിട്ട് അവർ കൊണ്ടു നടക്കുന്നവരാണ്. അപ്പോൾ ഇങ്ങനെ തീരെ ഇല്ലാതാകുന്നതുകൊണ്ട് അവിടുത്തെ മത്സ്യം പിടിക്കുന്ന പല രീതികൾ ഇല്ലാതാകുന്നുണ്ട്. ബീച്ചിലേക്ക് മത്സ്യം കൊണ്ടുവരാൻ പറ്റാതാകുന്നുണ്ട്. അതുകൊണ്ട് ഈ സ്ത്രീകൾ ദൂരെ ഒരുപാട് ദൂരെ സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ ജീവിത മാർഗങ്ങൾ തേടേണ്ട ഒരു അവസ്ഥ വരുന്നു. അത് കാരണം തന്നെ അവരുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. രണ്ട് എന്ന് പറഞ്ഞാൽ ഈ തീരം ഇല്ലാതാകുന്നത് കൊണ്ട് തന്നെ അവിടെ താമസിച്ചിരുന്ന ഒരു വലിയ ശതമാനം ആളുകൾ ഇന്ന് അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ മാറ്റി പാർപ്പിക്കപ്പെടുന്ന കുറെ ദൂരേ വേണം. അതുകൊണ്ട് എന്താണോ ഇത്രയും വർഷങ്ങളായി നിലനിന്ന ഒരു കൾച്ചർ അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ അവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ അവിടെ കടൽ ഭിത്തി കെട്ടുന്നുണ്ട്, മണ്ണിയാക്കുകൾ കൊണ്ട് ഇടുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ അത് ഇടുന്നതോട് തന്നെ അവര് എന്താണോ ഇത്രയും കാലം ചെയ്തിരുന്നത് ആ ജീവിത മാർഗം ഇല്ലാതാകുകയാണ്. കാര്യം അവർക്ക് കടലിലേക്ക് ഇറങ്ങണമെങ്കിൽ കടൽ തീരം വേണം. അപ്പൊ തീരം ഇല്ലാതാകുന്നത് അവിടെ കടൽ ഭിത്തികൾ വരുന്നതോടെ അവരുടെ പൂർണ്ണമായ ജീവിത ചര്യകൾ മാറിപ്പോവുകയാണ്. അല്ലാതെ തന്നെ ഇപ്പൊ ഈ ക്ലൈമറ്റ് ചേഞ്ച് അനുബന്ധമായിട്ട് അവിടുത്തെ തിരകളിൽ വ്യത്യാസം വരുന്നുണ്ട്, കടലിൽ ചൂട് കൂടുന്നുണ്ട്, അതിനനുബന്ധമായി മീൻ കുറയുന്നുണ്ട്, അങ്ങനത്തെ പ്രശ്നങ്ങൾ അല്ലാതെ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നുകൊണ്ട് അവിടെ ഒരു വലിയ ലൈവ്ലിഹുഡും ഒരു പ്രോപ്പർ ആയിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുടെ ഇല്ലായ്മയും അവിടെ ഉണ്ടാകുന്നുണ്ട്.

IPCC റിപ്പോർട്ടുകൾ മുന്നറിയിപ്പ് നൽകുന്നു. സമുദ്രനിരപ്പ് എക്കാലത്തെക്കാളും വേഗത്തിൽ ഉയരുന്നു. 1993 മുതൽ 2002 വരെയുള്ള കാലഘട്ടത്തെക്കാൾ ഇരട്ടി വേഗതയിലാണ് കഴിഞ്ഞ 10 വർഷമായി സമുദ്രനിരപ്പ് ഉയരുന്നത്. തീരത്തെ വീടുകളിൽ കഴിയുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം നമ്മൾ ചർച്ച ചെയ്യാറില്ല. പുരുഷന്മാർ തൊഴിൽ തേടി മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ തകരാൻ പോകുന്ന വീടിനുള്ളിൽ മക്കളോടൊപ്പം രാത്രികൾ തള്ളി നീക്കുന്നത് ഈ സ്ത്രീകളാണ്. പലപ്പോഴും വീടിനുള്ളിലേക്ക് ആർത്തലച്ചെത്തിയ തിരമാലയ്ക്ക് മുന്നിൽ നിന്നും കുഞ്ഞുങ്ങളെയും ജീവനും വാരിയെടുത്തോടിയവരാണ് ഇവരിൽ പലരും. IPCC റിപ്പോർട്ടിൽ പറയുന്ന 0.48 സെന്റിമീറ്റർ ഉയർച്ച ഇവർക്ക് വെറുമൊരു ഡാറ്റയല്ല, അത് അവരുടെ ഉറക്കം കെടുത്തുന്ന മരണമണിയാണ്. തീരശോഷണം മൂലം 266 വീടുകളാണ് പൊഴിയൂരിന് നഷ്ടമായത്. തങ്ങളുടെ പ്രിയപ്പെട്ട അയൽക്കാർ, സ്നേഹിതർ, പങ്കുവെക്കലുകൾ, ഓർമ്മകൾ ഒക്കെ നിറഞ്ഞ കൂട്ടുജീവിതം ഇല്ലാതായതും ഇവിടെയുള്ള സ്ത്രീകളെ മാനസികമായി ബാധിച്ചു.

0: എന്റെ പേര് പി എൻ ദിനേശ്. ഞാൻ കോത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. നമുക്ക് കഴിഞ്ഞ ആഴ്ച തന്നെ കടൽക്ഷോഭത്തിൽ ഒരു 10 വീടുകൾ നാശനഷ്ടമുണ്ടായി. അവരെ നമ്മൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷവും കാലാകാലങ്ങളിൽ തന്നെ ഒരു 550 വീടുകൾ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഫ്ളാറ്റുകളിൽ 248 വീടാണ് ഫ്ളാറ്റുകൾ, ബാക്കി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീടുകളാണ്. ഫ്ളാറ്റിൽ കുടിവെള്ളം മാലിന്യ സംസ്കരണത്തിന്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ടോയ്ലറ്റ്, അങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ വളരെ മോശമാണ്. അത് ഞങ്ങൾ പഞ്ചായത്ത് തീരുമാനമെടുത്ത് സർക്കാരിനെ അറിയിക്കുന്നതാണ്.
1: പൊഴിയൂർ ഒരു തുടക്കം മാത്രമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സ്ത്രീകളുടെ ശബ്ദത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട്. തീര സംരക്ഷണ പദ്ധതികളിൽ സ്ത്രീ പങ്കാളിത്തം ഉറപ്പാക്കണം. കാലാവസ്ഥാ പ്രതിസന്ധികൾ സ്ത്രീകളുടെ ശാരീരിക മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത് എങ്ങനെയെന്ന പഠനങ്ങൾ ആവശ്യമാണെന്നുകൂടി പൊഴിയൂർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
2: എന്റെ പേര് സുനി. ഞങ്ങളുടെ തീരദേശം എന്ന് പറയുമ്പോൾ നേരത്തെയൊക്കെ കല്ല് ഇങ്ങനെ വർഷത്തിൽ കല്ല് അടുക്കിക്കൊണ്ടിരുന്നു. ഇപ്പോ ഒരു 5 കല്ല് കൊണ്ട് ഇറക്കുന്നില്ല. അതിന്റെ ഭാഗമായിട്ടും പിന്നെ തമിഴ്നാട് ഈ പുലിമൂട്ടിൽ ഇട്ടത് കൊണ്ടായിരിക്കാം ഈ കടലെടുത്ത് ഇങ്ങനെ തീരമൊക്കെ നഷ്ടപ്പെട്ടത്. പൊഴിയൂരിന്റെ റോഡുകളൊക്കെ നഷ്ടപ്പെട്ട് യാത്രാ സൗകര്യം തന്നെ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. വീട് ഫുള്ളും കടല് കയറാറുണ്ട്. എപ്പോ കടല് കയറിയാലും ഈ കള്ളക്കടലെന്ന് പറയാ, ആ കടല് കയറുമ്പോഴെല്ലാം ഞങ്ങളുടെ വീട്ടില് കടൽ. ഞങ്ങള് ചാക്കും മണ്ണൊക്കെ അടുക്കി വെച്ചിട്ടാണ് ഞങ്ങള് താമസിക്കുന്നത്. ഇപ്പൊ എനിക്ക് 3 കൊച്ചുകുട്ടികളാണ്. ആ കുട്ടികളെയും വെച്ചുകൊണ്ട് ഞങ്ങള് പേടിച്ചാണ് ഞങ്ങള് താമസിക്കുന്നത്. കാരണം അതിനുള്ള ഒരു സാമ്പത്തികം ഞങ്ങൾക്കില്ല. അപ്പൊ അങ്ങോട്ട് പോയി മുകളിലോട്ട് പോയി വേറെ വീട് വാങ്ങി താമസിക്കാനോ അങ്ങനത്തെ ഒരു സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ കടലിനകത്ത് കിടക്കുന്നത്. ബുദ്ധിമുട്ടിലിടും, എല്ലാം ശരിയാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ ഇരിക്കുന്നു. ഇതിനുവേണ്ടി ഞങ്ങൾ കുറെ സമരമൊക്കെ ചെയ്തിട്ടുണ്ട്, ഒന്നും നടക്കുന്നില്ല. ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്.
1: കാലാവസ്ഥ വ്യതിയാനം ലിംഗനീതിയുടെ പ്രശ്നം കൂടിയാണ്. പൊഴിയൂരിലെ ഈ പെൺമുഖങ്ങൾ നമുക്ക് നൽകുന്ന പാഠം ഇതാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല, അത് നമ്മുടെ സഹജീവികളുടെ അതിജീവനത്തിനുള്ള ഏകമാർഗമാണ്. ഈ തിരമാലകൾ ശാന്തമാകട്ടെ, ആ സ്ത്രീകളുടെ ജീവിതവും.

ഉപ്പുകാറ്റേറ്റ ഉടലുകൾ ചിത്രീകരണം സമാപിക്കുന്നു. രചന അനീഷ എ മെൻഡസ്, നിർവഹണം ഐശ്വര്യ, നിർവഹണ സഹായം അജിത അരവിന്ദ്.

ഇന്നത്തെ കൂട്ടുകാരി സമാപിക്കുന്നു. കൂട്ടുകാരി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആനമയിൽ ഒട്ടകം എന്ന ചിത്രത്തിന് വേണ്ടി അനിൽ സെയിൻ എഴുതി, ശ്യാം രമേശ് ഈണം നൽകി, ഒ യു ബഷീറും രേഷ്മ ജോണിയും പാടിയ ഗാനം.

മനു മഞ്ജിത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ ഈണം. വിധു പ്രതാപ്, രമ്യ, ഷാൻ റഹ്മാൻ എന്നിവർ പാടിയത് ചിത്രം അടിക്കപ്യാരെ കൂട്ടമണി.

ഡാൻസ് ഡാൻസ് എന്ന ചിത്രത്തിൽ വിൽസൺ രാജ് പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശശിധരൻ, സംഗീതം കെ പ്രകാശ്.

മേജർ ജോസഫിന്റെ സംഗീത സംവിധാനത്തിൽ മിൻമിനിയും കൌശിക് മേനോനും പാടിയ ഗാനം. ചിത്രം എൻട്രി. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ.

ചിത്രം ചങ്സ്. അരുൺ ഗോപൻ, സിയ ഉൾ ഹക്ക്, കാവ്യ അജിത്, സംഗീത എന്നിവർ പാടിയത്. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

നിഖിൽ പ്രഭയുടെ സംഗീത സംവിധാനത്തിൽ നജീം അർഷാദ് പാടിയ ഗാനം ചിത്രം ഡെഡ് ലൈൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഫിലിപ്പോസ് തത്തംപള്ളി.

ചിത്രം എന്നാലും ശരത്. പാടിയത് നിരഞ്ജ് സുരേഷ്, റിമി ടോമി. ഗാനരചന ഹരിനാരായണൻ, സംഗീതം ഔസേപ്പച്ചൻ.

0: ആകാശവാണി. വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിഷ്ണുമോഹൻ വെള്ളനാട് നടത്തുന്ന വാതിൽപ്പുറ അഭിമുഖങ്ങളാണ്.
1: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൻ്റെ പുതിയ ഒരധ്യായത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ആദ്യത്തെ സുഹൃത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താ?
2: മിഷേൽ.
1: സ്ഥലം?
2: ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെയാണ്, ഇവിടെ വെള്ളയമ്പലം.
1: എന്ത് ചെയ്യണം ഇപ്പോൾ?
2: ഞാനിപ്പോൾ എം എ ഹിസ്റ്ററി പഠിക്കുവാ ചെന്നൈയിൽ.
1: ഇപ്പോൾ ഇവിടെ ലീവിന് വന്നാണോ?
2: ഇവിടെ ഞാൻ ആക്ച്വലി ഇന്റേൺഷിപ്പിന് വന്നേ. ഇവിടെ നേപ്പിയർ മ്യൂസിയത്തിൽ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക.
1: ബി എ ഒക്കെ ഇവിടെ തന്നെയാണോ?
2: ബി എ ഞാൻ ആക്ച്വലി ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് പഠിച്ചത്. എം എക്ക് വേണ്ടി ചെന്നൈ പോയതാണ്.
1: അപ്പോൾ എങ്ങനെയുണ്ട് ചെന്നൈ ലൈഫൊക്കെ?
2: ചെന്നൈ ലൈഫ് കൊള്ളാം. അവിടെ നല്ല ക്യാമ്പസ് ആണ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ല ഫ്രണ്ട്സും ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊള്ളാം. മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു ചെന്നൈ.
1: ചെന്നൈ എന്ന് പറയുമ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആണല്ലോ അല്ലേ?
2: അതെ അതെ, ട്രിവാൻഡ്രത്തെയും കാട്ടി കുറെ കൂടെ ഫാസ്റ്റ് പേസ്ഡ്
1: ആണ്. ഫുഡ് ഒക്കെ എങ്ങനെയുണ്ട്?
2: ഫുഡ് ഏകദേശം നമ്മുടെ ആയിട്ട് കുറെ സിമിലർ ആണ്. കുറച്ച് ഡിഫറൻസേ ഉള്ളൂ, ചില സ്പൈസിന്റെ വ്യത്യാസം, പക്ഷെ ഏകദേശം നമ്മുടെ ഒക്കെ ഫുഡ് പോലെ തന്നെയാണ്.
1: നിങ്ങൾ എങ്ങനെ അവിടെ ഹോസ്റ്റലിൽ തന്നെയാണോ സ്വന്തമായിട്ട് കുക്ക് ചെയ്യോ? എങ്ങനെയാണ്?
2: ഇല്ല ഇല്ല, കോളേജിന്റെ തന്നെ വിമൻസ് ഹോസ്റ്റൽ ഉണ്ട്, അവിടെ താമസിക്കുന്നത്. ഹോസ്റ്റലാണ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാം.
1: അവിടെ ഇപ്പോൾ ചെന്നൈയിലെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പോയോ?
2: അവിടെ എഗ്മോറിന്റെ ആർക്കൈവ്സ് ഉണ്ട്, ആർക്കൈവ്സിൽ പോയിട്ടുണ്ട്. പിന്നെ രണ്ട് മൂന്ന് മോളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ അവിടെ പോണ്ടി ബസാർ ഒക്കെ ഭയങ്കര ഫേമസ്, അത് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല.
1: അവിടെ ഈ ചെന്നൈ മറീന ബീച്ചിലൊക്കെ പോയോ?
2: അവിടെ ഞാൻ പോവാൻ പറ്റിയിട്ടില്ല ഇതുവരെ, അത് ഇനി അടുത്ത വർഷം നോക്കണം.
1: ചെന്നൈയിലെ ചൂടൊക്കെ എങ്ങനെയുണ്ട്?
2: ചൂട് ഇവിടെയായിട്ട് വലിയ വ്യത്യാസം ഇല്ല ആക്ച്വലി. ഇവിടെയും കാട്ടി കുറച്ചുകൂടെ ചൂടാണ് അവിടെ, പക്ഷെ അവിടെ ക്യാമ്പസിൽ കുറെ മരങ്ങൾ ഉള്ളതുകൊണ്ട് അതിന്റെ ഷെയ്ഡിൽ പോയിരിക്കാം.
1: അതിന്റെ ഒരു സമാധാനം ഉണ്ട് അല്ലേ?
2: അതെ അതെ.
1: കോളേജ് വൈബൊക്കെ എങ്ങനെയുണ്ട്?
2: വൈബ് നല്ലതാണ്. കോളേജ് സ്ട്രിക്റ്റ് ആണെങ്കിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് പൊതുവേ നല്ല റിലാക്സ്ഡാണ്. അപ്പം ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് നല്ല

0: ഇടമുണ്ട് അവരായിട്ട്. എന്ത് പറയാനാണേലും ഒക്കെ
1: ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി ഉണ്ടോ?
0: ഫ്രണ്ട്സ് ഒരു കുഞ്ഞ് സർക്കിൾ ഓഫ് ഫ്രണ്ട്സ്, പക്ഷെ അവരായിട്ട് നല്ല ക്ലോസ് ആണ്.
1: അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഫ്രീ ടൈം ഒക്കെ കിട്ടുമ്പോൾ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് ഒക്കെ?
0: ഞങ്ങൾ മോസ്റ്റ്ലി ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുകയാണെങ്കിലും. അപ്പോൾ ഞങ്ങൾ ചില ദിവസമൊക്കെ ഞങ്ങൾ പിക്നിക് പ്ലാൻ ചെയ്യും. ക്യാമ്പസിൻ്റെ അകത്ത് തന്നെ കുറേ ഗ്രൗണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ഗ്രൗണ്ടിൽ പോയി ഇരുന്ന് കുറേ സ്നാക്സ് എല്ലാവരും മേടിച്ച് അവിടെ തന്നെ ഇരുന്ന് സൺസെറ്റ് ഒക്കെ കണ്ടിരിക്കും. മെയിനായിട്ട് അതാ പരിപാടി.
1: അടിപൊളിയാണ്,
0: അടിപൊളിയാണ്.
1: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
0: വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഒരു ചേട്ടനുണ്ട്, മൂത്ത ചേട്ടനാ, കല്യാണം കഴിച്ചു, ഇപ്പൊ രണ്ട് പിള്ളേരൊക്കെ ആയി.
1: പാട്ടുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ?
0: അതെ, പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്.
1: പാടുന്ന ആളാണോ?
0: അയ്യോ, അതൊട്ടുമല്ല. പാട്ട് പാടാൻ അറിയില്ല, കേൾക്കാൻ ഇഷ്ടമാണ്.
1: കൂടുതലും ഇപ്പോൾ എങ്ങനെയുള്ള പാട്ടുകളൊക്കെ എനിക്ക് കേൾക്കാറ്?
0: അത് മൂഡ് അനുസരിച്ചിരിക്കും. ആക്ച്വലി ഇപ്പം നമ്മൾ ഓരോ സിനിമകൾ ഇറങ്ങുമ്പോൾ അതിന്റെ പാട്ട് കേട്ട് ഇടയ്ക്ക് സിനിമാ പാട്ടായിരിക്കും, പിന്നെ ഇടയ്ക്ക് ഹോളിവുഡ് പോപ്പ് മ്യൂസിക് ആയിരിക്കും, അങ്ങനെ പിന്നെ ഇടയ്ക്ക് ക്രിസ്ത്യൻ മ്യൂസിക് ആയിരിക്കും. അത് ഓരോ ദിവസത്തെ വൈബ് അനുസരിച്ച്.
1: എല്ലാത്തരം പാട്ടുകളും കേൾക്കും അല്ലേ?
0: അതെ അതെ, കേൾക്കും ഒരുവിധം എല്ലാം.
1: ഇനി പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാലേ ഇത് പറയാം.
0: നീ എൻ വെണ്ണില്ല എന്നും പറഞ്ഞൊരു പാട്ടുണ്ട് നമ്മുടെ കസിൻ സിനിമയ്ക്കകത്ത്. ആ പാട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്,
1: കേൾക്കാൻ നല്ല രസമുള്ള ഒരു പാട്ടാണ്.
0: അതെ അതെ, എത്ര കേട്ടാലും മടുക്കാത്ത ഒരു പാട്ടായിട്ട്.
1: ഗാനം കേൾക്കാം. വളരെ നന്ദി.
0: താങ്ക് യു.

0: നമസ്കാരം. നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്ത് തിരികെയാണ്. പേരെന്താ?
1: എന്റെ പേര് ലക്ഷ്മണൻ.
0: സ്ഥലം
1: കണ്ണൂർ.
0: അപ്പോ ഇങ്ങനെ തിരുവനന്തപുരം കാണാൻ വന്നതാണോ?
1: അതെ.
0: എത്ര പേരുണ്ട് നിങ്ങൾ ടീമില്?
1: ഞങ്ങൾ രണ്ടുപേരും, അച്ഛനും മോനും.
0: എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്?
1: ഇവിടെ ഇപ്പം 2 ദിവസമായി.
0: തിരുവനന്തപുരത്ത് എവിടെയൊക്കെ കണ്ടു?
1: ആഴിമല കണ്ടു, കോവളം ബീച്ച് കണ്ടു, പത്മനാഭസ്വാമി ക്ഷേത്രം കണ്ടു, ഇപ്പോൾ മ്യൂസിയം, സൂ, അങ്ങനെ
0: ഓരോ സ്ഥലങ്ങളായി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: അതെ അതെ.
0: അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ തിരുവനന്തപുരം?
1: അടിപൊളി.
0: ഇനി എവിടെയൊക്കെ പോകാനാണ് പ്ലാനൊക്കെ?
1: ഇനിയിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്.
0: ഇന്നും കൂടെ ഉള്ളൂ?
1: ഇന്നും കൂടെ ഉള്ളൂ.
0: കണ്ണൂർ എവിടെയാണ്?
1: കണ്ണൂർ തളിപ്പറമ്പ് എന്ന് പറയും, രാജരാജേശ്വര അമ്പലത്തിൻ്റെ അടുത്തവർ.
0: അവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
1: സുഖം തന്നെ, കുഴപ്പമില്ല.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിലെ ഭാര്യയുണ്ട്, 2 മക്കൾ, ഞാൻ.
0: മക്കളൊക്കെ എന്ത് ചെയ്യണം?
1: മക്കൾ ഒരാൾ ചാർട്ടർ അക്കൗണ്ടൻ്റാണ്, ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്, അമ്മ ടീച്ചറാണ്, ഞാൻ ടെക്നീഷ്യൻ ആയിരുന്നു, VRS എടുത്തു.
0: വിശ്രമ ജീവിതം അങ്ങനെ അടിപൊളിയായിട്ട് പോകാം.
1: അതെ അതെ.
0: ഇപ്പോൾ ധാരാളം സമയം കിട്ടുമായിരിക്കും അല്ലേ?
1: അതെ.
0: വേറെ ഇപ്പോൾ എന്തെങ്കിലും കൃഷിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ചെയ്യുന്നുണ്ട്, നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള
0: പച്ചക്കറികളൊക്കെ. സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമാണ്?
1: ആ, സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമാണ്.
0: നിങ്ങളെല്ലാം ഫാമിലി ആയിട്ട് പോയി. ഇപ്പോൾ അവസാനം കണ്ട ഒരു സിനിമ ഏതാണ്?
1: അവസാനം കണ്ട സിനിമ അത് വാഴ കണ്ടിരുന്നു, പിന്നെ പേറ്റേറ്റ് കണ്ടു.
0: സിനിമകളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ്?
1: അതെ അതെ.
0: കോമഡി സിനിമകളാണോ കുടുംബ ചിത്രങ്ങളാണോ?
1: കുടുംബ ചിത്രങ്ങളാണ് ഇഷ്ടം, പിന്നെ കോമഡിയും ഇഷ്ടമാണ്.
0: അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു നടനും നടിയൊക്കെ ചോദിച്ചാൽ?
1: മോഹൻലാലിന് ഇഷ്ടമാണ്, പിന്നെ ശോഭനും ഇഷ്ടമായിരുന്നു.
0: മലയാളികൾ എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പോയാണ് മോഹൻലാൽ ശോഭന.
1: അതെ.
0: പാട്ടുകളോടൊക്കെ എങ്ങനെയാണ്?
1: പാട്ടുകൾ എനിക്ക് പഴയ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്.
0: പാടുന്ന ആളാണോ?
1: ഞാൻ പാടാറില്ല.
0: രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാണ്?
1: പാടാൻ എനിക്കറിയില്ല.
0: പഴയ പാട്ടുകളുടെ ആരാധകനാണ്?
1: അതെ.
0: എന്താണ് ഈ പഴയ പാട്ടുകളോടൊരു ഇഷ്ടം തോന്നാൻ? അതിൽ കാണുന്ന ഒരു പ്രത്യേകത എന്താണ്?
1: അതിൻ്റെ നല്ലൊരു മ്യൂസിക് ആയിരുന്നു, പിന്നെ കേൾക്കാൻ നല്ലൊരു മനസ്സിന് നല്ല ഉന്മേഷം കിട്ടുന്ന പാട്ടുകളാണ്, അതുകൊണ്ടാണ് പഴയ പാട്ടുകൾ.
0: നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ് അല്ലേ?
1: അതെ.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: 1000 പാവസരങ്ങൾ നദിയിലെ സോങ്.
0: ഒരു എവർഗ്രീൻ ഹിറ്റ് സോങ് ആണ് അല്ലേ?
1: അതെ. കുടുംബത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം.
0: ശരി. അപ്പോൾ നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു.

0: നമസ്കാരം. വെള്ളി വെളിച്ചത്തിൽ നമ്മളിപ്പോ മറ്റൊരു സുഹൃത്തിന്റെ അടുത്തെത്തിയിരിക്കുകയാണ്. പേരെന്താണ്?
1: ഹായ്, എന്റെ പേര് ബ്ലസി പോൾ. ഞാൻ ഇടുക്കിയിൽ നിന്നാണ് വരുന്നത്. പഠിക്കുന്നത് കോട്ടയത്താണ്, സി എം എസ് കോളേജിൽ പഠിക്കുന്നു.
0: കേരളത്തിലെ ആദ്യത്തെ കോളേജാണ് അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ എന്തൊക്കെയാണ് സി എം എസ് കോളേജിന്റെ വിശേഷങ്ങൾ?
1: സി എം എസ് കോളേജിന്റെ പഠിത്തത്തെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഭയങ്കര മികച്ചു നിൽക്കുന്ന ഒരു കോളേജാണ്. പിന്നെ അല്ലാണ്ട് ക്യാമ്പസൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. നമുക്ക് പഠിക്കാനും എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണ് സി എം എസ് കോളേജ് എന്ന് പറയുന്നത്.
0: ഇടുക്കിയിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ?
1: ഇടുക്കിയിൽ നമുക്ക് ഇഷ്ടംപോലെ കാണാനുണ്ട്, കുന്നുകളും അതുപോലെ.
0: കാരണം വളരെ മനോഹരമായ ഒരു പ്രദേശമാണല്ലോ.
1: അതെ അതെ.
0: എവിടെയാണ് കറക്റ്റ് സ്ഥലം?
1: ഇടുക്കി കഞ്ഞിക്കുഴി എന്ന് പറയും.
0: ഇടുക്കി ഡാമിലൊക്കെ പോയിട്ടുണ്ടോ?
1: ഓ, പോയിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യമൊന്നും പോയിട്ടില്ല, എന്നാ പോയിട്ടുണ്ട്. പിന്നെ മൂന്നാറൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ വാഗമണ്ണ്
0: എല്ലാം അവിടെ നിന്ന് നമുക്ക് പോകാൻ എളുപ്പമാണോ? അല്ലേ?
1: ആ, എളുപ്പമാണ്.
0: തിരുവനന്തപുരത്ത് എന്താണ് ചെയ്യുന്നത്?
1: തിരുവനന്തപുരത്ത് ഇപ്പോൾ ഞങ്ങളുടെ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയത്തിൽ വന്നിരിക്കുകയാണ്.
0: ഏത് വിഷയമാണോ പഠിക്കുന്നത്?
1: ഞാൻ ഹിസ്റ്ററിയാണ് പഠിക്കുന്നത്. ഹിസ്റ്ററി സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, ഇപ്പോൾ തേർഡ് ഇയറിലേക്ക് കയറി.
0: ഹിസ്റ്ററിയൊക്കെ പഠിച്ചു വന്നപ്പോൾ എങ്ങനെയുണ്ട്?
1: വളരെ മികച്ചതാണ്. അത് ഞാൻ എക്കണോമിക്സ് ആയിരുന്നു. അപ്പോൾ അവിടെ കുറച്ച് പഠിക്കാൻ പാടായതുകൊണ്ട് ഹിസ്റ്ററിയിലേക്ക് നേരെ അങ്ങ് മാറി. ഇപ്പോൾ എളുപ്പമാണ്, കുഴപ്പമില്ല, പഠിക്കാൻ പറ്റുന്നുണ്ട്.
0: ഈ കോഴ്സിന് ശേഷം എന്താണ് ഭാവി ലക്ഷ്യം?
1: ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ബി എഡ് പഠിക്കണമെന്നാണ്. ടീച്ചിങ് ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹിസ്റ്ററി കഴിഞ്ഞിട്ട് നേരെ ബി എഡ് എടുത്ത് പഠിച്ച് അങ്ങനെ പോകാനാണ് ഇഷ്ടം.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞങ്ങൾ നാല് പെമ്മക്കളാണ്. മൂത്ത ചേച്ചിമാരാണ്.
0: അവരൊക്കെ എന്ത് ചെയ്യാണ്?
1: മൂന്ന് പേരുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് അവര് ഓരോ സ്ഥലത്തൊക്കെ സെറ്റിൽഡ് ആണ്. പിള്ളേരുണ്ട്.
0: ഈ പഠനത്തിന്റെ ഇടയിൽ ഇപ്പോൾ ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: ഒഴിവ് സമയം കിട്ടുമ്പോഴത്തേക്കും ഫ്രണ്ട്സിന്റെ കൂടെ പോകും, ഓരോ സ്ഥലങ്ങളൊക്കെ പോകും. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നല്ല പാട്ടൊക്കെ കേൾക്കും, അതൊക്കെ തന്നെ.
0: ഇങ്ങനെ പാട്ടൊക്കെ കേട്ടിന് പിന്നെ എന്ത് രസമല്ലേ?
1: അതെ അതെ.
0: യാത്രകളൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്?
1: ആ, യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: ദൂര യാത്രകൾ എവിടെയും ചെയ്തിട്ടുണ്ടോ?
1: ദൂരെ അങ്ങനെ ഒത്തിരി ദൂരേക്കൊന്നും പോയിട്ടില്ല. അടുത്തുള്ള സ്ഥലങ്ങളെല്ലാം നമ്മൾ പോയിട്ട് കണ്ടിട്ടൊക്കെ ഉണ്ട്.
0: ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്നപ്പോൾ എങ്ങനെയുണ്ട്?
1: തിരുവനന്തപുരത്ത് വന്നപ്പോൾ എനിക്ക് കോട്ടയത്തിലെങ്കിലും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് തിരുവനന്തപുരത്താണ്. കാരണം ഇവിടെ കാണാൻ നല്ല കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഇവിടെയാണ്.
0: പാടുന്ന ആളാണോ?
1: അല്ല അല്ല.
0: നമുക്ക് രണ്ടുപേരും ശ്രമിച്ചു നോക്കിയാലോ?
1: വേണ്ട വേണ്ട വേണ്ട.
0: ഇന്ന് പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് മൺചിത്രത്താഴ് നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അതിലത്തെ വരുവാനില്ലാരും എന്ന് പറയുന്ന സോങ് ഭയങ്കര ഇഷ്ടമാണ്.
0: മണിച്ചിത്രത്താഴ് എത്ര തവണ കണ്ടിട്ടുണ്ട്?
1: കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
0: പിന്നെ പിന്നെ കണ്ടാലും മടുക്കാത്തൊരു സിനിമയാണല്ലേ?
1: അതെ അതെ. തമാശക്ക് തമാശ എല്ലാം ഉണ്ട് അതിനകത്ത്, എത്ര കണ്ടാലും മടുക്കത്തില്ല.
0: അപ്പൊ നമുക്ക് ഈ മനോഹര ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: താങ്ക് യു.

0: നമസ്കാരം. പേരെന്താ?
1: രജിത.
0: സ്ഥലം?
1: ഇപ്പം തിരുവനന്തപുരമാണ്. ഞാൻ കോട്ടയംകാരിയാണ്.
0: തിരുവനന്തപുരത്ത് എന്താണ് ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് ISROയിലാണ് വർക്ക് ചെയ്യുന്നത്. അത് കാരണം ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഞാൻ അക്കാഡമിക് കൗൺസിലറാണ്. ഞാൻ UK ബേസ്ഡ് കമ്പനിയിൽ ഒരു സ്റ്റുഡന്റ് മെന്ററും കൗൺസിലറും ഒക്കെയാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞാണ്.
0: എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലി നല്ല രീതിയിൽ പോകുന്നു. ഇപ്പം വർക്ക് ഫ്രം ഹോം എടുത്ത് വീട്ടിൽ തന്നെയാണ്. ഇടയ്ക്ക് ഓഫീസിൽ പോയാൽ മതി. ഓഫീസ് വരുന്ന കൊച്ചിയിലാണ്, മെയിൻ ഓഫീസ് വരുന്ന ലണ്ടനിലാണ്.
0: അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ പോകാനൊരു സാധ്യത ഉണ്ടോ?
1: തീർച്ചയായിട്ടും പോകാൻ വേണ്ടി തന്നെയാണ്.
0: അപ്പോൾ അതിനുള്ളൊരു പ്ലാനിങ്ങിലാണ്?
1: പ്ലാനിങ്ങിലാണ്.
0: അപ്പോൾ IELTS ഒക്കെ?
1: ഇല്ല, പ്രിപ്പറേഷൻ ഉണ്ട്. കൂടുതൽ വീട്ടിലിരുന്ന് തന്നെയാണ് നോക്കുന്നത്. അതിനു വേണ്ടി യൂട്യൂബുകളും അങ്ങനെയുള്ള ഓരോ ഇത് നോക്കിയാണ് പഠിക്കുന്നത്. അപ്പം അതിലേക്ക് കാര്യമായിട്ടൊരു കോച്ചിങ്ങിലേക്ക് പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലൊക്കെ തന്നെയാണ്.
0: ഈ IELTS എടുക്കാൻ എങ്ങനെ താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെ എളുപ്പമാണോ കുറച്ച് പാടാണോ കിട്ടാനൊക്കെ?
1: കുറച്ച് ടഫാണ്. നന്നായിട്ട് തന്നെ നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമേ കിട്ടാൻ പറ്റുള്ളൂ.
0: ആരൊക്കെ ഉണ്ട് വീട്ടിൽ?
1: വീട്ടിൽ ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ.
0: ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റീസ് ഒക്കെ?
1: ഒഴിവ് സമയങ്ങളിൽ കൂടുതലും യാത്ര ചെയ്യുക, കൂടുതലും ഈ മ്യൂസിയത്തിൽ വന്നിരിക്കുകയും കൂടുതൽ വായനയിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
0: ഇനി പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്, ഒരു ഡ്രീം പ്ലേസ് എന്നൊക്കെ പറയുന്ന പോലെ?
1: എനിക്ക് ഇന്ത്യ മുഴുവൻ ഒന്ന് ട്രിപ്പ് പോകണം. പിന്നെ യൂറോപ്പൊക്കെ കാണണം എന്ന് ആഗ്രഹമുണ്ട്. അതെല്ലാം ഭാവിയിൽ നടക്കണം. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനിലൊക്കെയാണ്.
0: നടക്കട്ടെ ആഗ്രഹം പോലെ.
1: ഓക്കെ, താങ്ക് യു.
0: ഇനി പ്രോഗ്രാമിലൂടെ ഏത് ഗാനമാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് പൂക്കൾ പനിനീർ പൂക്കൾ എന്നുള്ള പാട്ടാണ് കേൾക്കേണ്ടത്.
0: ആക്ഷൻ ഹീറോ ബിജു എന്ന സിനിമയിലെ ഗാനമാണല്ലോ?
1: അതെ അതെ, ജെറി അമൽദേവിന്റെ സംഗീതത്തിൽ.
0: യേശുദാസും വാണി ജയറാം പാടിയൊരു മനോഹര ഗാനം.
1: അതെ,
0: നമുക്ക് ഈ ഗാനം കേൾക്കാം. വളരെ നന്ദി.
1: ഓക്കെ, താങ്ക് യു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 9, ശകവർഷം 1948, ജ്യേഷ്ഠം 2, 2026 മെയ് മാസം 23 തീയതി ശനിയാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30 മിനിറ്റും 34 സെക്കൻഡും. ഏവർക്കും ഒരു ശുഭ സായാഹ്നം ആശംസിച്ചുകൊണ്ട് എഫ് എം ബാൻഡിൽ 101.4 MHz ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ചോദ്യോത്തരവേളയോടെ ആരംഭിക്കാം. ആദ്യം ഇന്നലത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു: ഓരോരുത്തരും മറ്റൊരാളെ പഠിപ്പിക്കുക എന്ന് ആഹ്വാനം ചെയ്ത മുൻ രാഷ്ട്രപതി ആര്?

ഉത്തരം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം. ഇനി ഇന്നത്തെ ചോദ്യം, 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ആര്? ഒരിക്കൽ കൂടി, 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ആര്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വൈകുന്നേരം 5:58 രാത്രി 7:58 കേൾക്കാം. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം ചിത്രശലഭം എന്ന ചിത്രത്തിനു വേണ്ടി ഡോക്ടർ കെ ജെ യേശുദാസ് ആലപിച്ചത്. ഗാനരചന യൂസഫലി കെച്ചേരി. സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

ലഭം എന്ന ചിത്രത്തിനു വേണ്ടി ഡോക്ടർ കെ ജെ യേശുദാസ് ആലപിച്ചത്. ഗാനരചന യൂസഫലി കെച്ചേരി, സംഗീതം പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്.

പന്തളം സുധാകരന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം പകർന്ന് യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം. ചിത്രം കൊട്ടാരം വീട്ടിലപ്പൂട്ടൻ.

വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ച ഗാനമാണ് മലയാള ചലച്ചിത്ര ഗാനങ്ങളിലടുത്തത്. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് കെ എസ് ചിത്ര ആലപിച്ച ഗാനമാണ് ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്തത്. ചിത്രം തീർത്ഥാടനം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം ജോൺസൺ.

0: ഈ ഗാനത്തോടെ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
1: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് എഫ്.

ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 56 സെക്കൻഡ്. ചലച്ചിത്ര ഗാനങ്ങൾ, ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹൽക്ക എന്ന ചിത്രത്തിനു വേണ്ടി രാമൻ മഹാദേവൻ, രവി മിശ്ര എന്നിവർ ആലപിച്ച ഗാനം.

ഹേറ്റ് സ്റ്റോറി 4 എന്ന ചിത്രത്തിനു വേണ്ടി ഹിമേഷ് റിഷ്മിയ, നേഹ കാക്കാർ, മനോജ് മുത്താഷിർ എന്നിവർ ആലപിച്ച ഗാനം.

0: സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത് ബിതാ സകോ
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: ഇനി 5:15 പാട്ടുകളം തിരുവനന്തപുരം റിലേ.
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് തോറ്റംപാട്ട് അവതരിപ്പിക്കുന്നത് ആർ മധുകുമാരൻ നായരും സംഘവും.
2: ഹരഹര ശിവ ശിവ ശിവശങ്കര

പാട്ടുകളത്തിൽ ഇന്ന് തോറ്റം പാട്ട് അവതരിപ്പിച്ചത് ആർ മധുകുമാരൻ നായരും സംഘവും. പങ്കെടുത്തവർ സുരേന്ദ്രൻ നായർ എം, അനീഷ് എം എസ്, കിഷോർ എ ജെ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫും. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റും 6 സെക്കൻഡും. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ചിത്ത എന്ന ചിത്രത്തിനു വേണ്ടി വിവേക്, സന്തോഷ് നാരായണൻ എന്നിവർ ആലപിച്ചത്.

0: மொத்தத்துல அவதான்.
1: யாரே
0: தாய் கிளவி?
1: ஏன் கோச்சிட்டு போதியா?

ഈ ഗാനത്തോടെ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 55 മിനിറ്റും 6 സെക്കൻഡും. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച്. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മെഷീൻ. 6:10 ആലപ്പുഴ ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 നല്ല വാർത്ത. 6:50 കിസാൻവാണി. ഇന്നത്തെ കിസാൻവാണിയിൽ രാജാക്കാട്ടിലെ സമ്മിശ്ര കർഷകനായ ശ്രീ രവീന്ദ്രൻ ചെമ്പൻ പുരയിടത്തിൽ തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇതളുകൾ, കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടി. ഇന്നത്തെ ഇതളുകളിൽ അൺസോണ റെജി അവതരിപ്പിക്കുന്ന പരിപാടികൾ. 8:00 നാടകം പെയ്ത്ത് 1-ാം ഭാഗം, രചന അബിത് കുമാർ, അബിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 കായിക ലോകം, ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലേക്ക് ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി, രചന അജ്മൽ NS. 10:00 ദേശീയ സംഗീത പരിപാടി, ചങ്ങനാശ്ശേരി CP മാധവൻ നമ്പൂതിരി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകിട്ട് 4:00 തമിഴ് മാലൈ, 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ, 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കോഴിക്കോട് ജില്ലാ വൃത്താന്തം, 6:15 കാവ്യാഞ്ജലി, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ തുടർന്ന് ഗാനങ്ങൾ, 8:00 നാട്ടുചിന്ത്, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 പണ്ട് പണ്ട് പണ്ട് കഥാകഥനം, 9:30 ഹൃദയരാഗങ്ങൾ, 10:00 രവി വാസരിയ അഖില ഭാരതീയ സംഗീത സഭ, 11:00 ചലച്ചിത്ര ഗാനം. ഇന്ന് 6:50 കിസാൻവാണിയിൽ രാജാക്കാട് സമ്മിശ്ര കർഷകനായ ശ്രീ രവീന്ദ്രൻ ചെമ്പൻപുരയിടത്തിൽ തൻ്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതളുകളിൽ അൺസോണ സജി അവതരിപ്പിക്കുന്ന പരിപാടികൾ. ഇതോടെ അറിയിപ്പുകൾ സമാപിച്ചു. ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, 2026 പത്മപ്രഭാ പുരസ്കാരത്തിന് അർഹയായ സാഹിത്യകാരി ആര്? ഉത്തരം, R. രാജശ്രീ. കല്യാണിയെന്നും ദാക്ഷായണിയെന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിലൂടെ ശ്രദ്ധേയയായ R. രാജശ്രീയുടെ മറ്റൊരു നോവലാണ് ആത്രേയകം. ഒരിക്കൽ കൂടി, 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരി ആര്? ഉത്തരം, R. രാജശ്രീ. ചോദ്യോത്തരവേള സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ. ഈ പദ്ധതിയെക്കുറിച്ച് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഫൽ എൻ സംസാരിക്കുന്നു.
1: അക്കാദമിക് ഗവേഷകർ, MSME കൾ, സ്റ്റാർട്ടപ്പുകൾ എന്നിവയുടെ വർദ്ധിച്ചുവരുന്ന കമ്പ്യൂട്ടേഷണൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രാജ്യത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇൻഫ്രാസ്ട്രക്ചർ നൽകുന്നതിനായി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ സ്ഥാപിച്ചു. രാജ്യത്തിന്റെ കമ്പ്യൂട്ടിംഗ് ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ആദ്യ ശ്രമമാണിത് എന്ന് പറയാം. പൂനെയിലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗും ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും ചേർന്നാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ദേശീയ അക്കാദമിക് ഗവേഷണ വികസന സ്ഥാപനങ്ങളെ 7 വർഷ കാലയളവിൽ 4,500 കോടി രൂപ ചിലവിൽ 70-ൽ അധികം ഉയർന്ന ശേഷിയുള്ള കമ്പ്യൂട്ടിംഗ് സൗകര്യങ്ങളുടെ ഒരു ഗ്രിഡുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ 2015 നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രഖ്യാപിച്ചത്. പ്രസ്തുത പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ സംരംഭങ്ങളുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ എണ്ണം മെച്ചപ്പെടുത്താനുള്ള ശ്രമം കൂടിയാണ് ഈ പദ്ധതി. ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ നാഷണൽ നോളജ് നെറ്റ്വർക്ക് വഴി നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഗ്രിഡിലും നെറ്റ്വർക്ക് ചെയ്യും. മിഷന്റെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളെയും ഗവേഷണ വികസന ലാബുകളെയും ഒരു അതിവേഗ നെറ്റ്വർക്കിലൂടെ ബന്ധിപ്പിക്കുന്നു. സാങ്കേതിക ഉപദേശക സമിതിയുടെയും എക്സിക്യൂട്ടീവ് ബോർഡിന്റെയും അംഗീകാരത്തോടെ വാങ്ങൽ നിർമ്മാണം സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതുക്കിയ പദ്ധതി എന്ന നിലയിലാണ് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ നടപ്പിലാക്കിയിട്ടുള്ളത്. തദ്ദേശീയമായി അസംബിൾ ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരംശിവായ് IIT സ്ഥാപിക്കുകയും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. അതുപോലെ 14-ാമത്തെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതി ഗുവാഹത്തി IIT രാഷ്ട്രത്തിന് സമർപ്പിച്ചു. കാലാവസ്ഥാ നിരീക്ഷണം, കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ്, ബയോ ഇൻഫർമാറ്റിക്സ്, മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ മേഖലകളെ പഠിക്കുന്നതിനുള്ള ആപ്ലിക്കേഷനുകൾ ഈ പദ്ധതിയുടെ ഭാഗമായി സജ്ജീകരിച്ചിരിക്കുന്നു. NSM പ്രധാന നേട്ടങ്ങൾ താഴെ പറയുന്നവയാണ്. മൊത്തം 24.83 PFHPC മെഷീനുകളുടെ ശേഷി പ്രാദേശികമായി നിർമ്മിച്ച് രാജ്യത്തുടനീളം കമ്മീഷൻ ചെയ്യാൻ പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞു. രുദ്ര സെർവർ ബോർഡ് 1.0, ത്രിനേത്ര HPC ഇന്റർകണക്റ്റുകൾ, HPC സിസ്റ്റം സോഫ്റ്റ്വെയർ സ്റ്റാക്ക് 1.1, വിവിധ ബെഞ്ച്മാർക്കുകൾ, ആപ്ലിക്കേഷനുകൾ എന്നിവയുടെ വികസനം ഈ പദ്ധതിയിലൂടെ സാധ്യമാക്കി. ഉയർന്ന പെർഫോമൻസ് കമ്പ്യൂട്ടിംഗിൽ ഇതുവരെ 17,500 പേർക്ക് ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകി. NSM പുരോഗതി. 2019 വാരണാസിയിലെ IIT BHU ൽ പരംശിവായ് എന്ന് പേരിട്ടിരുന്ന NSM ആദ്യ

0: ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ സ്ഥാപിച്ചു. ഇതിന് 837 ടെറാഫ്ലോപ്പ് ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ് ശേഷിയുണ്ട്. രണ്ടാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 1.66 പെറ്റാഫ്ലോപ്പ് ശേഷിയുള്ള രണ്ടാമത്തെ സൂപ്പർ കമ്പ്യൂട്ടർ IIT ഖരഗ്പൂരിൽ സ്ഥാപിച്ചു. മൂന്നാമത്തെ സംവിധാനമായ പരംബ്രഹ്മ 797 ടെറാഫ്ലോപ്പ് ശേഷിയുള്ള IISER പൂനെയിൽ സ്ഥാപിച്ചു. സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ ഇന്ത്യ വരാനിരിക്കുന്ന കാലങ്ങളിൽ ആർജിക്കുന്ന നേട്ടങ്ങളുടെ അടിത്തറയായി സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രവർത്തിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ മേഖലയിലും മറ്റ് അനുബന്ധ മേഖലകളിലുമുള്ള കുതിച്ചുചാട്ടത്തിന് സൂപ്പർ കമ്പ്യൂട്ടിംഗ് മേഖലയിലെ വളർച്ച അനിവാര്യമായതുകൊണ്ട് തന്നെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷൻ പ്രതീക്ഷയോടെയാണ് രാജ്യം കണക്കാക്കുന്നത്.
1: NSM അഥവാ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷനെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നൌഷാദ് എൻ. പദ്ധതികൾ ജനനന്മയ്ക്ക്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: This is Akashvani, the news read by Valsa Williams. Prime Minister Narendra Modi and US Secretary of State Marco Rubio today discussed sustained progress in the India-US Comprehensive Global Strategic Partnership and issues related to regional and global peace and security. Mr. Rubio called on the Prime Minister at Seva Teerth in New Delhi this afternoon. Mr. Modi said in a social media post that India and the US will continue to work closely for the global good. External Affairs Minister Dr. Jaishankar and NSA Ajit Doval were also present during the meeting. The Prime Minister's office said in a statement that Secretary Rubio briefed Mr. Modi on the sustained progress in bilateral cooperation across a wide range of sectors, including defence, strategic technologies, trade and investment, energy security, connectivity, education and people-to-people ties. Mr. Rubio shared US perspective on various regional and global issues, including the situation in West Asia. The Prime Minister reaffirmed India's consistent support for peace efforts and reiterated the call for peaceful resolution of the conflicts through dialogue and diplomacy. Prime Minister Narendra Modi has emphasized that government jobs serve as a vital means to improve and ease the lives of citizens. He made these remarks while addressing the
3: दुनिया भारत के युवाओं और भारत की टेक्नोलॉजिकल प्रोग्रेस को लेकर बहुत उत्साहित है. आज दुनिया भारत की विकास यात्रा का हिस्सा बनना चाहती है. भारत भी दुनिया के अलग अलग देशों के साथ पार्टनरशिप कर रहा है. इसका उद्देश्य यही है कि भारत के युवाओं को अवसर मिले, रोजगार मिले, उनका सामर्थ्य खिल उठे. साथ साथ मैं चाहता हूं मेरे देश के नौजवानों को ग्लोबल एक्सपोजर भी मिले.
2: Commerce and Industry Minister Piyush Goyal today said India continues to witness strong economic fundamentals and robust export growth amid global turbulence. He said the pace of export growth recorded in April has continued into May, reflecting the resilience of the Indian economy amid global adversities. Briefing media in New Delhi, Mr. Goyal highlighted that the government has absorbed the burden of elevated fertilizer prices to protect farmers from rising input costs. Petroleum and Natural Gas Minister Hardeep Singh Puri today informed that Oil India Limited has successfully unlocked a new gas-bearing pay zone in the Dandewala field in Rajasthan. In a social media post, Mr. Puri said the flow of natural gas for the first time from the shallower Sano formation at nearly 25,000 standard cubic meters per day marks a significant achievement. In China, the death toll due to a gas explosion in a coal mine in Shanxi province has risen to 90. The gas explosion occurred at the Liu Shenyu coal mine in Qinyuan County yesterday. The state media reported that 201 miners have so far been rescued, while rescue efforts are ongoing. The Ayushman Bharat scheme will start in West Bengal from July this year. Chief Minister Shubhendu Adhikari announced this in Kolkata today.

0: ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി ആർ രവികുമാർ.
1: ആലപ്പുഴ ജില്ലാ കോടതി പാലത്തിന്റെ പുനർനിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ യാത്രക്കാർ ദുരിതത്തിലാണ്. പാലത്തിന്റെ തെക്കേക്കരയിലും വടക്കേക്കരയിലും വഴിതിരിച്ചുവിട്ട റോഡുകൾ കല്ലും ചെളിയും നിറഞ്ഞ് ദുരിത കുഴികളായി മാറി. തിരഞ്ഞെടുപ്പിന് ശേഷം ഉദ്യോഗസ്ഥരും കരാർ കമ്പനിയും കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തുന്നില്ല. ആലപ്പുഴ STV സ്കൂൾ മുതൽ നഗരസഭയുടെ ലൈബ്രറി വരെയുള്ള ഭാഗത്തെ റോഡ് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറി. പാലത്തിന്റെ തെക്കേക്കരയിലെ റോഡ് അടുത്തിടെയാണ് തുറന്നത്. ഈ റോഡ് ഇപ്പോൾ തോട് പോലെ കിടക്കുകയാണ്. ഇതിനിടയിൽ ഈ റോഡിലൂടെ കുടിവെള്ള വിതരണത്തിലുള്ള പൈപ്പ് ലൈൻ വലിച്ചത് ദുരിതം ഇരട്ടിയാക്കി. കുട്ടനാട്ടിലെ എടത്വയിൽ തോട്ടിൽ മുങ്ങിത്താഴ്ന്ന പ്ലസ് വൺ വിദ്യാർത്ഥിയെ സാഹസികമായി സുഹൃത്തുക്കൾ രക്ഷിച്ചു. പച്ച ചെക്കിടിക്കാട് ലൂർദ് മാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയെയാണ് കൂട്ടുകാരായ ഷാരോണും മൈക്കിളും ചേർന്ന് രക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം കൂട്ടുകാരുമൊത്ത് പന്ത് കളിച്ച ശേഷം സമീപത്തെ തോട്ടിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. ആലപ്പുഴ ജില്ലയിലെ പോലീസ് ഓഫീസർമാർക്കായി ജില്ലാ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. ജില്ലാ റൈഫിൾ ക്ലബിൽ നടന്ന മത്സരത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി N. മോഹനേന്ദ്രൻ നിർവഹിച്ചു. 2018 പ്രളയത്തെ തുടർന്ന് മടവീഴ്ചയുണ്ടായ കുട്ടനാട്ടിലെ കനകാശ്ശേരി പാടശേഖരം കൃഷിയോഗ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് കർഷകരും നാട്ടുകാരും. പ്രളയത്തിന് ശേഷം നാളിതുവരെയായി കർഷകർക്ക് പാടശേഖരത്ത് കൃഷി ഇറക്കാനോ വിളവെടുപ്പ് നടത്താനോ കഴിഞ്ഞിട്ടില്ല. ശക്തമായ പുറംബണ്ട് ഇല്ലാത്തതിനാൽ ചെറിയ വെള്ളപ്പൊക്കത്തിന് പോലും മടവീഴ്ചയുണ്ടാകും. ഇതിന് പരിഹാരം തേടി പലതവണ നിവേദനം നൽകിയിട്ടും ആരും സഹായിച്ചില്ല. കൃഷി മുടങ്ങിയതിനാൽ കർഷകരും ദുരിതത്തിലാണ്. നവഭാരത ശില്പിയായിരുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയെന്ന് DCC പ്രസിഡന്റ് B. ബാബു പ്രസാദ് പറഞ്ഞു. രാജീവ് ഗാന്ധിയുടെ 35th രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് DCC സംഘടിപ്പിച്ച രാജീവ് ഗാന്ധി അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴയിൽ സഹകരണ വകുപ്പിന് കീഴിലുള്ള കൺസ്യൂമർ ഫെഡിന്റെ സ്റ്റുഡന്റ് മാർക്കറ്റ് ആലപ്പുഴ മുല്ലക്കൽ ക്ഷേത്രത്തിന് സമീപം പ്രവർത്തനം തുടങ്ങി. 10 മുതൽ 40% വരെ വിലക്കുറവിൽ പഠനോപകരണങ്ങൾ ലഭിക്കും. ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ മോളി ജേക്കബ് നിർവഹിച്ചു. കൺസ്യൂമർ ഫെഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓമനക്കുട്ടൻ ആദ്യ വിൽപ്പന നടത്തി. റീജിയണൽ മാനേജർ കുരുവള സി മാത്യു, കൗൺസിലർ സതി ദേവി എന്നിവർ പങ്കെടുത്തു. ആലപ്പുഴയിലെ നൂറിനാട് പ്രദേശത്തെ കാട്ടുപന്നിയുടെ ആക്രമണം തുടരുന്നു. കഴിഞ്ഞ ദിവസവും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്കേറ്റു. എരിമക്കുഴി അരുണാലയത്തിൽ സദാശിവനെയാണ് കാട്ടുപന്നി കുത്തിയത്. പകൽ സമയത്തെ വാഴയ്ക്കും ചെമ്പിനും തടമെടുത്ത് വളം ചെയ്യുമ്പോഴായിരുന്നു സംഭവം. 6 ദിവസം മുമ്പ് കർഷകനായ നൂറിനാട് സ്വദേശി ശിവശങ്കരൻ പിള്ളയെയും കാട്ടുപന്നി ആക്രമിച്ചിരുന്നു. ആലപ്പുഴയിലെ ദേവികുളങ്ങര പ്രദേശത്തെ തീരപ്രദേശത്തുള്ള ഡ്രഡ്ജിംഗ് ഒരറിയിപ്പുണ്ടാവുന്നവരെ നിർത്തിവെക്കും.

0: ഡയറക്ടറുമായ ജി സുധാകരൻ പറഞ്ഞു. മാതൃഭൂമി ആലപ്പുഴ യൂണിറ്റ് മുൻ ബ്യൂറോ ചീഫ് ജോയ് വർഗീസിന്റെ സ്മരണാർത്ഥമുള്ള പുരസ്കാരം മാതൃഭൂമി കോഴിക്കോട് യൂണിറ്റിലെ സീനിയർ സബ് എഡിറ്റർ രജി ആർ നായർക്ക് സമ്മാനിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും. കാവ്യാഞ്ജലി. ഇന്നത്തെ കാവ്യാഞ്ജലിയിൽ ഇടശ്ശേരിയുടെ കാവിലെ പാട്ട് എന്ന കവിത ചൊല്ലുന്നത് സുദീപ് കുമാർ.

0: കാവ്യാഞ്ജലി സമാപിച്ചു. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ലളിത് മോഹനഃ തിവാരി. ആദൌ മുഖ്യവാർത്താഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21st ആജീവികാമേളകെ അദ്യ പ്രശാസനസ്യ വിഭിന്ന വിഭാഗേഷു സംസ്ഥാസു ച നവനിയുക്തേഭ്യ 150,000 യുവകേഭ്യഃ നവനിയുക്തിപത്രാണി പ്രദത്താനി. ബീഹാര പ്രശാസനേന ഘോഷിതം യത് ആഗാമിഷു 5 വർഷേഷു രാജ്യ 100,000 ശിക്ഷകാണാം നിയുക്തിഃ ഭവിഷ്യതി. കേന്ദ്രീയ മാധ്യമിക് ശിക്ഷാ പരിഷദ് ഇത്തനേൻ ദ്വാദശീ കക്ഷായാഹ വാർഷിക് പരീക്ഷായാ ഉത്തരപുസ്തികാനാം പ്രതിലിപിം പ്രാപ്തും ആവേദനസ്യ അന്തിമാ തിഥി 1 ദിവസപര്യന്തം വർദ്ധിത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തഥാ അമേരിക്ക ദേശസ്യ വിദേശമന്ത്രി മാർക്കോ റൂബിയോ ചോ ഭാരത അമേരിക്ക വ്യാപക വൈശ്വിക രണീതിക സന്ധിം സുദൃഢയിത്തും ചർച്ചാം കൃതവന്തൗ. വിശ്വ സ്വാസ്ഥ്യ സംഘടനേന ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ ദേശ എബോള സംക്രമണസ്യ ബുന്ദി ബുഗ്യു പ്രഭേദസ്യ സാർവജനിക സ്വാസ്ഥ്യ സംഘടനം രാഷ്ട്രീയസ്തരേ ഉച്ചതഃ അതീവ ഉച്ചസ്തരേ വർദ്ധിതം. അപ്പി ച IPL 20th ക്രിക്കറ്റ് ക്രീഡാ സ്പർദ്ധായാം അദ്യ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് ദലയോ മധ്യേ ലക്നൌ നഗരെ സ്പർദ്ധാ ഭവിഷ്യതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 21st ആജീവികാമേളകെ അദ്യ പ്രശാസനസ്യ വിഭിന്ന വിഭാഗേഷു സംസ്ഥാസു ച നവനിയുക്തേഭ്യ 150,000 യുവകേഭ്യ നിയുക്തിപത്രാണി പ്രദത്താനി. ഏതത് ആജീവികാമേളകം സമ്പൂർണേ ദേശേ 47 വിഭിന്ന സ്ഥാനേഷു ആയോജിതഃ ആസീത്. സമ്പൂർണദേശാത് ചയനിതാ എത്തേ നൂതന കർമ്മചാരിണ റെയിൽമന്ത്രാലയ ഗൃഹമന്ത്രാലയ സ്വാസ്ഥ്യ പരിവാര കല്യാണ മന്ത്രാലയ ഉച്ചശിക്ഷാ വിഭാഗേ ച ഇത്യാദിഷു വിഭിന്ന മന്ത്രാലയേഷു വിഭാഗേഷു ച സ്വസേവാ പ്രദാസ്യന്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവദത്യ പ്രശാസനിക നിയുക്തയഃ നാഗരികാണാം ജീവനം ശ്രേഷ്ഠതരം സുലഭതരം ച കർത്തും മഹത്വപൂർണം സാധനം അസ്തി. പ്രധാനമന്ത്രി അവദത് യത് രാഷ്ട്രേണ സ്വീയ കർമ്മയോഗീഷു വിശ്വാസ പ്രദർശിത അസ്തി. അധുനാ തേഷാം ദായിത്വമസ്തി യത് തേ സ്വീയയാ നിഷ്ഠയാ സദാചാരേണ ദൈനിക കാര്യേണ ച തസ്യ വിശ്വാസസ്യ മാനം രക്ഷേയുഃ.
2: കർമ്മയോഗി പ്രാരംഭ ജസേ മോഡ്യൂൾ സേ ആപ്കോ അപ്നി ജിമ്മേദാരിയാ സമജ്നേ മേ ബഹുത് സഹൂലിയത് ഹോഗി. മേരാ ആപ്സേ ആഗ്രഹ ഹൈ ഇസ്കാ ജ്യാദാ സേ ജ്യാദാ ലാഭ് ഉഠായേ. ആജ് ഭാരത് കാ യുവാ ദുനിയാ കേ ഹർ ക്ഷേത്ര മേ അപ്നി പെഹചാൻ ബനാ രഹാ ഹൈ. യഹി സ്പിരിറ്റ് യഹി ഊർജ പബ്ലിക് സർവീസ് മേ ഭീ ദിഖായി ദേനി ചായി. വികസിത് ഭാരത് ഐസേ ഹി യുവാഓ കേ പ്രയാസ് സേ ബനേഗാ ജോ അപ്നേ കാം കോ ദേശ് സേവാ കാ മാധ്യം മാൻതേ ഹൈ.
1: ശ്രീ മോദി അവദത് യത് സമ്പൂർണ വിശ്വ ഭാരതസ്യ വികാസ യാത്രായാം സമ്മിലിതം ഭവിതും ഉത്സുകഃ അസ്തി. പ്രധാനമന്ത്രി ഉക്തവാന് യത് പ്രത്യേകഃ ഭാരതീയ വികസിത ഭാരതസ്യ നിർമ്മാണായ സങ്കല്പേന സഹ കാര്യം കരോതി. അസ്യ ലക്ഷ്യസ്യ പ്രാപ്തയേ രാഷ്ട്രം ബഹുസു ക്ഷേത്രേഷു നിവേശം കരോതി. പ്രധാനമന്ത്രി യൂനാം കൃതേ നൂതന വൃത്യാവസരാണാം സൃജനം ക്രിയമാണം ഇതി വിശേഷരൂപേണ അവദത്.
2: दुनिया भारत के युवाओं और भारत की टेक्नोलॉजिकल प्रोग्रेस को लेकर बहुत उत्साहित है. आज दुनिया भारत की विकास यात्रा का हिस्सा बनना चाहती है. भारत भी दुनिया के अलग अलग देशों के साथ पार्टनरशिप कर रहा है. इसका उद्देश्य यही है कि भारत के युवाओं को अवसर मिले, रोजगार मिले, उनका सामर्थ्य खिल उठे. साथ साथ मैं चाहता हूं मेरे देश के नौजवानों को ग्लोबल एक्सपोजर भी मिले.
1: ശ്രീ മോദി അഗ്രെ ഉക്തവാന് യത് പ്രത്യേക ഭാരതീയ 47,000 ദ്വിസഹസ്രതമപര്യന്തം ഭാരതം വികസിത ഭാരതം കർത്തും ദൃഢസങ്കല്പേന കാര്യം കരോതി.

0: आज हर भारतीय एक बड़े संकल्प के साथ आगे बढ़ रहा है। ये संकल्प 2047 तक विकसित भारत के निर्माण का संकल्प है। इस लक्ष्य की प्राप्ति के लिए आज देश अलग अलग सेक्टर्स में निवेश कर रहा है और इस निवेश से देश के युवाओं के लिए रोजगार के लाखों नए अवसर बन रहे हैं, जिसे आज भारत में सेमीकंडक्टर मैन्युफैक्चरिंग की पूरी सप्लाई चेन तैयार की जा रही है।
1: प्रधानमंत्री नवनियुक्तान प्रधाधिकारिणः IGOT इति कर्मयोगी मञ्चस्य सम्यक् लाभं ग्रहीतुं प्रोत्साहितवान्। सः उक्तवान् यत् एतेन ते स्वकर्तव्यानि सरलतया अवगन्तुं समर्था भविष्यन्ति। श्रीमोदी विश्वासः प्रकटितवान् यत् एते नवनियुक्तः पदाधिकारिणः राष्ट्रस्य प्रगतौ योगदानं दास्यन्ति तथा च तेषां कार्याणि निर्णयाश्च विकसित भारतस्य दृष्टिकोणं साकारयितुं महत्वपूर्णां भूमिकां निर्वहिष्यन्ति। राजस्थानस्य जयपुर जोधपुर अजमेर बीकानेर चेत्यादिषु नगरेषु आजीविका मेलकम् आयोजितं, यत्र एकादशशतधिकेभ्यः युवकेभ्यः नियुक्तिपत्राणि वितरितानि। रेलमन्त्री अश्विनी वैष्णवः राज्यस्तरीय आजीविका मेलके सहभागित्वं कृतवान्। जयपुरे आयोजिते कार्यक्रमे श्रीवैष्णवः सभां सम्बोधयन् अवदत् यत् रेलविभागे 60,000+ नियुक्तिप्रक्रिया प्रचलति, यस्मिन् 4 कोट्यधिकाः अभ्यर्थिनः सहभागं कुर्वन्ति। पंजाब राज्यस्य अद्य कपूरथला पटियाला चेत्येतयोः द्वयोः स्थलेषु 29वं आजीविका मेलकम् आयोजितं, यत्र 81,209 लाभार्थिभ्यः नियुक्तिपत्राणि वितरितानि। कपूरथला स्थिते RCF संस्थाने केन्द्रीय पेट्रोलियम प्राकृतिक वात्यन्धन मन्त्री हरदीप पुरी कार्यक्रमस्य अध्यक्षतां कुर्वन् उक्तवान् यत् आजीविका मेलकम् एकं सुदृढं राष्ट्रिय संस्थानरूपेण परिवर्तितम् अस्ति, यत् पारदर्शितां तथा योग्यता आधारितां समयबद्धतां नियुक्तिं सुनिश्चितं करोति। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ओन् AIR चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। बिहार राज्यस्य मुख्यमंत्री सम्राट चौधरी अद्य उद्घोषितवान् यत् आगामिषु पञ्चवर्षेषु राज्ये 100,000 शिक्षकाणां नियुक्तिः भविष्यति। शिक्षा विभागस्य उच्चस्तरीय समीक्षोपवेशने मुख्यमंत्रिणा अधिकारिणः निर्दिष्टः यत् प्रतिवर्षं न्यूनातिन्यूनं 20,000 शिक्षकाणां नियुक्तिः सुनिश्चिता भवेत्। सः अवदत् यत् नियुक्तिप्रक्रियां सुगमां कर्तुं शिक्षकनियुक्तेः अधिसूचना इदानीं प्रतिवर्षं जुलाई मासे एव प्रसारयिष्यते। अवधेयं यत् शिक्षामन्त्री मिथिलेश तिवारी अवदत् यत् मुख्यमंत्रिणः अनया घोषणया शिक्षकनियुक्तिपरीक्षायाः चतुर्थचरणं प्रति अनिश्चिततायाः स्थितिः समाप्ता अभवत्। सः सूचितवान् यत् शिक्षा विभागः शीघ्रमेव रिक्तानां शिक्षकपदानां मूल्यांकनं विधाय अग्रे नियुक्त्यर्थं नूतनं याचनापत्रं प्रेषयिष्यति। केन्द्रीय माध्यमिक शिक्षा परिषद CBSE इत्यनेन 12वीं कक्षायाः वार्षिक परीक्षायाः उत्तरपुस्तिकानां प्रतिलिपिं प्राप्तुम् आवेदनस्य अन्तिमा तिथिः एकदिवसपर्यन्तं वर्धिता। पूर्वम् एषा तिथिः अद्य यावत् आसीत्। CBSE इत्यनेन उक्तं यत् गतदिनेभ्यः जालपुटे अभूतपूर्व परिचालनभारस्य तथा अनधिकृत हस्तक्षेपस्य अनेकप्रयत्नानां कारणेन जालपुटस्य कार्ये व्यवधानम् उत्पन्नम्, अतः एषः निर्णयः स्वीकृतः। CBSE इत्यनेन सूचितं यत् छात्राः स्वस्य उत्तरपुस्तिकानां प्रतिलिपिं प्राप्य अङ्कानां सत्यापनस्य अथवा पुनर्मूल्याङ्कनस्य अग्रिमचरणाय आवेदनं कर्तुं 2 दिनात्मकं समयं प्राप्स्यन्ति। सहैव अभ्यर्थिनः विस्तारितसमयसीमायाः सम्यक् उपयोगं कृत्वा प्रक्रियां सम्पूर्णां कुर्वन्तु इति। अमेरिका देशस्य विदेशमंत्री मार्को रूबियो अद्य प्रातः 4 दिवसात्मके भारत यात्रा प्रसंगे कोलकाता नगरं सम्प्राप्तवान्। द्विपक्षीय सम्बन्धान् सुदृढीकर्तुं सहैव वाणिज्य रक्षा ऊर्जा सुरक्षा प्रौद्योगिकी हिन्द प्रशान्त व्यूहरचना इत्यादिषु क्षेत्रेषु सहयोगस्य विस्तारार्थम् एषा तस्य प्रथमा भारतयात्रा अत्यन्तं महत्वपूर्णा वर्तते। भारते नियुक्तः अमेरिकी राजदूतः सर्जियो गोरः कोलकाता विमानपत्तने रूबियो महोदयस्य स्वागतं कृतवान्। विमानपत्तनात् आगमानन्तरं सः सद्य एव कोलकाता नगरस्थं सेण्ट् टेरेसायाः मिशनरीज़ आफ् चेरिटी इत्यस्य मुख्यकार्यालयं मदर हाउस तथा बाल आश्रमं च दृष्टवान्। विश्व स्वास्थ्य संघटनेन डेमोक्रेटिक रिपब्लिक ऑफ कांगो देशे इबोला संक्रमणस्य बुन्दीबुग्यो प्रभेदस्य सार्वजनिक स्वास्थ्य संकटं राष्ट्रीय स्तरे उच्चतः अतीव उच्चस्तरे वर्धितम्। संगठनस्य महानिदेशक टेड्रोस अधानोम घेब्रेयेसस अवदत् यत् अस्य संक्रमणस्य संकटं सम्प्रति राष्ट्रियस्तरे अतिवाधिकं क्षेत्रीयस्तरे अधिकं वैश्विकस्तरे च न्यूनम् इति मूल्यांकितम् अस्ति। सः स्पष्टीकृतवान् यत् अधुना यावत् द्वयशीति प्रकरणेषु सप्तजनाः मृताः, परन्तु वास्तविक प्रकोपः एतस्मात् बृहत्तरः भवितुं शक्नोति, यतः प्रायः 50+ संदिग्धप्रकरणानि 77+ संदिग्धमृत्यवः च पञ्जीकृताः सन्ति। IPL 20/20 क्रिकेट क्रीडास्पर्धायाम् अद्य लखनऊ सुपर जायंट्स पंजाब किंग्स दलयो मध्ये लखनऊ नगरे स्पर्धा भविष्यति। स्पर्धेयं 7:30 समारप्स्यते इति वार्ताः।
2: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000+ യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുലമായ പങ്കെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി വിവിധ കേന്ദ്ര സർക്കാർ വകുപ്പുകളിലും സ്ഥാപനങ്ങളിലും പുതുതായി നിയമിതരായ 51,000+ യുവാക്കൾക്ക് നിയമന ഉത്തരവുകൾ കൈമാറിക്കൊണ്ട് വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തുടനീളമുള്ള 47 സ്ഥലങ്ങളിലാണ് ഇന്ന് റോസ്ഗർ മേള നടന്നത്. യുവശക്തിയെ ദേശീയ ശക്തിയായി മാറ്റുന്ന മഹത്തായ കർമ്മ പരിപാടിയാണ് റോസ്ഗർ മേള എന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. 19th റോസ്ഗർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ 130 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പാലക്കാട് നടന്ന റോസ്ഗർ മേളയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. ചടങ്ങിൽ 137 പേർക്കുള്ള നിയമന ഉത്തരവ് കൈമാറി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർദ്ധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർധനവാണിത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള അസംസ്കൃത എണ്ണവിലയിലുണ്ടായ കുത്തനെയുള്ള കുതിച്ചുചാട്ടത്തിനിടയിലാണ് ഈ വർധനവ്. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ആവശ്യത്തിനനുസരിച്ച് മാത്രം ഇന്ധനം വാങ്ങണമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അതേസമയം ഹോർമൂസ് കടലെടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി വേരോടെ പിഴുതെറിയുക എന്നതാണ് പ്രധാന ലക്ഷ്യം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ 484 പോലീസ് സ്റ്റേഷനുകളും ജനസൌഹൃദ സേവന കേന്ദ്രങ്ങളാക്കി മാറ്റുകയും സ്റ്റേഷനിൽ എത്തുന്നവരെ മാന്യമായി സ്വീകരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി.
5: എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ആര് ചെന്ന് കടന്നാലും അവർക്ക് ആദ്യം നമസ്കാരം പറയും, അവരെ സ്വീകരിച്ച് ഇരുത്തി അവരുടെ പരാതികൾ കേൾക്കാനുള്ള സംവിധാനമായിരിക്കും ആരംഭിക്കും. ചുരുക്കത്തിൽ കേരളത്തിലെ 484 പോലീസ് സ്റ്റേഷനുകൾക്കും ഒരു പുതിയ മുഖം ഉണ്ടാകും. അതുപോലെ തന്നെ കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കേരള പോലീസ് പുതിയ ഒരു പദ്ധതി ആരംഭിക്കുകയാണ്. ഓപ്പറേഷൻ തുഫാൻ, ദ നർക്കോ ഹണ്ട് പദ്ധതി വിജയിപ്പിക്കാൻ മാധ്യമങ്ങളുടെയും പൊതുജനങ്ങളുടെയും പരമാവധി സഹായം കേരള പോലീസ് തേടുകയാണ്. ജൂൺ 1 സ്കൂൾ തുറക്കുന്ന ദിവസം മുതൽ ഇത് ആരംഭിക്കും.
4: സൈബർ കുറ്റകൃത്യങ്ങൾ, ലോൺ ആപ്പ് തട്ടിപ്പുകൾ, സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തി അധിക്ഷേപം, മതപരമായ ഭിന്നത പടർത്തൽ, ക്രിപ്റ്റോ തട്ടിപ്പുകൾ എന്നിവ കർശനമായി നേരിടും. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്പുകളും IT സംവിധാനങ്ങളും നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30 സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടന്ന മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും മലപ്പുറം ജില്ലയിലടക്കമുള്ള +1 സീറ്റിന്റെ കുറവ് പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് പവർ കട്ട് ഇല്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
6: പവർ കട്ട് ഇല്ല, ചിലപ്പോൾ പവർ ഫെയിലിയർ ഉണ്ടാകുന്നു. നമ്മളുടെ ചില ലൈനുകളിൽ ഗുരുതരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ റിപ്പയർ വർക്ക് നടക്കുകയാണ്. ആ റിപ്പയർ വർക്കിന്റെ ഭാഗമായിട്ട് തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് തന്നെ ഒരു വാർത്താക്കുറിപ്പ് കൊടുത്തിരുന്നു. ആ തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗത്തിൽ ആ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്.
4: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
7: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
4: പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
8: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യം കൊണ്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുട, ചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നത് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ.
4: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രതിഷ്ഠാദിന പൂജകൾക്ക് ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാ ദിനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
9: ശബരിമലയിൽ പ്രതിഷ്ഠാദിന പൂജകൾക്കായി നട ഈ മാസം 25 വൈകിട്ട് 5 തുറക്കും. പ്രതിഷ്ഠാദിനമായ 26 രാവിലെ 5 മുതൽ നട അടയ്ക്കുന്ന രാത്രി 10 വരെ വിശേഷാൽ പൂജകൾ ഉൾപ്പെടെ എല്ലാ പൂജകളും നടക്കും. ഇതിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. സന്നിധാനത്ത് മുറികൾ ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൌകര്യവും തീർത്ഥാടകർക്ക് ഉപയോഗപ്പെടുത്താം.
4: സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് സംസ്ഥാനത്തെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരും. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾ 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. 19-ാമത് റോസ്ഗർ മേളയുടെ ഭാഗമായി 51,000-ലധികം യുവാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി നിയമന ഉത്തരവുകൾ കൈമാറി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവാക്കൾക്ക് നിസ്തുല പങ്കെന്ന് പ്രധാനമന്ത്രി. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയും വർദ്ധിച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ പുതിയ പദ്ധതി ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാഠപുസ്തക വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-ാം സ്കൂളുകളിൽ വിതരണം നടത്തുമെന്നും വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സംസ്ഥാനത്ത് ഈ മാസം 27 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 27 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി ഇപ്പോൾ.
10: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ നെത്തോട്ടങ്ങൾക്കിടയിൽ ഒരൽപ്പനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. പ്ലാസ്റ്റിക് വസ്തുക്കളും മറ്റും കൂട്ടിയിട്ട് മാലിന്യക്കുന്നായി മാറിയ ഒരിടം മനോഹരമായ പാർക്കായി മാറ്റുന്ന തിരക്കിലാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം. കോർപ്പറേഷൻ ഓഫീസിന് പിന്നിൽ മാലിന്യം കൂട്ടിയിട്ടിരുന്ന സ്ഥലത്താണ് വേസ്റ്റ് വണ്ടർ പാർക്ക് ഒരുങ്ങുന്നത്. മണ്ണും മറ്റു മാലിന്യങ്ങളുമൊക്കെ നീക്കി കൂമ്പാരത്തിലെ വസ്തുക്കൾ തന്നെ ഉപയോഗിച്ചാണ് പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഒരാഴ്ച കൊണ്ട് മാത്രം പാർക്കിന് രൂപം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉപയോഗശൂന്യമായ ഉന്തുവണ്ടി, കുട്ടികൾ ഉപയോഗിച്ചു പോയ റോബോട്ട്, പലതരം ആക്രി സാധനങ്ങൾ, കുപ്പികൾ, ബൈക്ക്, തുരുമ്പെടുത്ത ഫ്രിഡ്ജ്, പഴയ ബൾബ്, കമാനങ്ങൾ എന്നിവയൊക്കെയാണ് പെയിന്റ് അടിച്ചു മനോഹരമാക്കി ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങളിൽ നിന്ന് ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ തരംതിരിച്ചെടുക്കുകയായിരുന്നു. മാലിന്യമുക്ത നഗരം എന്ന ക്യാമ്പയിന്റെ ഭാഗമായി മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ നിർദ്ദേശമുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നടപടി. കോർപ്പറേഷൻ ഹെൽത്ത് ഓഫീസർ ഡോക്ടർ മുനവർ റഹ്മാന്റെ നേതൃത്വത്തിലാണ് പാർക്കിന്റെ പണി നടക്കുന്നത്.
11: ഈ ഒരു പദ്ധതി ചെയ്തേക്കുന്നതിന് സ്വച്ഛ സർവേക്ഷൻ 2026 ഭാഗമായിട്ടാണ്. കുറച്ചുകൂടെ പണി നമുക്ക് ബാക്കിയുണ്ട്, ഫിനിഷിംഗ് വർക്കുകളോട് ബാക്കിയുണ്ട്. ഇപ്പൊ ഇത്രയും പണികൾ നടന്നതിന് ഏകദേശം 2 സമയം എടുത്തിട്ടാണ്. നമ്മളിതിന്റെ പ്ലാനിങ് ഒരു 2 മുമ്പ് തന്നെ തുടങ്ങിയെങ്കിലും ഈ ഏരിയ ക്ലീൻ ചെയ്യുകയും അവിടെ നിന്നുള്ള സാധനങ്ങൾ റിട്രീവ് ചെയ്തെടുക്കുന്നതും അതിനനുസരിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവൃത്തിയിലേക്ക് തുടങ്ങിയിറങ്ങിയിട്ട് 2 ആയിട്ടുണ്ട്.
10: റോഡരികിൽ ആളുകൾ ഉപേക്ഷിച്ചു പോയ മദ്യക്കുപ്പികൾ കഴുകി വൃത്തിയാക്കി അലങ്കാര വസ്തുക്കളാക്കി മാറ്റി. സ്ലാബുകൾ ഇരിപ്പിടങ്ങളായി. ബോട്ടിലുകളും ടിന്നുകളുമൊക്കെ ചെടിച്ചട്ടികളായും മാറ്റി. സ്ഥലമുണ്ടെങ്കിൽ കുട്ടികൾക്കായി ഊഞ്ഞാലും ഓപ്പൺ ജിമ്മും ഒരുക്കും. ആളുകൾക്ക് നിശ്ചിത സമയം വരെ വന്നിരിക്കാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റം വരുത്താനും ആലോചനയുണ്ട്. പാർക്കിൽ തണലിനായി മരം വയ്ക്കുന്ന കാര്യവും ആലോചനയിലാണ്. ഇരിക്കാനായി പുൽത്തകിടിയും ഒരുക്കും. എല്ലാ വസ്തുക്കളും പുനരുപയോഗ സാധ്യതയുള്ളതാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേസ്റ്റ് വണ്ടർ പാർക്ക്. പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥയിൽ മൃഗങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന കേരളത്തിലെ ഒരു പാർക്കിനെ കുറിച്ചാണ് നല്ല വാർത്തയിലിനി. ഇന്ത്യയിലെ ആദ്യത്തെ ഡിസൈനർ മൃഗശാലയും ഏഷ്യയിലെ ഏറ്റവും വലിയ മൃഗശാലകളിലുമൊന്നായ തൃശൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ പുത്തൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. 23 ആവാസ വ്യവസ്ഥകളിലായി 350-ലേറെ ജീവികളാണ് നിലവിൽ പുത്തൂരിലുള്ളത്. മനോഹരമായ പ്രകൃതി ഭംഗിയിൽ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ സ്വൈര്യവിഹാരം നടത്തുന്ന വന്യമൃഗങ്ങളുടെ കാഴ്ച മനസ്സിന് കുളിർമയേകുമെന്നതിൽ സംശയമില്ല. ഗ്ലാസ് മറയ്ക്കപ്പുറം വെള്ളത്തിൽ നീന്തിത്തുടിക്കുന്ന പുലിയും കൂടിന്റെ അഴികളില്ലാതെ തുറന്ന പ്രദേശത്ത് രാജകീയമായി വിലസുന്ന കടുവയുമെല്ലാം പാർക്കിലെത്തുന്നവർക്ക് ദൃശ്യവിസ്മയമൊരുക്കുന്നു. ജയിലഴിക്കുള്ളിലെ ജീവിതം അവസാനിപ്പിച്ചാണ് പല മൃഗങ്ങളും പുത്തൂരിലെ തുറന്നയിടത്ത് എത്തിയിരിക്കുന്നത്. മൃഗങ്ങൾ പുതിയ ഇടത്തോട് ഇണങ്ങി വരുന്നു. പാർക്ക് ഇനിയുമേറെ വിപുലീകരിക്കാനുണ്ടെങ്കിലും 30 കാത്തിരിപ്പ് അവസാനിപ്പിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു നൽകിയതിലൂടെ സഞ്ചാരികളും നാട്ടുകാരും ഏറെ സന്തോഷത്തിലാണ്. നാട്ടുമാങ്ങകളുടെ രുചിയും പാരമ്പര്യവും വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കുകയാണ് പാലക്കാട് ശ്രീകൃഷ്ണപുരം വലമ്പിള്ളിമംഗലത്തെ മൂർത്തിയെടുത്ത മനയിൽ ശങ്കരൻ നമ്പൂതിരി. 741 വ്യത്യസ്ത മാവിനങ്ങളാണ് ഇപ്പോൾ ശങ്കരൻ നമ്പൂതിരിയുടെ ശേഖരത്തിലുള്ളത്. 1976 മുതൽ ആരംഭിച്ച തന്റെ പ്രകൃതി സൌഹൃദ കൃഷിയിലൂടെ നാശത്തിന്റെ വക്കിലെത്തിയിരുന്ന നൂറുകണക്കിന് മാവിനങ്ങളെയാണ് ശങ്കരൻ നമ്പൂതിരി സംരക്ഷിച്ച് വളർത്തിയെടുത്തത്. അമേരിക്ക, പാകിസ്ഥാൻ, ഓസ്ട്രേലിയ, ചൈന, ജപ്പാൻ, തായ്ലൻഡ്, മലേഷ്യ തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാവിനങ്ങൾ മുതൽ കേരളത്തിന്റെ തനത് നാട്ടുമാങ്ങകൾ വരെ ഈ ശേഖരത്തിലുണ്ട്. ഇന്ത്യയിലെ ഭൂപ്രദേശ സൂചിക പദവി ലഭിച്ച 22 ഇനം മാങ്ങകളിൽ 17 എണ്ണവും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. മാവിനങ്ങളുടെ ഒരു വലിയ ജീൻ ബാങ്ക് സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശങ്കരൻ നമ്പൂതിരി മാമ്പഴ രുചികൾ തേടിയുള്ള യാത്ര തുടരുന്നത്.
12: കുറച്ച് റബ്ബർ വെച്ചിട്ടുണ്ട്. പിന്നുള്ളത് തെങ്ങ്, കഴുങ്ക്, ജാതി, കുരുമുളക്, പിന്നുള്ള അനവധി തരം പഴവർഗ്ഗങ്ങൾ, ഔഷധ സസ്യങ്ങൾ, അങ്ങേറ്റത്തെ വൈവിധ്യമാണ്. ആദ്യം പറഞ്ഞ 4-5 കൊണ്ട് എൻ്റെ കാർഷിക കുടുംബം എനിക്ക് മിതമായ ഒരു വരുമാനം കിട്ടും. ഞാൻ അതിൽ സംതൃപ്തനാണ്. പൂർണ്ണമായിട്ട് ജൈവ കൃഷിയാണ്. അപ്പോൾ വളം നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. ഒരു സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യം ഒരു ചെടിക്ക് എത്രത്തോളം ഉണ്ടോ അതിനടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിളകളിൽ വൈവിധ്യം കൊടുക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശം വേണ്ടത് തെങ്ങിനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കഴുങ്കിനാണ്. പിന്നെ ജാതി. ജാതിയൊക്കെ ആകുമ്പോഴേക്കും ഒരു 60-70% സൂര്യപ്രകാശമേ ഉണ്ടു. അപ്പം ഇതിൽ തന്നെ മാംഗോസ്റ്റ് ഉണ്ട്, കാപ്പി ഉണ്ട്, ഏല ഉണ്ട്, മിക്ക ഫ്രൂട്ട്സുകളും ഉണ്ട്. അങ്ങനെ മാക്സിമം വൈവിധ്യം കുറഞ്ഞിരിക്കുകയാണ്. കുറച്ച് കാലങ്ങളായിട്ട് മാവുകൾ കുറേ കളക്ട് ചെയ്തിട്ടുണ്ട്. കാരണം മാവ് ഇങ്ങനെ അന്യം നിന്ന് പോവുകയാണ്. അതിൻ്റെ പല നാടൻ വെറൈറ്റികളും മിക്ക രാജ്യങ്ങളിലും കളക്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ കേരളത്തിൻ്റെ തനത് മാവുകളായിട്ടുള്ളൊരു 450 വെറൈറ്റി, ഇതിൻ്റെയൊക്കെ ഒരു ജീൻ ബാങ്ക് ഉണ്ടാക്കുകയാണ്. കാരണം ഇതൊക്കെ അന്യം നിന്ന് പോവുകയാണ്. 10-50 വെറൈറ്റി പ്ലാവുകളുണ്ട്, അനവധി തരം പഴവർഗ്ഗങ്ങളുണ്ട്.
10: മാമ്പഴ മഹാത്മ്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ശങ്കരൻ നമ്പൂതിരിയുടെ കൃഷിയും കൃഷിയിടവും. മാവുകൾക്ക് പുറമെ അടയ്ക്ക, ജാതിക്ക, മറ്റു ഫലവൃക്ഷങ്ങൾ എന്നിവയും ഇദ്ദേഹം ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നു. താൻ ആർജിച്ചെടുത്ത കാർഷിക അറിവുകൾ ലോകമെമ്പാടുമുള്ള സന്ദർശകർക്കായി പകർന്നു നൽകാൻ ഒരു പ്രത്യേക ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് കൂടി അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സസ്യശാസ്ത്രജ്ഞരും ഗവേഷണ വിദ്യാർത്ഥികളും സ്നേഹപൂർവ്വം സമീപിക്കുന്ന ഒരു മാതൃകാ ജൈവഭൂമി കൂടിയാണ് ഇത്. രാസവളങ്ങൾ പൂർണ്ണമായും അകറ്റി നിർത്തി സൂര്യപ്രകാശത്തെയും കൃഷിയിടത്തിൽ നിന്നുള്ള ജൈവാവശിഷ്ടങ്ങളെയും കാലികളെയും വീട്ടുകുളത്തെയും വീട്ടുകാരുടെ അധ്വാനത്തെയും ആശ്രയിച്ചു മാത്രം പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന വിളകളാണ് ഈ വീടിന് ചുറ്റുമുള്ള 4 ഏക്കർ കൃഷിയിടത്തിലുള്ളത്. പ്രകൃതിയെ മറക്കുന്ന ആധുനിക ലോകത്ത് വരും തലമുറയ്ക്കായി വൈവിധ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ശങ്കരൻ നമ്പൂതിരിയുടെ ഈ ജീവിതയാത്ര ഏവർക്കും വലിയ പ്രചോദനമാണ്. രാജ്യത്ത് ആദ്യമായി വയോജനങ്ങൾക്കായി പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാനം. ഇക്കാര്യത്തിൽ ജപ്പാനെയാകും മാതൃകയാക്കുക. 2 മാസത്തിനകം പഠന റിപ്പോർട്ട് തയ്യാറാകും. മുതിർന്നവരെ എത്രത്തോളം ചേർത്ത് നിർത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സമൂഹം പരിഷ്കൃതമാകുന്നതെന്നും ഇത് രാജ്യത്തിന് തന്നെ മാതൃക സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കി. വയോജനങ്ങളെ പരിപാലിക്കാൻ ലോകത്തെന്നുള്ള സംവിധാനങ്ങളിൽ ഏറ്റവും മികച്ച ഒന്നാണ് ജപ്പാനിലേത്. വീട്ടിൽ നിന്ന് അരമണിക്കൂർ കൊണ്ടെത്താവുന്ന പരിധിയിൽ പ്രാദേശിക പരിചരണ കേന്ദ്രങ്ങളും ഡേ കെയർ സെന്ററുകളും ഉണ്ടാകും. നിർമ്മിത ബുദ്ധിയും റോബോട്ടിക് സാങ്കേതികവിദ്യയും പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. ഈ മാതൃകകളൊക്കെ ഉൾക്കൊണ്ട് കേരളത്തിൽ വയോജന പരിരക്ഷ സാധ്യമാക്കിയാൽ സാമൂഹിക സാഹചര്യത്തിൽ തന്നെ ഏറെ മാറ്റമുണ്ടാകും. വിനോദസഞ്ചാരികൾക്ക് ഇനി തുറന്ന ബസിൽ കോഴിക്കോടിന്റെ കാഴ്ചകൾ കാണാം. കോഴിക്കോട് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ KSRTC ഓപ്പൺ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളായ മാനാഞ്ചിറ, കോഴിക്കോട് ബീച്ച്, സരോവരം ബയോപാർക്ക് എന്നിവയിലൂടെയാണ് ഈ യാത്ര കടന്നുപോകുന്നത്. തിരുവനന്തപുരം നഗരത്തിലാണ് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് സർവീസ് ആദ്യം ആരംഭിച്ചത്. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഈ സിറ്റി റൈഡ് ബസ്സിൽ മുകളിൽ 36 പേർക്കും താഴെ 28 പേർക്കും സഞ്ചരിക്കാം. മുൻകൂട്ടി ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് യാത്ര സാധ്യമാകുക. തുറന്ന അപ്പർ ഡെക്ക് യാത്രയ്ക്ക് 200 രൂപയും താഴത്തെ ഡെക്കിൽ 100 രൂപയുമാണ് നിരക്ക്. 28 കിലോമീറ്റർ സഞ്ചരിച്ച് നഗരത്തിന്റെ സൌന്ദര്യം ആസ്വദിക്കാനുള്ള സൌകര്യമാണ് ലഭ്യമാകുന്നത്. സ്ത്രീകൾക്ക് യാത്രക്കാർക്ക് ജൂൺ 15 മുതൽ KSRTC ബസ്സിൽ സൗജന്യമായി യാത്രാ സൗകര്യം ഉണ്ടാകുമെന്ന് സംസ്ഥാന സർക്കാർ. ഇക്കാര്യം തത്വത്തിൽ അംഗീകരിച്ചുള്ള ഫയലാണ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശേഷം ശ്രീ VD സതീശൻ ആദ്യം ഒപ്പിട്ടത്. സൗജന്യ യാത്രയുടെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ നേരുന്നു.
13: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 6 കഴിഞ്ഞ് 50:05. കിസാൻവാണി. ഇന്നത്തെ കിസാൻവാണിയിൽ രാജാക്കാട് സമ്മിശ്ര കർഷകനായ ശ്രീ സജി അദ്ദേഹത്തിൻ്റെ ശ്രീ രവീന്ദ്രൻ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
14: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. രാജാഘട്ടിലെ സമ്മിശ്ര കർഷകനായ ശ്രീ രവീന്ദ്രൻ ചെമ്പൻപുരയിടത്തിൽ തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ.
2: ടീം കിസാൻ വാണി ഇന്ന് എത്തിയിരിക്കുന്നത് രാജാക്കാട് ചെമ്പൻപുരയിടത്തിൽ രവീന്ദ്രന്റെ കൃഷിയിടത്തിലാണ്. മികച്ച സമ്മിശ്ര കർഷകനായ രവീന്ദ്രൻ തന്റെ കാർഷികാനുഭവങ്ങൾ കിസാൻ വാണി ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നു. ചേട്ടാ നമസ്കാരം.
3: നമസ്കാരം.
2: പിന്നെ എത്ര വർഷമായിട്ട് ഈ കാർഷിക രംഗത്തുണ്ട്?
3: ചെറുപ്പം തൊട്ട് കൃഷി ചെയ്തു വരുന്നതാണ്. ഇപ്പം എനിക്ക് 10-70 വയസ്സുള്ളതാണ്. എല്ലാ മേഖലയിലും നമ്മൾ കൈയെടുത്ത് കൃഷികൾ ചെയ്തിട്ടുണ്ട്.
2: വിദ്യാഭ്യാസ കാലഘട്ടം വിദ്യാഭ്യാസം എവിടെയായിരുന്നു?
3: വിദ്യാഭ്യാസം രാജാക്കാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഞാൻ 1-10 വരെ അവിടെ പഠിച്ചതാണ്. 1972 SLC എഴുതുന്നു. തുടർന്ന് പഠിക്കാൻ അന്നത്തെ സാഹചര്യം പറ്റാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റിയില്ല.
2: ഇവിടെ ജനിച്ചു വളർന്ന ആളാണോ അതോ മറ്റെവിടെ നിന്നെങ്കിലും കുടിയേറി വന്ന ആളാണോ?
3: അല്ല, ഞാൻ രാജാക്കാട് വന്ന് ഇവിടെ ജനിച്ചു വളർന്ന ആളാണ്.
2: അച്ഛനും അമ്മയൊക്കെ എവിടുന്നാണ് ഇങ്ങോട്ട് കുടിയേറി വന്നത്?
3: തൊടുപുഴ, മുട്ടം തൊടുപുഴ, തൊടുപുഴ മേഖല ഇവിടെ കുടിയേറിയ 1950 കാലഘട്ടത്തിൽ ഇവിടെ വന്ന്.
2: അപ്പോൾ ഈ കുട്ടിക്കാലത്തെ ഇവിടുത്തെ ഈ കാർഷിക രീതികൾ അല്ലെങ്കിൽ കാർഷിക വിളകൾ എന്തൊക്കെയായിരുന്നു, ഓർക്കുന്നുണ്ടോ?
3: ഓർക്കുന്നുണ്ട്. നെൽകൃഷിയാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. നമുക്ക് കൃഷി ചെയ്ത നെല്ല് വിറ്റ് അതിൽ നിന്നുള്ള ആദായം കൊണ്ട്, അതായത് നെല്ലുകുത്തി അരി വിറ്റച്ച്, അതുകൊണ്ടാണ് നമ്മൾ ഡ്രസ്സ് എടുത്ത് സ്കൂളിൽ പഠിക്കുന്ന പുസ്തകങ്ങൾ പറ്റിയ ചിലവുകളെല്ലാം അരി വിറ്റാണ് ഉണ്ടാകുന്നത്. വേറെ വരുമാനമാർഗ്ഗമൊന്നും ഇല്ലായിരുന്നു.
2: ഈ കുരുമുളകൊക്കെ എന്നാണ് നമ്മുടെ ഈ കൃഷിയിടത്തിലേക്ക് വന്നു തുടങ്ങിയത്?
3: കുരുമുളകൊക്കെ വന്നു തുടങ്ങിയത് ഒരു 40 വർഷത്തിന് മേളിലായി കേട്ടോ. 40-45 വർഷത്തോളമായി.
2: ചേട്ടൻ്റെ കുട്ടിക്കാലത്ത് കുരുമുളകും ഈ നെൽകൃഷിയും കുരുമുളകും ഉണ്ടായിരുന്നോ?
3: കുരുമുളക് കൃഷി കുറവായിരുന്നു. അത് കാപ്പിയും നെല്ലുമായിരുന്നു മെയിനായിട്ടുള്ള കൃഷി. നെല്ലാണ്, എല്ലായിടത്തും തന്നെ നെല്ലാണ്. നെൽപ്പാടങ്ങളുണ്ട്, വലിയകണ്ടം പാടം എന്ന് പറഞ്ഞ പ്രത്യേകം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കാരണം നെൽപ്പാടങ്ങൾ നെൽകൃഷി മാത്രം ചെയ്യുന്നതാണ് അവിടെ.
2: ഏറ്റവും കൂടുതൽ നെൽകൃഷി ഉണ്ടായിരുന്ന ഈ രാജാക്കാട് മേഖലയിലായിരുന്നു, ഹൈ റേഞ്ചിൽ
3: രാജാക്കാട് മേഖല ഉണ്ട്. വലിയ കണ്ടം പാവുന്നുണ്ട്. കാരണം നെൽകൃഷി ചെയ്യുന്ന മേഖലയാണ്. അവിടെയാണ് വലിയ കണ്ടം. കണ്ടം എന്ന് ഉദ്ദേശിക്കുന്ന നെൽകൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അത് വലിയ കണ്ടം എന്ന് പറയുന്ന മേഖല നെല്ല് മാത്രം ഉണ്ടായിരുന്നു. പിന്നെ വയസ്സമ്മാലും കുട്ടികളുടെ ആ ഭാഗത്തൊക്കെ നെൽകൃഷി ഉണ്ടായിരുന്നു.
2: ഈ വർഷത്തിൽ എത്ര തവണ വിളവെടുക്കുന്ന ഇരിപ്പ് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു?
3: ഇരിപ്പ് കൃഷിയാണ്, രണ്ട് കൃഷി. ഒരു വർഷത്തിൽ ഇരിപ്പ് കൃഷിയായിട്ടും പിന്നെ കാലവർഷത്തിന് യോജിച്ചിട്ടുണ്ട് രണ്ട് കൃഷികൾ ഒരു വർഷത്തിൽ.
2: ഇപ്പോൾ നെൽകൃഷി ഉണ്ടോ?
3: ഇപ്പോൾ ഇല്ല. ഇപ്പോൾ ഇവിടെ രാജാക്കാട് മേഖലയിൽ എങ്ങും, രാജാക്കാട് പഞ്ചായത്തിൽ എങ്ങും കൃഷിയില്ല, നിന്നുപോയി. കാരണം അത് കൃഷി ചെയ്തതിൻ്റെ ലാഭം കുറവായതുകൊണ്ടും പിന്നെ കൃഷി ചെയ്യാൻ ആളെ കിട്ടാത്തതുകൊണ്ടും പണിക്കാരെ കിട്ടാത്തതുകൊണ്ടുമാണ്. കൊയ്ത് മെതിച്ചെടുക്കാൻ ആദായം എടുക്കാനുള്ള കിട്ടുന്നില്ല, പണിക്കാർ കിട്ടുന്നില്ല.
2: എത്ര വർഷമായി നെൽകൃഷി ഇങ്ങനെ പൂർണ്ണമായിട്ട് നിന്ന് പോയിട്ട്?
3: രാജാക്കാട് നിന്നുപോയിട്ട് ഒരു 10-15 വർഷത്തോളം. 5 വർഷത്തിന് മേഖല എല്ലാം വാഴക്കൃഷി അതുപോലെ പാവല കൃഷികളിലോട്ട് ആൾക്കാർ മാറി. പിന്നെ ഏലം അതിൻ്റെ ആദായം കൂടിയതോടുകൂടി കണ്ടത്തൊക്കെ ഏലം വെച്ച് തുടങ്ങി. കരക്കണ്ടമായിട്ടുള്ള മേഖലകൾ, ബാക്കിയുള്ള ചതുപ്പായിട്ട് വെറുതെ ഇപ്പോൾ കിടക്കും. ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്.
2: നെൽക്ക് ഈ ഏലം കൃഷി എന്ന പോലെയാണ് എത്ര വർഷമായി കാണും നമ്മുടെ ഈ മേഖലയിൽ എത്ര വ്യാപകമായിട്ട്?
3: ഈ വ്യാപകമായിട്ടെന്ന് തമിഴ്ക്കാർ കൂടുതലും നമ്മളിവിടുന്ന് ഈ പൂപ്പാറ പുന്നസിറ്റി ഭാഗത്തെല്ലാം തമിഴ്ക്കാർ ഒന്നാണ് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മലയാളികൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് 20-25 വർഷത്തിൽ താഴെയായിട്ടുള്ളൂ. ഞാനൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് 15 വർഷമൊക്കെ ഏല കൃഷിയിലോട്ട് കടന്നിട്ട്. അത്രയുള്ളൂ എൻ്റെ.
2: ഈ ചേട്ടൻ ഈ കൃഷിയിലേക്ക് വരുന്ന സമയത്ത്, ഏലം കൃഷിയിലേക്ക് വരുന്ന സമയത്ത് രാജാക്കാട് ഏലം വ്യാപകമായിട്ടുണ്ടായിരുന്നു?
3: രാജാക്കാട് കുറവായിരുന്നു. രാജാക്കാട് ടൗണിൻ്റെ അങ്ങേ ഭാഗത്തേക്കൊന്നും ഇല്ല, ഈ കിഴക്ക് ഭാഗത്തേക്ക് മാത്രമേ കൃഷി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എല്ലായിടത്തും വ്യാപകമായിട്ട് രാജാക്കാട് പഞ്ചായത്തിലോട്ട് പോകാൻ എല്ലാ പഞ്ചായത്ത് വാർഡുകളിലും ഏല കൃഷിയുണ്ട്.
2: ഇതുകൂടാതെ വേറെ എന്തെങ്കിലും റബ്ബർ കൃഷിയൊക്കെ ഈ മേഖലയിലുണ്ടായിരുന്നു?
3: കൃഷി ഇവിടെ ഇല്ലായിരുന്നു. ഇവിടുന്ന് വഴിയവിടുത്തെ ഭാഗത്തേക്ക് മമ്മട്ടിക്കാനും അങ്ങോട്ടൊക്കെ ഉണ്ട്. ഈ കുത്തിങ്കൽ അല്ല, കുത്തിങ്കൽ മേഖല അല്ല, കൂടുതൽ പന്നിയാർകുട്ടി അവിടെയൊക്കെയാണ് കൂടുതലും ഈ റബ്ബറിൻ്റെ കൃഷി ഉണ്ടായിരുന്നത്.
2: ഈ കൊക്കോ, ജാതി അങ്ങനെയുള്ള കൃഷികളോ
3: ഇവിടെ കുറവായിരുന്നു. എനിക്കൊരു കുറച്ച് കൊക്കൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പിൽക്കാലത്ത് ആദ്യം മുഴുവൻ എണ്ണാൻ തിന്നും ഒക്കെ നശിച്ചു പോകുന്നു. വിളവ് കുറവ്, അതുപോലെ വില കുറവ്, അതുകൊണ്ട് ആ കൃഷിയൊക്കെ നിന്നുപോയി. ഏലം വന്നതോടുകൂടി സർവത്ര കൃഷി നിന്നുപോയി.
2: ഈ കുരുമുളക് കൃഷി ഇപ്പോഴും വ്യാപകമായിട്ടുണ്ടോ അതോ ഈ ഏലത്തിൻ്റെ ഒപ്പം ഉള്ള കൃഷിയോ ഉള്ളോ?
3: കൂട്ടുകൃഷിയായിട്ടാണ് ഇപ്പോൾ കുരുമുളക് എല്ലായിടത്തും തന്നെ ഉള്ളു. അത് കൊടിച്ചെടി കൊടിയായിട്ട് നട്ട് വളർത്തുന്നവർ വളരെ കുറവാണ്. അതിൽ ലാഭം ഏലമാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞ് ആദായം എടുക്കാം. അതായത് കുരുമുളക് കൃഷി ചെയ്ത് 2 വർഷം 3 വർഷമായി, ആദായം ആയി കഴിയുമ്പോഴത്തേനും കൊടിക്ക് കേട് വന്ന് ഈ കൊടി നശിച്ചു പോകും, പഴുത്തൊക്കെ പോകും. അതുകൊണ്ട് ഇടവിളയായിട്ട് മരം ഏലത്തിനകത്ത് നിൽക്കുന്ന മരത്തെ മാത്രം കൊടിയിടുന്നത് കൂടി ആ ഒരു രീതി എപ്പോഴും ഉള്ളൂ.
2: ഏതിനും കുരുമുളകാണ് ഇപ്പോൾ ഉള്ളത്? ഈ മരത്തിലൊക്കെ?
3: മരത്തിലെ സാധനം നേരത്തെ കരിമുണ്ട, ഇപ്പൊ കരിമുണ്ട എന്നൊക്കെ പറയുന്ന സാധനം, കരിമുണ്ട ഉണ്ട്, വെള്ളിമുണ്ടി, വെള്ളമുണ്ടി എന്നൊക്കെ പറയുന്ന സാധനമാണ്. പിന്നെ ഈ പന്നിയൂർ വണ്ണം ഉണ്ടായിരുന്നു, അത് ചില മരത്തെ കയറി ഒത്തിരി കയറിപ്പോ. എല്ലാ വർഷവും അത് വെള്ളം ഉണ്ടാകില്ല, വെള്ളം ഉള്ള വർഷം ഭയങ്കര
2: ഒന്നരാട്
3: വർഷമൊക്കെ ആണ് നല്ല വെള്ളം ഉണ്ടാകുന്നത്.
2: ചേട്ടന് ഏലം കൃഷി തുടങ്ങുമ്പോ ഏതിനും മേലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്?
3: അതാണ് വിളവിൽ കൂടുതലും വെയിറ്റ് കിട്ടുന്നത്.
2: അതിന്റെ ഒരു പ്രത്യേകത എന്താണ്?
3: പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കേട് കുറവാണ്, അതുപോലെ അത് തണ്ട് ഒടിഞ്ഞു പോകാൻ വളരെ സാധ്യത കുറവാണ്. പിന്നെ വെയിറ്റ് ഉള്ള കായ കിട്ടും, വലിപ്പം ബോൾഡ് കായായിരിക്കും, വലിപ്പം കൂടുതൽ കിട്ടും. ഉദ്ദേശമാണ് എല്ലാവരും നല്ല അതിലോട്ട് കാണും. ആദ്യ കാലത്തൊക്കെ നാടൻ ചെടികളായിരുന്നു, അപ്പോൾ ഒരു ഏക്കർ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു 100-150 കിലോ 150 കിലോ ഒക്കെ അന്നത്തെ കാലത്ത് കിട്ടും
2: മാക്സിമം.
3: ഞെള്ളാനി കൃഷി വിളവ് മാറിയതോടുകൂടി ഇതിന് ഉൽപ്പാദനം കൂടി, നല്ല വിളവ് 400-500 കിലോയ്ക്ക് മുകളിൽ കിട്ടും ഒരേക്കറിന്. അതുകൊണ്ട് എല്ലാവരും അങ്ങോട്ട് കൃഷിയിലേക്ക് മാറിപ്പോയത് ഞെള്ളാനി.
2: ഈ ഞെള്ളാനി ഏലത്തിൻ്റെ കൃഷി രീതി എങ്ങനെയാട്ടോ? ഏത് മാസമാണിത് തൈ നടുന്നത്? ഇതിൻ്റെ തൈ ആണോ തട്ടയാണോ എങ്ങനെയാണ് നടീൽ രീതികൾ എങ്ങനെയാണ്?
3: തൈകളില്ല ഞെള്ളാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തട്ട ചുവട്ടിൽ നിന്ന് അതിൻ്റെ ചിമ്പുകൾ കണ്ടിച്ചിട്ടുണ്ട്. ചിമ്പ് കണ്ടിച്ചെടുത്ത് ചെറിയ വേരോട് കൂടി ചിമ്പുകൾ കണ്ടിച്ച് അത് നട്ട് വെക്കുന്നത് ജൂൺ ജൂലൈ മാസത്തിൽ ഡിസംബറിലൊക്കെ നടന്ന ആൾക്കാരാണ്. കാലാവസ്ഥ അനുയോജ്യമായിട്ടാണ് കിട്ടുന്നത്. ഒരു മഴക്കാലമായി കഴിഞ്ഞാൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ചീഞ്ഞു ചൂട് പിടിച്ച് കിട്ടാൻ താ. വേനക്ക് നട്ട് കഴിഞ്ഞാൽ ചൂടിൽ കുത്തി വേനക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ചൂട് പിടിക്കാൻ എളുപ്പമുണ്ട്. അന്നിട്ട് സാധാരണ ഇത് മെയ് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ നടക്കും. നവംബർ ഡിസംബർ മഴക്കാലം അവസാനിക്കുമ്പോഴും അങ്ങനെയും കൃഷി ചെയ്യുന്നു. ചൂട് പിടിച്ച് കിട്ടാൻ എളുപ്പമാണ്.
2: എത്ര മാസം വേണം ഇതൊരു പൂർണ്ണ വളർച്ച എത്താനായിട്ട്, അല്ലെങ്കിൽ വിളവെടുപ്പിലേക്ക് എത്താനായിട്ട് എത്ര മാസം വേണം?
3: ഒരു വർഷത്തോളം ആകുമ്പോഴത്തേനും അതല്ലെല്ലാം ചിമ്പൊക്കെ അടിച്ച് നല്ലപോലെ വള്ളികൾ ആയി തുടങ്ങും. രണ്ടാം വർഷത്തിലെ കായകൾ ശരിക്കും കായ കിട്ടണമെങ്കിൽ മൂന്നാം വർഷമാകും. നല്ല നന്നായിട്ട് കായ കിട്ടുന്നത് മൂന്ന് വർഷമാകും.
2: ഇതിൻ്റെ ഒരു വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്? ജൈവവളം മാത്രമാണോ അതോ രാസവളങ്ങൾ ഉപയോഗിക്കാറുണ്ടോ?
3: രാസവളങ്ങൾ കൂടുതൽ ഉപയോഗിക്കാറുണ്ട്, പക്ഷേ എൻ്റെ കൃഷി എന്നാൽ ഞാൻ കൂടുതലും ജൈവവളം ഉണ്ട്. രാസവളം ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ കേടുണ്ടാകുന്നുണ്ട്, ഈ അഴുകലൊക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. മഴക്കാലത്ത് അഴുകിപ്പോകും. അപ്പോൾ ഈ രാസവളം ഉപയോഗിക്കുമ്പോഴേ, അപ്പോൾ ഞാൻ കൂടുതലും രാസവളം ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും ഒരു രാസവളം മേടിച്ചാൽ ഈ ചിമ്പടിക്കാൻ വേണ്ടി തൈക്ക് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ബാക്കിയുള്ള നല്ല ചാണാപ്പൊടി ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ പിന്നെ ഒന്ന് വേപ്പ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് ഒക്കെ ചേർത്ത് മിശ്രിതം അങ്ങനെ തൂളി കൊടുക്കാറുണ്ട്, അങ്ങനെ മണ്ണിട്ട് കൊടുക്കും.
2: എത്ര നാൾ കൂടിയാണ് ഈ വളം പ്രയോഗം നടത്തുന്നത്?
3: ആണ്ടിൽ ഒരു 2-3 പ്രാവശ്യം വളപ്രയോഗം നടത്തും. ചിലർ കൂടുതലും വളപ്രയോഗം നടത്തുന്നവർ, കൂടുതൽ ആദായത്തിനായിട്ട് കൂടുതൽ വളപ്രയോഗം നടത്തുന്ന രാസവളം ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അടിച്ചു കൊടുക്കാം, രാസവളമൊക്കെ ഇലയിൽ അടിച്ചു കൊടുത്താലും മതി, ചുഴലൊഴിച്ചു കൊടുക്കണമെന്നില്ല. നമ്മൾ ആ രീതി എനിക്ക് ഞാൻ അവലംബിച്ചിട്ടില്ല, എനിക്കത് അങ്ങനെ ശീലിച്ചിട്ടില്ല. നമുക്ക് ചുഴലിട്ട് കൊടുക്കും.
2: അപ്പോൾ ചാണകം പൊടിച്ചാണോ, ഇത് എങ്ങനെയാണ്? ഏത് ചാണകമാണ്? പശുവിൻ്റെ ആണോ ആടിൻ്റെ ആണോ?
3: പശുവിൻ ചാണകം ആടിൻ്റെ ഉണ്ട്. ആടും കാഷ്ടം തമിഴ്നാട്ടിൽ നിന്നാണ് കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. ഇവിടെ വ്യാപകമായിട്ട് കിട്ടുകയില്ല. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കൃത്രിമമായിട്ടുള്ള ചാണകം കൊണ്ടുവരും. അതിട്ട് കഴിഞ്ഞാൽ ഈ മുൾച്ചെടികളുണ്ടാകും, അതുകൊണ്ട് ചീര അതുപോലെയുള്ള സാധനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കുറേ എല്ലാം നമുക്ക് ഞാൻ അത് പരമാവധി ഒഴിവാക്കി ഉണ്ടായിരുന്നു. അതുപോലെ ചാണകപ്പൊടി ഇവിടെ തന്നെ വാങ്ങിക്കും. പശുക്കളുടെ വളർത്ത് വീടുകളിൽ വളർത്തുന്ന മൃഗങ്ങൾ, അതായത് ഈ കന്നുകാലി പോത്ത് മേടിച്ചാൽ പൊടിച്ച ഉണങ്ങി പൊടിച്ചിട്ട് ഉണക്ക ചാണകം കിട്ടുള്ളൂ. വേനക്കാ സാധനം ഇട്ട് കൊടുക്കുന്നു. ചുവന്ത് നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ തണുപ്പ് നിൽക്കും കൂടുതൽ. വർഷകാലത്തിൽ അതിന് കൂടുതൽ വിളവെടുത്ത് വിളവ് കൂടുതൽ കിട്ടും.
2: ഈ ഏലത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ഏതൊക്കെയാണ്?
3: ഏലത്തിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഈ തണ്ട് ചീയലുണ്ട്, ഇല പോള ചീയൽ, അതുപോലെ തണ്ട് തടുപ്പം പുഴുക്കൾ, പിന്നെ ഉള്ളത് ഫിസേറിയം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ഈ പോള അങ്ങോട്ട് ഉണങ്ങി പഴുത്തിട്ട് തണ്ട് ഒടിഞ്ഞു പോകും. ആ ഫിസേറിയം ഏറ്റവും കൂടുതൽ വ്യാപിക്കുന്ന ഇവിടെയൊക്കെ ഉണ്ട്, എനിക്കൊക്കെ ഉണ്ട് അത്തരം കൃഷികൾ. അത് എത്ര മരുന്നടിച്ചാലും അത് കുറഞ്ഞു വരും, വീണ്ടും ഉണ്ടാവും. അപ്പോൾ ഈ വിസേരം പിടിച്ച ചിമ്പുകളെ വെട്ടിക്കളഞ്ഞിട്ട് പുതിയ ചിമ്പുകൾ വരുന്നതിന് ഉണ്ടാകുകയില്ല, പക്ഷേ കാലക്രമേണ വീണ്ടും അതുണ്ടാകുകയാണ്. തണ്ടൊന്ന് ഒരു ചുമന്ന പാട് വരും, അത് ഞാൻ കറുത്തിട്ട് പുള്ളി പാണ്ട് പിടിച്ചിട്ട് അത് പോലെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വ്യാപിച്ചു വരും. അങ്ങനെ വന്നാൽ തണ്ട് അകത്തേക്ക് വന്നിട്ട് അത് അവിടെ വെച്ചും ഒടിഞ്ഞു പോകും. അപ്പോൾ അത് നേരത്തേന് അടുത്തേനെ ഇങ്ങനെ പകരും. അങ്ങനെ വിസേരം ഒരിക്കലും തീരല്ല, വിസേരമുള്ള ഞാൻ കാണിച്ചു തരാറ്. അതാ വിട്ടിക്കളയാ മാർഗമുള്ളൂ.
2: ഇപ്പോൾ രാസവളം ഒഴിവാക്കിയാലും ഈ രാസ കീടനാശിനി ഒഴിവാക്കാൻ പറ്റില്ല അല്ലേ?
3: രാസ കീടനാശിനി നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഒഴിവാക്കിയുള്ള കൃഷികളല്ല വ്യാപകമായിട്ട് എല്ലായിടത്തും അടുത്തടുത്ത തോട്ടങ്ങളിലെല്ലാം അതുപോലെ രാസ കീടനാശിനികൾ ഒഴിവാക്കിക്കൊണ്ട് ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് വരുമ്പോൾ എല്ലായിടത്തും ആണ്. കാരണം ഒരിടത്ത് നമ്മൾ ജൈവ കീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ പ്രതിരോധ ശക്തി കുറയും. അപ്പം രാസ കീടനാശിനി ഉപയോഗിക്കുന്നവർ പ്രതിരോധ ശക്തി ഉള്ളതുകൊണ്ട് അവിടുത്തെ ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, നമുക്ക് ഇങ്ങോട്ട് വരികയും ചെയ്യാം അവിടെയുള്ള കീടങ്ങൾ. അതായത് എല്ലായിടത്തും ഒരുപോലെ ആക്കുവാണെങ്കിൽ.
2: അങ്ങനെ ജൈവ കീടനാശിനി എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ട്? ഉപയോഗിച്ചിട്ടുണ്ടോ? മുന്നനുഭവം ഉണ്ടോ?
3: രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് വലിയ ഫലവത്ത.
2: അതെന്ത് കീടനാശിനിയായിരുന്നു? പുകയില കഷായം? അങ്ങനെ
3: പുകയില കഷായം പോലത്തെ ഈ വേപ്പും വേപ്പെണ്ണ ഒക്കെ ചേർത്ത് സോപ്പൊക്കെ ചേർത്തിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഫലവത്തല്ല. നമുക്ക് ഏലത്തിൽ വ്യാപകമായിട്ട് അടിക്കാൻ പറ്റില്ല, ഭയങ്കര കോസ്റ്റ്ലിയാ, ചിലവ് കൂടും. അതാണ് രാസ കീടനാശിനി എപ്പോഴും നമുക്ക് ലാഭം.
2: എത്ര നാൾ കൂടുമ്പോഴാണ് ഈ കീടനാശിനി തളിക്കുന്നത്?
3: സാധാരണഗതിയിൽ 21 ദിവസം തൊട്ട് 25 ദിവസം 30 ദിവസം, ഞാനൊക്കെ 30-35 ദിവസം ആകുമ്പോഴാണ് നമ്മൾ കീടനാശിനി പ്രയോഗം. അതല്ലെങ്കിൽ അടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ കിടങ്ങളിൽ രോഗങ്ങൾ കുറഞ്ഞിരിക്കും. അതുപോലെ ഈ ചൊറി എന്ന് പറഞ്ഞ് കായ്ക്ക് ചൊറി ഉണ്ടാകും, ആ ചൊറികൾ ഉണ്ടാകാതിരിക്കും. മരുന്ന് 21 ദിവസം കൂടുമ്പോൾ അടിച്ചു കൊടുത്താൽ ചിലവ് കൂടും.
2: ഈ വേനൽക്കാലത്ത് ഈ ഉണക്കൽ ബാധിക്കാതിരിക്കാനായിട്ട് എന്താണ് ഒരു പ്രതിവിധി? നന മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും?
3: പൊതയിടും, ചുവട്ടി പൊതയിടും. കരികിലൊക്കെ ചുവട് നല്ല നല്ല കട്ടിയിൽ കരികിലെ ചുവട് കൂട്ടും. കൂട്ടി ചുവട് കിട്ടും, പിന്നെ നെറ്റ് കിട്ടും. ഇതിൽ നിന്നിട്ട് വലിച്ചു മുകളിൽ കിട്ടും. ഇപ്പൊ ഈ ചോല കുറവുള്ള അവിടുന്ന് എന്നിട്ട് നനച്ചു കൊടുക്കും. അത് മതി. അതുകൊണ്ട് പിന്നെ ചാണപ്പൊടി ഉണങ്ങി ചാണപ്പൊടി ചുവട്ടി ഇട്ട് കൊടുത്താൽ പ്രതിരോധം കൂടും. കാരണം ഉണക്കൽ വേര് ഉണങ്ങി പോകാതിരിക്കും.
2: ഇതിൻ്റെ ഒരു ഷെയ്ഡ് എങ്ങനെയാണ്, തണൽ എങ്ങനെയാണ് ക്രമീകരിക്കുന്നത് ഏലത്തിന്?
3: ഷെയ്ഡ് ക്രമീകരിക്കുന്നത് കഴിഞ്ഞാൽ പരമാവധി പൊക്കത്തിലുള്ള ഷെയ്ഡുകൾ, താഴെയുള്ള അടിക്കാട് അല്ല അടിച്ചോലകൾ എല്ലാം വെട്ടിയിട്ട് മുകളിൽ പൊക്കത്തിൽ ചോല കിട്ടിയാണ് നിർത്തും. പിന്നെ ചൂട് കൂടുതലുള്ള മേഖലകളിൽ അത് ചായ്വ് അനുസരിച്ച്, ഭൂമിയുടെ കിടപ്പനുസരിച്ച് വടക്കൻ ചായ്വുള്ള സ്ഥലത്താണെങ്കിൽ ചോല ഇല്ലെങ്കിലും കുഴപ്പമില്ല, കുറവ് മതി. അതായത് ഇങ്ങനെ ചെരുവുള്ള ഇവിടെ നിന്ന് വരുന്ന ചെരുവെന്ന് പറയുമ്പോൾ തെക്കൻ ചായ്വാണ്. നമുക്ക് വെയിൽ കൂടുതലടിക്കും, അങ്ങനെ അടിക്കുന്ന ഷെയ്ഡ് കൂടുതൽ നടത്തുന്നുണ്ട്.
2: എല്ലാ വർഷവും ഇങ്ങനെ തണൽ ക്രമീകരിക്കാറുണ്ടോ?
3: എല്ലാ വർഷവും ക്രമീകരിക്കണം. കൂടുതൽ ചോല കൂടി കഴിഞ്ഞാൽ ചിമ്പടിക്കില്ല. അപ്പോൾ കൂടുതൽ ചോല വരാതെ നമ്മൾ നോക്കണം, കൂടുതൽ ചോല വരാതെ നോക്കണം. അതുപോലെ ചോല ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ഉണക്കേക്ക്, ചെറുക്ക ഉണക്കേക്ക് തയ്യ കഴിഞ്ഞ് ഉണങ്ങിയും പോകും.
2: ഈ വേനൽക്കാ ഈ തവണ വേനലൊക്കെ ഇച്ചിരി കടുപ്പമായിരുന്നല്ലോ, അപ്പോൾ എങ്ങനെയായിരുന്നു അനിയൊക്കെ, എത്ര ആഴ്ച കൂടുമ്പോഴായിരുന്നു അനിയൊക്കെ ചെയ്തുകൊണ്ട്?
3: ഞാൻ മാസത്തിലൊരു 3 പ്രാവശ്യമൊക്കെ നനച്ചു കൊണ്ടുവരും. 3 പ്രാവശ്യം ശരിക്ക് തണുക്ക് നനയ്ക്കുമ്പോൾ ശരിക്ക് നല്ലപോലെ തണുക്ക് വെള്ളം കൊടുത്ത് തണുപ്പിക്കണം. അല്ലാതെ കുറേ വെള്ളം കുറേശ്ശെ വെള്ളം കൊടുത്ത് കൂടുതൽ ദിവസം കൊടുത്തിട്ട് കാര്യമില്ല. കൊടുക്കുന്ന ദിവസങ്ങളിൽ തണുപ്പ് ശരിക്ക് വേര് നനയത്തക്ക വിധത്തിൽ ചൂട് നനച്ചു കൊടുക്കണം.
2: എന്നാൽ ഇപ്പോൾ വീണ്ടും ഈ മഴക്കാലം ആരംഭിച്ചല്ലോ, ഈ മഴക്കാലത്ത് ഏലം കർഷകർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി എന്തൊക്കെയാണ്?
3: ഇപ്പം അഴുകി ചീരുണ്ട്, അഴുകലുണ്ട്. അഴുകൽ ഇപ്പം ചുവടിലുള്ള ചപ്പ് ചവറെല്ലാം മാറ്റണം. കിടക്കുമ്പം
2: വേനക്കിത് കൂട്ടിയിട്ട് മഴക്കാലത്ത്
3: മാറ്റി കളയണം. മൊത്തം അല്ല, വെള്ളം കൂടുതൽ കെട്ടി നിൽക്കും ചുവട്ടിൽ. അങ്ങനെ ഈർപ്പം കെട്ടി നിൽക്കുന്നതനുസരിച്ച് ചീയൽ കൂടും, തണുപ്പായിരിക്കും എപ്പോഴും. അതുകൊണ്ട് അതെല്ലാം പുറത്തോട്ട് തട്ടി മാറ്റിക്കളഞ്ഞിട്ട് അതിന് പ്രതിരോധമായിട്ട് നമ്മൾ സാധാരണ ഡോളോമേറ്റ് എന്ന് പറഞ്ഞ പൊടിയുണ്ട്, ഡോളോമേറ്റ് അത് തൂളി കൊടുക്കുക, അല്ലെങ്കിൽ കുമ്മായം തൂളി കൊടുക്കുക. കാരണം ഈ പി എച്ച് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്, പി എച്ച് ക്രമീകരിച്ചാൽ നമുക്ക് പി എച്ച് ഒരു 6-7 ക്രമത്തിൽ നിൽക്കണം. പി എച്ച് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അഴുകൽ പിടിക്കും. പി എച്ച് പരിശോധന നടത്തണം.
2: ഈ മണ്ണ് പരിശോധനയൊക്കെ കൃത്യമായിട്ട് നടത്താറുണ്ടോ?
3: ഇല്ല, ആണ്ടിലൊരിക്കുന്ന ചിലപ്പോൾ 2-3 വർഷം കൂടുമ്പോൾ ഒരു പരിശോധന നടത്തും. അത് വേറെ ആളെ ആരെങ്കിലും കൊണ്ടുവന്ന് വേണം പരിശോധിക്കാൻ. അല്ല, ഇവിടെ കെ വി കെയുടെ ശാന്തംപാറ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞ് അവരൊന്ന് മണ്ണ് പരിശോധന അല്ല, നമുക്ക് ഇതൊരു മെഷീനുണ്ട് മണ്ണിനകത്ത്, അവരെ കുത്തി നോക്കുമ്പോൾ അവർക്ക് അറിയാം, അതിൻ്റെ പി എച്ച് അറിയാം. പി എച്ചിൻ്റെ അനുസരിച്ച് നമ്മൾ കുമ്മായം കൂടുതൽ തൂളി കൊടുക്കും.
2: അത് എത്ര കാലം ചെയ്യണം? ഈ മഴക്കാലത്തിന് മുമ്പാണോ അതോ മഴ തുടങ്ങിയതിന് ശേഷമാണോ?
3: ആദ്യം തുടങ്ങി കഴിയുമ്പോൾ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത് ഒന്നും കൂടെ കുമ്മായം, അല്ലെങ്കിൽ പിന്നെ ബോഡോ മിക്സർ അടിക്കണം. ബോഡോ മിക്സർ അടിക്കാമെന്ന് ബോഡോ കുഴമ്പ് പട്ട് അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട്. ഈ ബോഡോ മിക്സർ അടിക്കുന്നേക്കാളും ലാഭകരം ഈ ഡോളോമേറ്റ് തൂളി കൊടുത്ത് 2 പ്രാവശ്യം, 2 അല്ല 3 പ്രാവശ്യം തൂളി കൊടുത്തു കഴിഞ്ഞാൽ അഴുകൽ മാറും. ചില മേഖല പി എച്ചിൻ്റെ വ്യത്യാസം അനുസരിച്ച് അഴുകൽ എല്ലാ എപ്പോഴും അഴുകലുള്ള ചില സ്ഥലങ്ങളുണ്ട്. എത്ര നോക്കി കഴിഞ്ഞാൽ അതുപോലെ, അല്ലെങ്കിൽ അടിക്കാനുള്ള മരുന്നുകൾ വേറെ ഉണ്ട്. വേരിപ്പം ഞാൻ ഓർക്കുന്നില്ല.
2: ഈ വെള്ളം ഒഴുക്കിൻ്റെ അനുസരിച്ചാണോ ഈ അഴുകൽ രോഗം വരുന്നത്?
3: നിറന്ന സ്ഥലത്ത് അഴുകൽ കൂടുതലുണ്ടാകും.
2: വെള്ളം കെട്ടി കിടന്ന
3: വെള്ളം കെട്ടികളുടെ കണ്ടത്തിൽ ഒക്കെ ഉള്ള സ്ഥലത്ത് അഴുകൽ കൂടുതലുണ്ടാകും. അഴുകൽ ഈ ചായ്വുള്ള പ്രദേശത്ത് അഴുകൽ കുറവായിരിക്കും. നീർവാർച്ച കൂടുതലുണ്ട്, അതുകൊണ്ട് വെള്ളം കെട്ടിയിരിക്കുന്നില്ലാത്തതുകൊണ്ട് അവിടെ അഴുകൽ കുറച്ച്.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जनसेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार।
6: ഇത് കൂടാതെ ഇപ്പൊ കുരുമുളക് എങ്ങനെയാണ്, വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നുണ്ടോ അതോ ഈ ഏലത്തിലുള്ള ഇടവിള കൃഷി മാത്രമാണോ?
7: ഇടവിള കൃഷി മാത്രമേ അതങ്ങനെ അത് ചെയ്യാൻ നമുക്ക് മുതലാകില്ല, ലാഭകരമല്ല അത്. 10 കൊടി നോക്കുന്ന സമയത്ത് 2 ജോടി ഏലം നോക്കി കഴിഞ്ഞാൽ അത് ലാഭ ഏലത്തിൻ്റെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാ കൃഷിക്കാരും അങ്ങനെ, ഇടവിള മാത്രമേ ഉള്ളൂ. വ്യാപകമായിട്ടുള്ള കുരുമുളക് കൃഷി ഇപ്പോൾ ഇവിടെ ഇല്ല, ഈ മേലെങ്ങും ഇല്ല, അത് മാത്രമുള്ള കൃഷി.
6: ഇപ്പോഴത്തെ ഒരു വില അനുസരിച്ചിട്ട് ഏലം കൃഷി ലാഭകരമാണോ കേട്ടോ?
7: ഇപ്പോഴത്തെ വില, ഈ വില താഴെ പോകാതിരുന്നു കഴിഞ്ഞാൽ പണിക്കാരെയൊക്കെ കിട്ടാണ്ടെങ്കിൽ കുഴപ്പമില്ല,
6: കുഴപ്പമില്ല.
7: കാരണം ഇപ്പം നമുക്ക് ഈ വിദേശ തൊഴിലാളികളാണല്ലോ ഇപ്പോൾ വരുന്നത്, ഇത് എന്ന് പറഞ്ഞാൽ മറ്റേ
6: ഉത്തരേന്ത്യക്കാരെ
7: പണിയുന്നത്, അവരുടെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവർ പോകുന്ന പറയുന്നത്, അവർ പോകാന്ന് അവിടെ അവർക്ക് ശമ്പളം കൂട്ടി കിട്ടുന്ന സ്ഥിതി വന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ട്
6: പോകും.
7: അങ്ങനെ വരുന്ന ഇവിടെ പണിക്കാരില്ല, ഇവിടെയുള്ള ആൾക്കാരെ കിട്ടാനില്ല അത് പോയി ഒത്തിരി പേര്. അതുകൊണ്ട് അങ്ങനെ വന്നു കഴിയുമ്പം നഷ്ടത്തിൽ വരും, പണിക്കാർ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ.
6: ഇപ്പോഴത്തെ കൃഷി ചെലവുകളായിട്ട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നുണ്ടോ? അതായത് ഈ വളത്തിൻ്റെ വില, മരുന്നിൻ്റെ വില.
7: വളത്തിൻ്റെ വില എല്ലാം കൂടെ വെച്ച് നോക്കുമ്പം ഇപ്പം കഷ്ടിച്ച് കുഴപ്പമില്ലാത്ത ഒരു രീതി പോകാമെന്ന് മാത്രമേ ഉള്ളൂ, മിച്ചമൊന്നും വരാൻ പറ്റത്തില്ല, കിട്ടുകയല്ല. കാരണം അത് അപ്പോഴത്തെ അവസ്ഥ, കാരണം ഈ ഏലത്തിൻ്റെ ഇപ്പോൾ വില ഉണ്ട്, ഇന്ന വില നാളെ ഇപ്പോൾ കാട്ട് കന്നു കഴിഞ്ഞാൽ വില കിട്ടണമെന്നില്ല. ഓഫ് സീസൺ ആകുമ്പം വില കിട്ടും,
6: കിട്ടും.
7: ഇപ്പം സീസൺ ആയി കഴിയുമ്പോൾ വില കുറയും, വില കുറയുമ്പം അന്നേരം നമുക്ക് ന്യായമായിട്ടുള്ള പണിക്കൂലി, വളപ്രയോഗം, അതുപോലെ മരുന്നിൻ്റെ കീടനാശിനി എല്ലാം വെച്ച് നോക്കുമ്പം ചിലപ്പോൾ നഷ്ടത്തിൽ വരും. വലിയ വലിയ തോട്ടക്കാർക്കൊക്കെ എന്ന് പറയുമ്പോൾ കണ്ടോനും പൈസ ചിലവ് വരും, അനുസരിച്ച് വെള്ളം ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല.
6: ശരിക്കും ജൂണിൽ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര മാസം നമുക്ക് ഈ വിളവെടുപ്പ് നടത്താൻ പറ്റും?
7: തുടർന്ന് മഴ നമുക്ക് സീസൺ എപ്പോഴും മഴ കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എല്ലാ സീസണിലും
6: വിളവെടുക്കാം.
7: മഴ പോയി കഴിഞ്ഞാൽ ഇവിടെയും മേലെ പറ്റത്തില്ല. ഈ പൂപ്പാറ ചന്തമ്പാറ നിങ്ങൾ ആ ഭാഗത്തേക്ക് സനാതിയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉള്ള എപ്പോഴും കായെടുക്കാൻ പറ്റും. കാരണം അവിടെ മഴ കൂടുതൽ കിട്ടും, തണുപ്പ് കൂടുതൽ നിൽക്കില്ല. അന്നേരം അവിടെ ജൂൺ എന്നുള്ള ഇവിടെ ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ ആദ്യത്തെ ഒക്കെ തുടങ്ങും കായെടുക്കാൻ. അന്നേരം നിങ്ങൾ ആ ഭാഗത്തേക്ക്, അതായത് ചന്തന്മാരെ പോലെ കണ്ട് താമസമൊക്കെ കായെടുക്കാം,
6: കായെടുക്കാം.
7: അപ്പോൾ ഇപ്പോഴും സീസൺ അന്നേരം ഇപ്പം
6: സീസൺ തുടങ്ങി നേരത്തെ തുടങ്ങും.
7: ആ നേരത്തെ അവിടെ കായെടുക്കാൻ താമസിച്ച് തുടങ്ങുമ്പം താമസിച്ചവരെ അവിടെ എടുക്കാൻ പറ്റും, ഇപ്പോഴും എടുക്കാൻ പറ്റും. ഇവിടെ സീസൺ തീർന്നു
6: പോയി,
7: ഇവിടെ ഇല്ല.
6: ശരിക്കും അങ്ങനെ ഈ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് സീസണിലും വ്യത്യാസമുണ്ടല്ലോ.
7: അയൽക്കായ സംബന്ധിച്ചതാ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൂ. ഇപ്പം നമ്മളിവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അടിമാലി പോലെയുള്ള പ്രദേശ ചൂടുള്ളവർക്ക് ഏലം ഏലം പിടിക്കും, കായ
6: ഉണ്ടാകില്ല.
7: അപ്പം കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ടുള്ള കൃഷിയാണ്. തണുപ്പ് വെള്ളം കൂടുതൽ തണുപ്പുള്ള മേഖലയിലാണ് കൂടുതലും വെള്ളം ഉണ്ടാകും.
6: ഇവിടെയൊക്കെ ഈ ഏലം കൃഷി തുടങ്ങിയതിന് ശേഷം ഈ വരൾച്ചയോ അങ്ങനെ എന്തെങ്കിലും രൂക്ഷമായിട്ട് വന്നിട്ടുണ്ടോ? അതായത് ഏലം കൃഷിക്ക് ദോഷകരമായി വന്നിട്ടുണ്ടോ?
7: ദോഷകരമായിട്ട് വന്നിട്ടുണ്ട്. 2018 ആ കാലവർഷം കടക്കുമെന്ന് കഴിഞ്ഞപ്പം അന്നൊക്കെ ഒരുപാട് അഴുകി അഴുകി ചീഞ്ഞു പോയി, മണ്ണിടിഞ്ഞു പോയി, അല്ലാതെ ഒത്തിരി മരങ്ങൾ വീണ് ഒത്തിരി ആൾക്കാർ നഷ്ടത്തിലായി ഒരുപാട്. 2018 എല്ലായിടത്തും വ്യാപകമായിട്ടാണ്. കാലവർഷം താഴെ നാട്ടിലേക്കൊക്കെ താഴേക്ക് ലോ റേഞ്ചിലൊക്കെ മുഴുവൻ വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ ആ സമയം.

0: ഇതിവിടെ കർഷകർക്ക്
1: ഇപ്പോൾ
0: ഒത്തിരി അഴിയും നശിച്ചും കെട്ടും മണ്ണിടിയും ഒക്കെ ആയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ
1: നഷ്ടം
0: ഉണ്ടായിട്ടുണ്ട്.
1: സംഭവിച്ചിട്ടുണ്ടല്ലേ. ഇതുകൂടാതെ ഞാനിപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണ് കണ്ടത് വീട്ടുമുറ്റത്ത് അത് നിരവധി ഔഷധ സസ്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്?
0: ഔഷധസസ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ പറമ്പിലുള്ളത് അമൃത് വള്ളി ആയിട്ട് ഉണ്ടാകുന്ന അമൃത്, പിന്നെ ചതുരമില്ല, കുറ്റിമില്ല, പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും പേരങ്ങനെ ഓർത്തിരിക്കുകയല്ല, സർപ്പഗന്ധി,
1: കരിനീച്ചിയുണ്ട്,
0: കരിനെച്ചി, നിൽക്കുന്ന കരിനെച്ചി, അമരമായിട്ട് നിൽക്കുന്ന കരിനെച്ചി, പിന്നെ സ്റ്റാർ ഫ്രൂട്ട്, മിറാക്കിൾ ഫ്രൂട്ട്, തിപ്പലി, തിപ്പലി എല്ലാ ഔഷധ ഗുണമുള്ള കാണിച്ചു തരാം. തിപ്പലി പിന്നെയുള്ളത് കയ്യന്യം. കയ്യന്യം സാധാരണ ഇതിൽ കയ്യന്യം എന്ന് പറഞ്ഞ ഈ എണ്ണ കാച്ചാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. ആ തൈയാണ് നിലത്ത് വെച്ച് എൻ്റെ അടുത്ത് ഒരാൾ പൊക്കം എന്നൊക്കെ പൊക്കമുള്ള കയ്യന്യം വരുന്നുണ്ട്, എന്നെ നിട്ട് പിടിപ്പിച്ച് ഉണ്ടാക്കിയതാണ്. പിന്നെ അതുകൂടാതെ നമ്മൾ കൊടുവേലി, കൊടുവേലി എന്ന് പറഞ്ഞാൽ മൂന്നിനം കൊടുവേലി, ഇലക്കൊടുവേലി ഉണ്ട്, ചുമന്ന കൊടുവേലി ഉണ്ട്, വെള്ളക്കൊടുവേലി ഉണ്ട്. അത് ചുമന്ന കൊടുവേലി കഴിഞ്ഞ ദിവസത്തെ മിനിങ്ങാനത്തെ പേപ്പറിൽ 9/13 14 കേരളകൗമുദിയുടെ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ട്. ചുമന്ന കൊടുവേലി ക്യാൻസറിന് വെച്ച് ഔഷധമാണെന്ന് ഡോക്ടർമാർ
1: കണ്ടുപിടിച്ചിട്ടുണ്ട്.
0: അത് നമ്മുടെ അടുത്തുണ്ട്. അത് പിന്നെ ഇവിടെ നിൽക്കുന്ന ചതാവേലി, ചതാവേലി ഉണ്ട്. പിന്നെ ഈ പൈൽസിനൊക്കെ ഉപയോഗിക്കുന്ന സൈസ് ഒരു മുറികുട്ടി എന്ന് പറയുന്ന ഔഷധമുണ്ട്. ചെന്ന് കഴിഞ്ഞാൽ പറയാൻ പറ്റും 10-16 കൂട്ടം ഔഷധ ചെടികളുണ്ട്.
1: ഇതിൻ്റെ തൈകളൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്?
0: സാധാരണ ഇതിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മേഖല ഞാൻ പോകുന്ന സാഹചര്യത്തിൽ അവിടെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം അന്വേഷിച്ച് അത് മേടിച്ച് ഇവിടെ കൊണ്ട് നട്ടുപിടിപ്പിക്കാറാണ്.
1: ഇത് ഈ ഔഷധ ചെടികളെല്ലാം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ?
0: അതെ അതെ, നമുക്ക് അത് കാലാവസ്ഥ പ്രതികൂലമാകുമ്പോൾ ചൂടാകുമ്പോൾ നമ്മൾ നനച്ചു കൊടുക്കണം, നനച്ചു കൊടുക്കും, ഷെയ്ഡ് കൊടുക്കണം, ഷെയ്ഡ് കൊടുത്ത് സംരക്ഷിച്ച് നടത്തുന്നത് എല്ലാം അങ്ങനെ ഇട്ടുള്ള ഇതാണ്.
1: ഇതെങ്ങനെയാണ്? ഇത് ആവശ്യക്കാർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്? വിലയ്ക്ക് കൊടുക്കുമോ അതോ ചുമ്മാ കൊടുക്കുവാണോ?
0: വിലയ്ക്ക് ഇതുവരെ അങ്ങനെ ഒരു ഔഷധച്ചെടിയും കൊടുത്തിട്ടില്ല. ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഔഷധത്തിൻ്റെ ആവശ്യത്തിനുള്ളതാണെങ്കിൽ അവർക്ക് വിൽക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കാറില്ല, അവരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ അവർ വന്നാൽ ഏത് ഔഷധം കൊടുക്കുന്ന നേരത്തെ വിട്ട് കണ്ടിട്ട്.
1: എത്ര വർഷം ഈ ഔഷധ സസ്യങ്ങളുടെ ഈ ശേഖരം തുടങ്ങിയിട്ട്?
0: അത് നേരത്തെ തന്നെ ഉണ്ട്, വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള നേരത്തെ വീട്ട് ഞാൻ പാരമ്പര്യമായിട്ട് വീട്ടിലായിരുന്നെങ്കിലും അച്ഛനൊക്കെ ഉള്ള കാലത്തും ഔഷധ ചെടികൾ കണ്ടു കഴിഞ്ഞാൽ നട്ടുപിടിപ്പിക്കുന്ന ശീലം നമുക്കുണ്ടായിരുന്നു. അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ആവർത്തിച്ച് പോകുന്നു,
1: തുടർന്നു
0: എല്ലാം ഉണ്ട്. എല്ലാം ഒത്തിരി കാണുന്ന എന്ത് ഔഷധ ചെടി ഉണ്ടായാലും കൊണ്ട് നട്ടുപിടിപ്പിക്കും, പിടിപ്പിച്ച് സംരക്ഷിച്ച് പോരുന്ന.
1: ഇത് ചേട്ടൻ്റെ അടുത്ത് മാത്രമല്ലേ ഉള്ളൂ, ഇത് അടുത്ത പ്രദേശത്തൊന്നും കാണാത്ത പല ഔഷധ ചെടികളും ഇവിടെ കണ്ടു.
0: ഇവിടെ ഉണ്ട്, ഒത്തിരി ഉണ്ട്. ഇതിങ്ങനെ എല്ലായിടത്തും അങ്ങനെ കിട്ടുന്നതല്ല, പല സസ്യങ്ങളും ഇവിടെ കിട്ടിയല്ലാത്ത ഞാൻ പല സ്ഥലത്തും പോയി ഇടുക്കിയിലൊക്കെ പോയി കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച പല സസ്യങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ കാലാവസ്ഥയിലും അവൻ പിടിച്ചു നിൽക്കുന്നതാണ്, ഉണങ്ങിപ്പോകുന്നില്ല. ഉണങ്ങിപ്പോയാലും പൂവുണ്ടായി കഴിയുമ്പം അത് രണ്ടാമത് അരി വീണ് കിളുത്ത് നീലിയാമ്പതി എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അത് എണ്ണ കാച്ചുന്നതാണ്, മുടി വളരാനുള്ള എണ്ണ കാച്ചാനുള്ള ഔഷധ ചെടിയാണ് നീലിയാമ്പതി. അതിവിടെ നിന്ന് വല്ലതും വന്നതിൻ്റെ ഇലയൊക്കെ കൊടുത്തു വിടും, കൊണ്ടുപോകാറുള്ളതാണ്.
1: ഇത് കൂടാതെ ഇവിടെ വന്നപ്പോൾ ഈ ജലസസ്യങ്ങൾ ഒരുപാട് കണ്ടു. എന്തൊക്കെ ഇനം ഈ സസ്യങ്ങളാണുള്ളത്?
0: ജലസസ്യങ്ങൾ താമരയാണ് മെയിനായിട്ടുണ്ട്, 14 താമര ഉണ്ടായത് ആയിരുന്നു. ഇപ്പം ഓഫ് സീസണാണ്, അതുകൊണ്ട് പൂവില്ല. ഇപ്പം എല്ലാം റീപ്ലാന്റ് ചെയ്യുന്ന ഈ ഫെബ്രുവരി മാർച്ച് മാസം നമ്മൾ റീപ്ലാന്റ് ചെയ്യും, എല്ലാം പറിച്ച് ഇപ്പം നട്ടു വെച്ചേക്കാണ്. ഇനിയിപ്പോൾ അത് കുറേ കഴിയുമ്പോൾ പൂവായി വരും. കാലവർഷമായി കഴിഞ്ഞാൽ ഇവൻ പൂക്കുകയില്ല, നിൽക്കുള്ളൂ. വേനലാകുമ്പോഴാണ് പൂക്കുന്നത്. അതുകൊണ്ട് കാലവർഷമാകുമ്പോഴത്തേനും എല്ലാം മരച്ച് അവിടെ ചുമ്മാ നിൽക്കും, തണ്ട് വേസ്റ്റ് ആകാതെ പോകാതെ നമ്മൾ പോകും. പോകുന്ന സാധനങ്ങൾ നമ്മൾ ഓൺലൈനിൽ വരുത്തി കൃഷി ചെയ്താണ് പിടിപ്പിച്ചത്. പിന്നെ ആമ്പലുണ്ട്, 6 ആമ്പലുണ്ടായിരുന്നു. ഇപ്പോൾ പൂ കഴിഞ്ഞ ദിവസം എല്ലാം തീർന്നു പോയി. ഇപ്പോൾ ഒരു ചട്ടി മാത്രം ആമ്പലിൻ്റെ പൂവുണ്ട്, ബാക്കി പൂക്കൾ ഒന്നുമില്ല.
1: അപ്പോൾ ഇവിടെ കണ്ടത് ഒരു അപൂർവമായിട്ട് ഈ സഹസ്രദളപത്മം, അതിൻ്റെ ഒരു പ്രത്യേകത എന്നാ, അത് എന്നാണ് അതിൻ്റെ ഒരു തൈ നട്ടതും വളർന്നതൊക്കെ?
0: അത് തൈ നടുക എന്ന് പറഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേനും ആ തളത്ത് നിന്ന് പൂവായി കഴിഞ്ഞാൽ, പൂവ് വിരിഞ്ഞ് നമുക്ക് മുട്ട ആയിക്കഴിഞ്ഞാലൊരു മാസം മെച്ചമെടുക്കുക, മുകളിൽ വന്ന് പൂ വിരിഞ്ഞ് വരാൻ 1 മാസത്തിന് മുകളിൽ വരും. പൂ വിരിയാൻ മുട്ട വന്ന് വീർത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ അതൊരു 10-15 ദിവസം കഴിഞ്ഞാൽ പൂ വിരിയുള്ളൂ.
1: വിരിയുള്ളൂ.
0: ഓഫ് സീസൺ ആണെങ്കിൽ മഴക്കാലമൊക്കെ ആണെങ്കിൽ ആ വിരിയാൻ വിഷമം, അത് നമ്മൾ തന്നെ വിരിയിച്ച് കൊടുക്കണം. പുറം ഇതെല്ലാം നമ്മൾ വിടർത്തി കൊടുക്കുമ്പോൾ ആ തന്നെ പിന്നെ വിടർന്ന് വരും. എല്ലാം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മഴക്കാലം ആകുമ്പോൾ വെച്ച് ഉള്ളിരുന്ന് ചീഞ്ഞു പോകും. അത് നല്ല പൊക്കമുണ്ട്, ഒരാൾ പൊക്കത്തിന് മുകളിലുള്ള പൂവാണ്. അത് 1000 മുകളിൽ ഇതളുണ്ട്,
1: ഈ ഒരു ചെടിയിൽ നിന്ന് ഒരു പൂ മാത്രമാണോ ഇങ്ങനെ വരുള്ളൂ, അതോ എല്ലാ പൂക്കളും ഇങ്ങനെ ഉണ്ടോ?
0: ഒരു ഈ ഇതിൻ്റെ തണ്ട അനുസരിച്ചാണ്, ഈ തണ്ടും പൊക്കം അനുസരിച്ച് ഇല, ഒരു ഇലയ്ക്ക്

0: ഒരു
1: പൂവച്ചാണ്
0: പൂവ്.
1: ഉണ്ടാവേണ്ടത്,
0: അതെ.
1: എല്ലാ തരക്കും ഉണ്ടാകുകയില്ല. അത്
0: ആ
1: ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൂ, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തണ്ടേലും അതുപോലെ ഈ ഇല പൂവുണ്ടാകുന്ന തണ്ടേലും ഇലയുണ്ടാകുന്ന തണ്ടേലും മുള്ളു പോലെ ഉണ്ട്
0: ആഹാ
1: താമരയുടെ.
0: അതെയല്ലേ.
1: അത് നല്ല പൊക്കത്തിൽ പോകും, ഒരുപാട് പൊക്കമായിക്കഴിഞ്ഞാൽ നമ്മൾ കെട്ടി നിർത്തിയല്ലേ ഒടിഞ്ഞു പോകും.
0: ആഹാ
1: മഴക്കാലം വന്നു
0: ആഹാ
1: കഴിഞ്ഞാൽ അത്

0: ഒരു സൈഡ്
1: ഉവ്വ
0: പൊട്ടേ
1: അതെ
0: കീറിയതായിരിക്കും ഇല.
1: ആ ഹാ
0: താമരന് താമരയ്ക്ക് അങ്ങനെയല്ല, താമര മൊത്തം റൗണ്ട്
1: റൗണ്ട്
0: ആയിരിക്കും, എനിക്ക് ഒരു സൈഡ് കീറിയല്ല. അതാണ്
1: എത്ര നിറങ്ങളുള്ള പൂ ഈ താമരകളുണ്ട് ഇവിടെ, എത്ര നിറങ്ങൾ പൂക്കുന്ന?
0: അതാ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ 14
1: നിറങ്ങള്
0: കളറിൽ
1: കളറ്
0: വ്യത്യസ്ത കളറിൽ പച്ച നിറത്തിലുള്ള ഒരു രണ്ടായിട്ടുണ്ട്,
1: അതെയല്ലേ,
0: വെള്ള പച്ച റോസ് പല കളർ, പിന്നെ പല മിക്സഡ് കളറുകൾ ഉള്ളുണ്ട്. ഇത് കമലതളം മാത്രം റോസ് കളറായിരിക്കും, അതുകൂട്ടി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള ബൂട്ട് ഒന്നും ഉണ്ടല്ലേ.
1: ഈ ആമ്പൽ എത്ര കളറുണ്ട്?
0: ആമ്പൽ ആറ് കളറുണ്ടായിരുന്നു.
1: അതിനകത്ത് വെള്ളയും
0: വെള്ളയുണ്ട്, വെള്ളയുണ്ട്, വെള്ള വയലറ്റ് റോസ്, പിന്നെ ഒരു റോസും ഒരു ചന്ദന നിറമുള്ളത്, അതിൻ്റെ അതൊക്കെ മോഡൽ ഇപ്പോൾ ഉണ്ട്, പൂവുണ്ട്.
1: ഇതിൻ്റെയൊക്കെ വിത്തുകൾ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? ഇതിൻ്റെ ഒരു കൃഷി രീതി എങ്ങനെയാണ്?
0: ആദ്യം ഇവിടെ വന്നത് ഓൺലൈനായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുത്തുക, കേരളത്തിൽ നിന്നല്ല, സംസ്ഥാനങ്ങളിൽ നിന്ന് വരുത്തുകയാണ്. ഓൺലൈനായിട്ട് വരുത്തി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഇതിലാണ് നമ്മൾ വരുത്തുന്നത്, കൊറിയറിൽ. കൊറിയറിൽ വന്നാൽ നല്ല പാക്കിങ്ങോട് കൂടി ഇവിടെ വരും. ഇവിടെ വന്നു കഴിഞ്ഞെടുത്ത് നമ്മൾ നടുന്നത് കൊച്ച വരുത്തും മോളെ, ഞാൻ കൃഷി നടുന്നൊക്കെ ഞാനാണ്. ചാണപ്പൊടിയൊക്കെ ഇട്ട് നല്ല ചട്ടിക്ക് നല്ല ഉണങ്ങിയ ചാണപ്പൊടി, കുറച്ച് ചാണപ്പൊടി ഇട്ടാണ്. രാസവളമൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, നന്നായി ചെയ്യും.
1: അതായത് ചാണകപ്പൊടിയും മണ്ണും മാത്രമാണ് ഈ വെള്ളത്തിലുള്ളത്?
0: കുറച്ച് ചാണപ്പൊടി ഇട്ടാണ്, മണ്ണിൻ്റെ കൂടെ ഒരു അര കിലോ അല്ല ഒരു കിലോ താഴെ ചാണപ്പൊടി നല്ല ഉണങ്ങി പൗഡർ പോലത്തെ ചാണപ്പൊടിയാണ്, ഇട്ടിളക്കി മിക്സ് ചെയ്തിട്ട് നട്ട് വെച്ചാൽ ഒത്തിരി അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ കിളിക്കുകയല്ല. അപ്പോൾ തണ്ട് കുറച്ച് മുകളിൽ മണ്ണിൻ്റെ മുകളിൽ അത് ചേർത്ത് വെച്ചിട്ട് ഇച്ചിരി മണ്ണിട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ വെള്ളം ഒഴിക്കാൻ പൊങ്ങി പോരായിരിക്കാൻ വെയിറ്റും എല്ലാം വെക്കണം. അത് ഓടിൻ്റെ കഷ്ണം അല്ലെങ്കിൽ ചെറിയ കല്ല് എല്ലാം വെച്ചിട്ട് അങ്ങനെ വെച്ചാൽ മുളച്ചിട്ട് ഒരു ആഴ്ചയ്ക്കുള്ളിൽ മുളച്ച് തുടങ്ങി, മുളച്ച് ഇല മോളി വരും. അത് കഴിഞ്ഞ് ഇതിൻ്റെ പൊക്കത്തിലേക്ക് വന്നെങ്കിൽ കുറച്ച് ദിവസങ്ങൾ എടുക്കും.
1: ഈ ഒരു പൂ വരാനായിട്ട് എത്ര നാളെടുക്കും?
0: പൂ ഇത് കായല്ല, ചെടി നട്ട് കഴിഞ്ഞ് ഇല ഉണ്ടാക്കി രണ്ട് മൂന്ന് നാല് ഇല ഉണ്ടായി കഴിഞ്ഞ് പൂ ഉണ്ടാകുമ്പോൾ ഒരു 2 മാസം 3 മാസം ഒക്കെ ഇന്നൊക്കെ പൂ ഉണ്ടാവുള്ളൂ. എപ്പോഴും മറ്റു ചെടികൾ പൂക്കുന്ന പോലെ താമര പൂക്കുകയല്ല, താമര അല്ലെങ്കിൽ താമര പാടത്ത്, അതായത് നെൽപ്പാടത്തൊക്കെ ഉണ്ട്, കൃഷി ചെയ്യുന്ന പാടങ്ങളുണ്ട്, അവിടെ എപ്പോഴും ഉണ്ടാകും. അതിങ്ങനെ വെള്ളത്തിൽ കിടക്കില്ലേ, നമ്മൾ ചട്ടിക്കകത്ത് വളർത്തുന്നുണ്ട്, അതുപോലെ ഉണ്ടാകത്തില്ല.
1: ഇത് എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ പൂവ്, അതായത് ഈ അലങ്കാര ജലസസ്യങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി?
0: പൂവിൻ്റെ ഇപ്പോൾ കൃഷി തുടങ്ങിയിട്ട് 8-9 വർഷത്തോളം.
1: 8 വർഷത്തോളം അന്ന് മുതലേ ഈ ഇത്രയും ഇനങ്ങൾ ഉണ്ടോ?
0: അല്ല, അന്ന് കുറവായിരുന്നു, അത് 1-2-3 ഇനം ഉണ്ടായിരുന്നു, പിന്നെ ഓരോ ഇനം മാറി മാറി വെറൈറ്റി മാറ്റി ഇങ്ങനെ കൂടുതലുണ്ടെന്ന് കൃഷി ചെയ്തു തന്നെയാണ്.
1: ഇതിനകത്ത് നമ്മുടെ ഈ നാടൻ ഇനമുണ്ടോ? നമ്മുടെ നാട്ടിലുള്ള ഇനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
0: നമ്മുടെ നാട്ടിൽ നേരത്തെ ഉണ്ടായിരുന്നു, അത് ഈ ഹൈബ്രിഡ് സൈസ് വന്നതോടുകൂടി അത് നമ്മൾ
1: അതെല്ലാം
0: ഒത്തിരി ഒഴിവാക്കിപ്പോയി. ഇതെല്ലാം കൂടെ സൗകര്യക്കുറവ്, ഇതെല്ലാം കൂടെ വളർത്താറ്, അതുകൊണ്ട് അത് ഒഴിവാക്കി.
1: ഇത് നമ്മുടെ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമല്ല, അല്ലാതെ ഇതുകൊണ്ടൊരു വേറെ ആവശ്യങ്ങളൊന്നും ഇല്ലല്ലോ.
0: ഇതുകൊണ്ട് നമുക്ക് വേറെ സാമ്പത്തിക നേട്ടങ്ങളൊന്നുമില്ല, കാണാനും ഭംഗിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ കാണാനും വേണം. ഇത് വിത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കും, ഫ്രീ ആയിട്ട് കൊടുക്കും. നമ്മൾ വിലക്ക് മേടിച്ചാണെങ്കിൽ നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇതുവരെയും പൈസയ്ക്ക് ആർക്കും കൊടുത്തിട്ടില്ല. വിലക്ക് പലരും ചോദിച്ചിട്ടുണ്ട്, കാശ് എന്തെങ്കിലും തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നര സമയത്ത് ഇത് എടുക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ കൊടുക്കും, അത്രേ
1: ഉള്ളൂ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചേട്ടാ?
0: വീട്ടിലെ ഭാര്യ, ഇളയ മോള്, മൂത്ത മോള് ബാംഗ്ലൂർ സെറ്റിൽഡാണ്, അവിടെ ജോലിയായിട്ട് അവിടെ പോയിട്ട് 10 വർഷമായിട്ട് അവിടെയാണ്.
1: ഭാര്യയും മകളും ഒക്കെ ഈ കാർഷിക പ്രവർത്തനത്തിൽ പൂർണ്ണമായിട്ട് സഹകരണമുണ്ടോ?
0: മകള് ഈ ചെടികളെല്ലാം ഓൺലൈനിൽ വരുത്തി കൃഷി ചെയ്തുകൊണ്ടിരിക്കും. പുള്ളിക്കാലത്ത് ഇപ്പോൾ ജോലിയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ സമയക്കുറവാണ്, അല്ലാത്ത കൃഷികൾ കുറവായി. ഭാര്യയും കൂടെ എല്ലാവരും ഞങ്ങൾ
1: ഒരുമിച്ചു. അപ്പോൾ കിസാൻവാണി ശ്രോതാക്കളുമായി കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് നന്ദി. ചേട്ടൻ്റെ കാർഷിക സബരിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു.
0: നന്ദി, നന്ദി.
2: രാജാക്കാട്ടിലെ സമ്മിശ്ര കർഷകനായ ശ്രീ രവീന്ദ്രൻ ചെമ്പൻപുരയിടത്തിലുമായി ഇതുവരെ സംസാരിച്ചത് അനുരാജ്.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.

കാഴ്ച വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന കോട്ടയം ഒളശ സർക്കാർ അന്ധവിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. 26-27 അധ്യയന വർഷം 1 മുതൽ 10 വരെ ക്ലാസുകളിലേക്ക് ജൂൺ 30 വരെ പ്രവേശനം ലഭിക്കുന്നതാണ്. 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 1-ാം ക്ലാസ്സിലേക്കും സാധാരണ സ്കൂളിൽ പഠിക്കുന്ന കാഴ്ച പരിമിതരായ, അതായത് 40% മുകളിലുള്ള കുട്ടികൾക്ക് TC അടിസ്ഥാനത്തിൽ അതാതു ക്ലാസ്സിലേക്കും പ്രവേശനം നൽകുന്നതാണ്. പഠനം, ഭക്ഷണം, വൈദ്യസഹായം, യൂണിഫോം എന്നിവ തികച്ചും സൗജന്യമാണ്. സാധാരണ സിലബസിന് പുറമെ സംഗീതം, ഉപകരണ സംഗീതം, പ്രത്യേക സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുള്ള കമ്പ്യൂട്ടർ, ബ്രെയിൽ, കൈത്തൊഴിൽ, മൊബിലിറ്റി ആൻഡ് ഓറിയന്റേഷൻ, ഡെയിലി ലിവിംഗ് സ്കിൽസ് തുടങ്ങിയവയിൽ പരിശീലനം നൽകുന്നതാണ്. താൽപ്പര്യമുള്ള രക്ഷിതാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന വിലാസത്തിലോ ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. വിലാസം: ഹെഡ്മാസ്റ്റർ സർക്കാർ അന്ധവിദ്യാലയം, ഒളശ PO, കോട്ടയം 6860014. ബന്ധപ്പെടേണ്ട നമ്പർ 9544119833. ഒരിക്കൽ കൂടി നമ്പർ 9544119833. ചക്കുപള്ളം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശാ വർക്കർ തസ്തികയിൽ നിയമനം നടത്തുന്നതിനായി ജൂൺ 2 നിശ്ചയിച്ചിരുന്ന ഇന്റർവ്യൂ ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. അസാപ്പ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ മെയ് 30 ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. പ്രമുഖ കമ്പനികൾ പങ്കെടുക്കുന്ന മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 മണിക്ക് ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9495999967. ആരോഗ്യ കേരളം ഇടുക്കിയുടെ കീഴിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തസ്തികയിലേക്ക് മെയ് 25 വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. രാവിലെ 10 കുയിലിമലയിലുള്ള ജില്ലാ പ്രോഗ്രാം മാനേജർ ആരോഗ്യ കേരളം ഇടുക്കിയുടെ ഓഫീസിലാണ് ഇന്റർവ്യൂ. യോഗ്യത MBBS അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, മെഡിക്കൽ PG ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ DNB അനസ്തേഷ്യ. പ്രായം 1-70 വയസ്സ്. പ്രായം മെയ് 1-70 വയസ്സ് കവിയരുത്. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൗ സൂപ്പർ ജയൻസ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. യുവാക്കൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രം അതിന്റെ കർമ്മയോഗികളിൽ വിശ്വാസമർപ്പിച്ചിട്ടുണ്ടെന്നും സമർപ്പണം, പെരുമാറ്റം, ദൈനംദിന പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ആ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി.
1: കർമ്മയോഗി പ്രാരംഭ ജസ്റ്റ് മൊഡ്യൂൾ അപ്നി ജിമ്മേദാരിയാ സമജ്ഞമേ ബഹുത് സഹൂലിയത് ഹോഗി മേര ആപ്സെ ആഗ്രഹ ഹൈ ഇസ്കാ ജ്യാദാ സേ ജ്യാദാ ലാഭ് ഉഠായേ ആജ് ഭാരത് കാ യുവാ ദുനിയാ കേ ഹർ ക്ഷേത്രമേ അപ്നി പെഹചാൻ ബനാ രഹാ ഹൈ യഹി സ്പിരിറ്റ് പബ്ലിക് സർവീസ് മേ ഭീ ദിഖായി ദേനി ചാഹിയേ.
0: രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. യുവശക്തിയെ രാഷ്ട്രശക്തിയാക്കി മാറ്റുകയാണ് റോസ്ഗാർ മേളയുടെ ലക്ഷ്യമെന്നും വികസിത ഭാരതം യാഥാർത്ഥ്യമാക്കാൻ യുവാക്കൾ പങ്കാളികളാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130 പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. സമാധാനം, സുരക്ഷ, പ്രാദേശിക ആഗോള വിഷയങ്ങൾ തുടങ്ങിയവയും ചർച്ച ചെയ്തു. ആഗോള നന്മയ്ക്കുവേണ്ടി ഇന്ത്യയും യുഎസും യോജിച്ച് മുന്നോട്ടു പോകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നാളെ കൂടിക്കാഴ്ച നടത്തും. 4 സന്ദർശനത്തിനെത്തിയ അദ്ദേഹം ചൊവ്വാഴ്ച ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിലും പങ്കെടുക്കും. 2025 വി ബി ജി റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് ജി റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ 6 ജില്ലകളിലും തിങ്കളാഴ്ച 9 ജില്ലകളിലും മഞ്ഞ ജാഗ്രത തുടരും. ഇതിനിടെ തെക്കു പടിഞ്ഞാറൻ കാലവർഷം അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലേക്കും ആൻഡമാൻ കടലിലേക്കും വ്യാപിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ മാസം 27 വരെ കേരള കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. രാജസ്ഥാനിലെ ദണ്ഡേവാല ഫീൽഡിൽ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് പുതിയ പ്രകൃതിവാതക നിക്ഷേപം കണ്ടെത്തിയതായി കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇവിടെ നിന്ന് പ്രതിദിനം ഏകദേശം 25,000 സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പ്രകൃതിവാതകം ലഭ്യമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_ TVM

0: എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഹോർമുസ് കടലിടുക്കിലെ സംഘർഷങ്ങൾക്കിടയിലും ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക സമ്പദ് വ്യവസ്ഥ ഇന്ത്യയാണെന്ന് കേന്ദ്ര സർക്കാർ. മേഖലയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോളതലത്തിൽ എണ്ണ വിതരണത്തിലുണ്ടായ ആഘാതം ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട്. ചില്ലറ വിലയിൽ ഈ വർധനവ് ബാധിക്കാതിരിക്കാൻ പെട്രോളിനും ഡീസലിനും എക്സൈസ് തീരുവ 4 തവണ സർക്കാർ കുറച്ചതായും വൃത്തങ്ങൾ അറിയിച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഏപ്രിലിലെ മികച്ച കയറ്റുമതി വളർച്ച മെയ് മാസത്തിലും തുടരുന്നത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ കരുത്താണ് കാണിക്കുന്നത്. വ്യവസായ സൌഹൃദ അന്തരീക്ഷം കൂടുതൽ മെച്ചപ്പെടുത്താനായി ഭവ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി അറിയിച്ചു.
2: Multimodal logistics also as a part of infrastructure. They will promote social infrastructure in these parks. They will ensure sustainability as a focus area. They will be also supported by digital infrastructure, single window clearance. Our effort is to provide ease of starting business.
1: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ലക്നൌവിലാണ് മത്സരം. ടോസ് നേടിയ പഞ്ചാബ് ബൌളിംഗ് തിരഞ്ഞെടുത്തു. വിയറ്റ്നാമിലെ ഡാനാങ്ങിൽ നടക്കുന്ന ഏഷ്യൻ അണ്ടർ 23 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങളായ സൂരജ് വസിഷ്ഠും സാഗർ സിംഗും ഫൈനലിൽ പ്രവേശിച്ചു. 60 കിലോഗ്രാം വിഭാഗം ഫൈനലിൽ സൂരജ് കസാഖിസ്ഥാൻ താരത്തെയും 67 കിലോഗ്രാം വിഭാഗത്തിൽ സാഗർ സിംഗ് ഉസ്ബെക്കിസ്ഥാൻ താരത്തെയും നേരിടും. എവറസ്റ്റ് കീഴടക്കിയ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ആദ്യ വനിതാ പര്യവേഷണ സംഘത്തെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അഭിനന്ദിച്ചു. ഇന്ത്യയുടെ അഭിമാനമായ ഇവർ ആഗോളതലത്തിൽ ഇന്ത്യയുടെ നാരീശക്തിയെ പുനർനിർവചിക്കുകയാണെന്ന് സാമൂഹിക മാധ്യമ പോസ്റ്റിൽ ശ്രീ സിംഗ് പറഞ്ഞു. മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടത്തിയ 2 വ്യത്യസ്ത പരിശോധനകളിൽ 11.25 കോടി രൂപ വിലമതിക്കുന്ന 2.25 കിലോഗ്രാം കൊക്കെയിൻ പിടികൂടി. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആണ് പരിശോധന നടത്തിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 4 വിദേശ പൌരന്മാരെ അറസ്റ്റ് ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. 12ാം ക്ലാസ് ബോർഡ് പരീക്ഷയിലെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കാൻ അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി 4 വരെ നീട്ടിയതായി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയം നൽകിയതായും CBSE അറിയിച്ചു. ചൈനയിലെ ഷാൻസി പ്രവിശ്യയിൽ കൽക്കരി ഖനിയിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 90 ഉയർന്നു. 201 ഖനി തൊഴിലാളികളെ രക്ഷപ്പെടുത്തിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് ആവശ്യപ്പെട്ടു. അമേരിക്കയുടെ അത്യാധുനിക അർദ്ധചാലകങ്ങൾ ചൈനയിലേക്ക് കടത്തുന്നത് തടയുന്നതിനുള്ള ഉഭയകക്ഷി ബില്ലിന് US സെനറ്റ് അംഗീകാരം നൽകി. ചൈന ഈ ചിപ്പുകൾ സൈനിക ആവശ്യങ്ങൾക്കും നിർമ്മിത ബുദ്ധി പ്രോഗ്രാമുകൾക്കും ഉപയോഗിച്ചേക്കാമെന്ന വാഷിംഗ്ടണിന്റെ ആശങ്കയെ തുടർന്നാണ് നടപടി. നിയമവിരുദ്ധമായ സെമി കണ്ടക്ടർ കയറ്റുമതി കണ്ടെത്താൻ ഒരു വിസിൽ ബ്ലോവർ പ്രോത്സാഹന പരിപാടി ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. ആണവായുധ വ്യാപന നിരോധന കരാർ അവലോകന സമ്മേളനം പരാജയപ്പെട്ടതിന് പിന്നാലെ അമേരിക്കയ്ക്കും സഖ്യകക്ഷികൾക്കുമെതിരെ ഇറാൻ രംഗത്ത്. അമേരിക്കയുടെ തടസ്സവാദങ്ങൾ കാരണമാണ് അന്തിമരേഖ പുറത്തിറക്കാനാകാതെ തുടർച്ചയായ 3ാം തവണയും ചർച്ച പരാജയപ്പെട്ടതെന്ന് UNലെ ഇറാൻ പ്രതിനിധി സംഘം കുറ്റപ്പെടുത്തി. തങ്ങൾ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന വാചകം ഒഴിവാക്കണമെന്ന് ഇറാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് നിലനിർത്തണമെന്ന് അമേരിക്ക നിർബന്ധം പിടിച്ചതാണ് ചർച്ചകൾ പരാജയപ്പെടാൻ ഇടയാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ആഗോള പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യ ശക്തമായ സാമ്പത്തിക അടിത്തറയും മികച്ച കയറ്റുമതി വളർച്ചയും നിലനിർത്തുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ലഹരിക്കെതിരെ കേരളത്തിൽ ഓപ്പറേഷൻ തുഫാൻ, ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റും 7 സെക്കൻഡും. ഇതളുകൾ കുട്ടികൾക്കായുള്ള പ്രത്യേക പരിപാടി.

0: നമസ്കാരം ശഞ്ചേച്ചിയാണേ. ഇന്നത്തെ ഇതിലുകൾ തുടങ്ങാം. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്താണെന്നറിയോ? കുത്തുന്ന കാളയ്ക്ക് രണ്ടുണ്ട് വാല്. ഇതിന്റെ ഉത്തരം എന്താന്ന് ഇന്നത്തെ ഇതിലുകൾ തീരുന്നതിന് മുമ്പ് ശഞ്ചേച്ചി പറഞ്ഞുതരാട്ടാ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അൻസോണ സജിയാണ്. അൻസോണ എഴുതി അവതരിപ്പിക്കുന്ന ഒരു കഥ കേൾക്കാം നമുക്ക് ആദ്യം.
1: വഞ്ചിതർ കുളിരു ചൊരിയുന്ന പുലരി, സൂര്യൻ തന്റെ വെളിച്ചം ഭൂമിയിലേക്ക് പകരുന്നു. ഇരുട്ടു മൂടിക്കിടന്ന ഗ്രാമത്തിലേക്ക് പ്രകാശം നിറച്ച് പുഞ്ചിരി തൂക്കി സൂര്യൻ. ഷിക്കോറയിലെ ജനങ്ങൾ ഉണരുന്നു. അവരുടെ രാജാവായ രാജവർമ്മ ഒരു വിളംബരം നടത്തി. തൻ്റെ കാലത്തിന് ശേഷം രാജ്യം ഭരിക്കാനായി ഒരു തിരഞ്ഞെടുപ്പ്. പരീക്ഷയിൽ ജയിക്കുന്നവർക്ക് തൻ്റെ രാജ്യം ഭരിക്കാൻ ഒരവസരം. ഈ അവസരം ഷിക്കോറ നിവാസികളിൽ ഉത്സാഹമുണർത്തി. ഷിക്കോറയിലെ നസാക്കി എന്ന പ്രദേശത്ത് താമസിക്കുന്ന രണ്ട് സുഹൃത്തുക്കൾ ഒരാൾക്കായി മറ്റൊരാൾ ജീവൻ ത്യജിക്കാൻ തയ്യാറാകും. ദൃഢമായൊരു സുഹൃത് ബന്ധമായിരുന്നു അവരുടേത്. എന്നാൽ ദാരിദ്ര്യം അവരുടെ ജീവിതത്തെ കീഴടക്കിയിരുന്നു. രാജാവിൻ്റെ ഈ വിളംബരം അവരിൽ സന്തോഷം ജനിപ്പിച്ചു. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവർ തീരുമാനിച്ചു. ഇരുവരിൽ ഒരാൾ ജയിച്ചാൽ കിട്ടുന്നതിൻ്റെ ഒരു ഭാഗം രണ്ടാമനും നൽകും എന്നതായിരുന്നു അവർ എടുത്ത തീരുമാനം. മത്സര ദിവസം ആഗതമായി. ഇരുവരും രാജസദസ്സിൽ എത്തിച്ചേർന്നു. അവിടെ 60-ലേറെ മത്സരാർത്ഥികൾ തയ്യാറായിരുന്നു. ആദ്യഘട്ട പരീക്ഷണത്തിന് മുന്നോടിയായി ഒരറിയിപ്പ് ഉയർന്നു. അമ്പുകൾ കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് എയ്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കുക എന്നതായിരുന്നു ആദ്യ മത്സരം. മത്സരിച്ചവരിൽ നിന്ന് ആദ്യ 10 പേരെ തിരഞ്ഞെടുക്കുന്നു. അമ്പെയ്ത്തിൽ മിടുക്കരായിരുന്ന ചങ്ങാതികൾ ഒന്നാം പരീക്ഷയിൽ നിഷ്പ്രയാസം ജയിക്കുന്നു. രണ്ടാം ഘട്ടം വാൾപയറ്റ്. വാളുകൊണ്ട് തൻ്റെ എതിരാളിയെ കീഴടക്കണം എന്നതായിരുന്നു ഈ പരീക്ഷണം. കുറച്ചേറെ ബുദ്ധിമുട്ടിയെങ്കിലും അവർ രണ്ടാം ഘട്ടവും മറികടക്കുന്നു. മൂന്നാം ഘട്ടം നിധിവേട്ടയാണ്. ഷിക്കോറയിലെ രാജകൊട്ടാരത്തിന് താഴെ കാണുന്ന വനത്തിൽ പതുങ്ങിയിരിക്കുന്ന അപകടങ്ങൾ മറികടന്ന് മറച്ചു വച്ചിരിക്കുന്ന നിധി കണ്ടെത്തുക എന്നതായിരുന്നു മൂന്നാം മത്സരത്തിൻ്റെ ലക്ഷ്യം. രണ്ടാം ഘട്ട മത്സരത്തിൽ വിജയിച്ച 5 മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ളതായിരുന്നു മൂന്നാം ഘട്ടം. പൊതുവെ രണ്ടാമനേക്കാൾ ബുദ്ധിയും ശക്തിയും കൂടുതലുള്ള വ്യക്തിയായിരുന്നു ഒന്നാമൻ. അതിനാൽ തന്നെ തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ നിധി കണ്ടെത്തുന്നു. രണ്ടാമതായി തിരിച്ചെത്തിയ രണ്ടാം ചങ്ങാതിയെയും അവസാന ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ അവസാന ഘട്ടമെത്തി. കുതിരയോട്ടം അഥവാ കുതിര സവാരി. ആദ്യമെത്തുന്ന വ്യക്തിക്ക് രാജ്യം സ്വന്തം. രണ്ടുപേരും കഠിനമായി അധ്വാനിച്ചു. അവർ ഒരു കുന്നിൻ മുകളിലെത്തുന്നു. ഒന്നാമൻ തീർച്ചയായും ജയിക്കും എന്ന ഉത്തമ ബോധ്യം രണ്ടാമനുണ്ടായിരുന്നു. രാജ്യം മുഴുവനായി കൈക്കലാക്കണം എന്ന അതിമോഹം രണ്ടാമനിൽ തെളിഞ്ഞു കാണാമായിരുന്നു. അതിനാൽ കുന്നിൻ മുകളിൽ നിന്ന് ഒന്നാമനെ തള്ളിയിട്ട് തോൽപ്പിക്കാം എന്ന ദുർമോഹം രണ്ടാമനിൽ വളർന്നു. അതിനായി അവൻ ശ്രമങ്ങൾ നടത്തി എങ്കിലും പരാജയപ്പെട്ടു. എന്നാൽ സ്വന്തം സുഹൃത്തിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച വ്യക്തി കുതിരപ്പുറത്ത് നിന്ന് വീഴുകയും പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ ഒന്നാമൻ മത്സരത്തിൽ ജയിച്ച് രാജ്യം സ്വന്തമാക്കുന്നു. തൻ്റെ വ്യാമോഹം കാരണം സുഹൃത്തിനെ അപായപ്പെടുത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ട വ്യക്തിക്ക് ഒന്നാമൻ എന്നും തന്നെ സ്നേഹിക്കുന്നു എന്ന ഭാവത്തോടെ അവരുടെ വിശ്വാസമനുസരിച്ച് രാജ്യത്തിൻ്റെ ഒരു ഭാഗം കൊടുക്കുന്നു. കഴിയില്ല എന്ന വാക്കിനേക്കാൾ കൂടുതൽ നോവിക്കുന്നത് വഞ്ചനയാണ്. വഞ്ചന മനുഷ്യനെ ഒരു മൃഗമാക്കുന്നു.
0: ഇതൊക്കെയല്ലേ വരണേ? അപ്പൊ നമുക്കൊരു മാപ്പിളപ്പാട്ട് കേട്ടാലോ.
1: ബലിപ്പെടുമേ മഹിമതൻ മുഹിമ്പരൽ ശേഷവിശേഷ

നീശറസൂൽ പുതുമാശമിതിൽ ഉക്കമാളിവത്തലം പൂട്ടിയണൈന്തനെ കണ്ടതിലൂതിനെ അല്ല റസൂലിനെ മുറ്റൊലി വാലയമൈത്താനേ അല്ലാമൈത്താനേ തളിർത്തക്കനെ വിപ്പക്ക പതക്കമിലൊതുക്കി ഹക്കാരിൽ നബി ത്വാഹ ത്വൈബവ ത്വൈബ പോറ്റിരളി അല്ല പയ്യല ഭൂവിളി കണ്ടുതമാകുന്നേ കൂട്ടുമനം ചൊടുക്കുട വീന്തടി കാക്കും വിധം പടി ഗുണമന മതിലുള്ള മികുതിത വിധിരോധി കരിയവനുത്തി കുഞ്ഞു കന്നവനെ കുനിയിടും കന്നവേ നുഭൂവത്തിൻ പതക്കമതുയത്താനേ അമരരുൾ വളർപ്പെട്ടാനേ ബിയാനേ നുഭൂവത്തിൻ പതക്കമതുയത്താനേ അമരരുൾ വളർപ്പെട്ടാനേ ബിയാനേ ബലിപ്പെടുമേ മഹിമതൻ മുഹിബൻ ശേഷവിശേഷണമാ നീശറസൂൽ പുതുമാം ലേശമിതിൽ ലോകമാം തെളിപ്പെടും പാശം.

യുദ്ധദിനത്തിനും മൂന്നാം ദിനം ബന്ദി കണ്ടെന്ന് യുദ്ധത്തിനൊത്തദിനം ആരവിടെ സ്വർണ തേരൊരുക്ക് എന്റെ കൈലാസനാഥന്റെ വാണെടുക്ക് ലങ്കയ്ക്കും നാഥനൊരാവണനെ വിധം ഇന്ന് പടപ്പുറപ്പാട് വേണം വിളിച്ചിറക്കണം കളി തുടരണം കവിപ്പുല.

പടപൊരുതണം കടലിളകണം മെട്ടിത്താലകൾ വീഴ്ത്തണം ചുടുചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം നീലശൈലം ദൂരെ മാറി നിൽക്കും ഭക്ത കണ്ടന്റെ നെഞ്ചിലുള്ളി പറക്കും ശംഖു കടഞ്ഞ കഴുത്തഴകും എന്നും കൊത്തിപ്പറിക്കും മിഴിയഴകും രാവണ ഭാവങ്ങൾ വർണ്ണിക്കാനൊക്കുമോ നാരായണ പാടു നാരദന ഞാൻ രാവണൻ ഒരു രാക്ഷസൻ ശ്രീലങ്ക നായകൻ ഇനി നോക്കി നിന്നു കാണും ഇടിമിന്നലോടെ നാം പടപൊരുതണം കടലിളകണം മെട്ടിത്തലകൾ വീഴ്ത്തണം ചുടുചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം മത്തിൻ ചെറപ്പട ആർത്തു നിന്നു കൊമ്പ് കോർത്തു തടുക്കുവൻ മുട്ടി നിന്നു കൊമ്പുകൂടൽ പരിക്കേറ്റു ഞെട്ടി എട്ടു ദിക്കുകൾ ആക്ഷണം കാതുപുത്തി ആലവട്ടം വെള്ളിച്ചാമരം വീശുവൻ താളത്തിലന്നേരമായിരങ്ങൾ വെള്ളക്കുതിരകൾ മുത്തുകൂടാ നിര പുത്തൻ രാജപ്രൗഢേ മണിമാല മാറിൽ ചാത്തി രാജേന്ദ്രൻ രാവണൻ പടപൊരുതണം.

யுத்தகாலத்தின் மறுகரையில் சமீராகும் விபீஷணனும் செல்ல மானவேந்திர ராம சீதா பத்தந்தூரு பூரி பரப்பு എന്നു ആകെ രാവണൻ നേരിട്ട യുദ്ധത്തിനെത്തുന്നു. ഇന്ന് നാം തെല്ലും ഭയപ്പെടേണം, കുലമുടിക്കുവാൻ വരും അരസൻ തനി നീചഭാവമാ.

പടപൊരുതണം കടലിളകണം വെട്ടിത്തലക വീഴ്ത്തണം ചുടു ചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം തൊട്ടടുത്തേക്ക് മിഴിയേക്കു വേറെ പർവ്വതം പോലെ വരുന്നൊരുത്തൻ രാവണപുത്രനെ ആരറിയും മതികായം മരുന്നു പടപൊടിക്കാൻ ഒറ്റയ്ക്ക് നിന്നിവനെ തുരത്തിടുവൻ ഇന്നും ഈ

അട്ടഹസിച്ചവനാഞ്ഞടിച്ച് കണ്ട ലക്ഷ്മണനോ തന്റെ വില്ലെടുത്ത് നാഥൻ തടഞ്ഞതാ രാഘവനും മുണ്ടി സാഹസം ചെയ്യരുതിന്നു മുന്നേ ചന്ദ്രഹാസം ദേവദത്തം എന്നോർക്കണം നോക്കൂ.

ഭക്ഷണം താണില്ലാതെ എത്തിച്ചേരാൻ എടുത്തു. താപം ജ്വലിക്കുന്ന ബാണമല്ലോ കണ്ട ലക്ഷ്മണൻ ഓടിയെടുത്തു വല്ലോ. ദിവ്യമാമസ്ത്രം കൊടുത്തയച്ചും കൊണ്ട് മാരുതിക്കു പ്രാണരക്ഷ നൽകാൻ സൗമിത്രയാം സുമിത്രാത്മജ രഘുനന്ദന പ്രിയൻ നേരിട്ട് നിന്ന് രംഗം കാണേണ്ട കാഴ്ചയായി പടപൊരുതൻ.

പടപൊരുതണം കടലിളകണം വെട്ടിത്താലകൾ വീഴ്ത്തണം ചുടുചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം മരുതി അക്ഷണം ഓടി.

ധർമ്മം കണ്ടന്റെ തേരു തകർന്നു പോയി, വില്ലും തോണീരവും ഊർന്നുപോയി, ലങ്കനാഥന്റെ ശൂരത കാറ്റിലാടി, നട്ടം തിരിഞ്ഞവൻ നിൽക്കുന്ന നേരത്ത് വിട്ടം കൊടുത്തത് ശ്രീ

0: പടപൊരുതണം കടലിളകണം വിട്ടിത്താലകൾ വീഴ്ത്തണം ചുടുചോര കൊണ്ടു നമ്മൾ ഇനി നടനമാടണം.
1: അപ്പൊ അങ്ങനെ ഇന്നത്തെ ഇതളുകൾ തീരാൻ പോവാണ്. ഇന്നത്തെ നമ്മുടെ കടങ്കഥ എന്തായിരുന്നു? കുത്തുന്ന കാളയ്ക്ക് രണ്ടുണ്ട് വാല്. ഇതിന്റെ ഉത്തരം എന്താണെന്നറിയോ? സൂചിയും നൂലും. അൻസോണ സജി അവതരിപ്പിക്കുന്ന പരിപാടികളൊന്നും ഇന്നത്തോടെ തീരണില്ല കേട്ടോ. ഇതിന്റെ രണ്ടാം ഭാഗം അടുത്ത ശനിയാഴ്ച വൈകിട്ട് 7:35 ഇതളുകളിൽ കേൾക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ ഇതളുകളിലെ ഏതെങ്കിലും ഭാഗം ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട കേട്ടോ. തിങ്കളാഴ്ച രാത്രി 8 ഇന്നത്തെ ഇതളുകളുടെ പുനഃപ്രക്ഷേപണം ഉണ്ട്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് കേൾക്കണം കേട്ടോ. അപ്പൊ ഇതളുകളെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഷാൻചേച്ചിനെ എഴുതി അറിയിക്കുക. എഴുതി അറിയിക്കേണ്ട അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. വേഗം ഒരു പേനം പേപ്പർ എടുത്തിട്ട് എഴുതിക്കോട്ടോ. ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഒന്നുകൂടെ പറയട്ടെ, ദ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി ദേവികുളം, 6856 1 3. ഇനി കത്തുകളൊന്നും അയക്കാൻ പറ്റില്ലെങ്കിലും ആരും വിഷമിക്കണ്ട കേട്ടോ. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് ആകാശവാണി ദേവികുളം 101.4

അല്ലെ സ്പൈസ് എഫ് എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ടൈപ്പ് ചെയ്ത് ടപ്പേന്ന് പോസ്റ്റ് ചെയ്തോ കേട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ട് ഉഷാറായിട്ടിരിക്കുക. ഇന്ന് ശാൻ ചേച്ചി പോവാണ്, വീണ്ടും അടുത്ത ആഴ്ച വരാം. ഈദ് മുബാറക്. ടാറ്റാ.

ഇന്നത്തെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹയായ സാഹിത്യകാരിയാര്? ഉത്തരം ആർ രാജശ്രീ. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലിലൂടെ ശ്രദ്ധേയയായ ആർ രാജശ്രീയുടെ മറ്റൊരു നോവലാണ് അത്രേയകം. ഒരിക്കൽ കൂടി, 2026 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹയായ എഴുത്തുകാരിയാര്? ആർ രാജശ്രീ. ചോദ്യോത്തരവേള സമാപിച്ചു.

0: ഇനി 8 മണിക്ക് നാടകം തിരുവനന്തപുരം മുറിലെ.
1: ആകാശവാണി പെയ്ത്ത് നാടകം. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. ശബ്ദം നൽകുന്നവർ ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ശിൽപ അജ്മൽ നാസർ കൊട്ടാരക്കര, ഷീബ കെ നായർ, നിധീഷ് ധർമ്മരാജ്, ഷെഹനാസ് ബിന്ദ്, ദേവദത്തൻ, ജയന്തി കൃഷ്ണ. സംവിധാനം റൂബി ബാബു.

0: ഫെയ്ത്ത് നാടകം ഒന്നാം ഭാഗം.
1: മഴ ആസ്വദിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. പെയ്യുന്ന ഓരോ മഴയും എൻ്റെ ഭാവങ്ങൾ കടമെടുക്കുന്നത് വരെ. ഞാൻ തന്നെയാണെന്ന് തോന്നിപ്പിക്കുമാറ് എൻ്റെ ജനാലയിൽ വന്ന് മഴ കരയും. ജനാല തുറന്ന് ഞാൻ എന്നോട് തന്നെ സംസാരിക്കും. കുറേ നേരം എൻ്റെ പുകഞ്ഞ മനസ്സ് ആറി തണുക്കുന്നത് വരെ. മുറ്റത്ത് പോയെന്ന് നനഞ്ഞെങ്കിലെന്ന് വിചാരിക്കും.

എനിക്ക് പേടിയാണ്. അവ ഒരു കുറ്റവാളിയുടെ ഭാവത്തോടെ എന്നെ നോക്കുന്നു. ഒരു പ്രളയത്തിന്റെ ജലം

ഫെയ്ത്തും എന്നെ മരണവക്കോളം എത്തിക്കുന്നു. ഇനി പറഞ്ഞു വരുന്നത് എന്നെ പറ്റിയാണ്. ഈ മഴ പോലെ എന്റെ മനസ്സ് കുറെ കാലങ്ങളായി പെയ്യുന്നു. എന്റെ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരനായിരുന്നു അരവിന്ദ്. ഞങ്ങൾ സ്കൂൾ ബസ്സിൽ വെച്ചാണ് പരിചയം. ഒന്നിലോ രണ്ടിലോ പഠിക്കുന്ന സമയത്ത് എന്റെ വാട്ടർ ബോട്ടിൽ സ്കൂൾ ബസ്സിന് താഴെ വീണുപോയി. എനിക്കതെടുക്കാൻ പേടിയായി. അന്ന് അരവിന്ദാണ് ആ ബോട്ടിൽ എടുത്തു തന്നത്. പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനെ പേടിക്കരുത് എന്നവൻ എനിക്കന്ന് പറഞ്ഞു തന്നു. എനിക്ക് അന്നൊക്കെ അവന്റെ ഒപ്പം യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. സ്കൂൾ ബസ്സിൽ അവൻ ഉണ്ടോന്ന് നോക്കും. യു പി ആയപ്പോൾ ക്ലാസ് മാറിപ്പോയി. അന്നെനിക്ക് ഭയങ്കര സങ്കടമായി. എനിക്കൊരു ഡയറി നോട്ട് ഉണ്ടായിരുന്നു അന്ന്. എല്ലായ്പ്പോഴും എഴുതാനൊന്നുമല്ല, സങ്കടങ്ങളോ ഇഷ്ടങ്ങളോ ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതും. അന്ന് ഞാൻ സങ്കടപ്പെട്ട അവനെക്കുറിച്ച് എഴുതി, കുറേ എഴുതി. അവന്റെ ഒപ്പം മിഠായി കഴിച്ചത്, തല്ല് കിട്ടിയത്, എന്റെ ലഞ്ച് ബോക്സിൽ നിന്ന് അവന്റെ ദേഹത്ത് കറി വീണത്, അങ്ങനെ. യു പി ക്ലാസ്സിൽ ഞങ്ങൾ മിണ്ടിയിട്ടേ ഇല്ല. യു പി ക്ലാസ്സിൽ അവൻ വേറെ കൂട്ടുകാരോടൊപ്പം പോയി. എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായില്ല. പിന്നീട് ഹൈസ്കൂളിൽ നിന്നാണ് ഞാൻ അവനെ കാണുന്നത്. അവനിപ്പോൾ പൊടിമീശ വന്നിരുന്നു, കുറച്ച് നീളവും വെച്ചു. ബസ്സിൽ നിന്ന് അവൻ എന്നെ നോക്കി ചിരിച്ചു. എൽ പി ക്ലാസ്സിലെ സൗഹൃദം ഞാൻ വീണ്ടും പൊടിതട്ടിയെടുത്തു. അധികം സുഹൃത്തുക്കളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്യൂഷൻ സെന്ററിൽ കൂടി ചേർന്നതോടെ ഞങ്ങൾ തമ്മിൽ നല്ലോണം അടുക്കാൻ തുടങ്ങി. ഓണപ്പരിപാടിക്ക് അവൻ ഒരുമിച്ചൊരു ഫോട്ടോയൊക്കെ എടുക്കാൻ എന്നെ വിളിച്ചു. ഞാൻ ഉടുത്തു വന്ന സാരിയൊക്കെ നല്ലതാന്ന് പറഞ്ഞു. ഞാനന്ന് ഡയറിയിൽ കുറേ എഴുതി. പക്ഷേ ഞാനും അവനും കൂടി ട്യൂഷൻ കഴിഞ്ഞ് വരുമായിരുന്നു. ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നേ ഉള്ളൂ. അവൻ എന്റെ അടുക്കലേക്ക് കൂടുതൽ അടുത്തു. അരവിന്ദ് എന്തിനാണ് എന്റെ അടുത്തേക്ക് വരുന്നത് എന്നെനിക്ക് മനസ്സിലായില്ല. വീണ്ടും അടുക്കാൻ വന്നപ്പോൾ ഞാനൊന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവൻ എന്നെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവന്റെ കയ്യിൽ അപ്പോൾ ഇരുമ്പിന്റെ ശക്തി ഉണ്ടായിരുന്നു. എനിക്ക് കുതറി മാറാനായില്ല. അവൻ എന്നെ വീണ്ടും ബലാത്കാരമായി കടന്നു പിടിച്ചു. വഴിയിലെങ്ങും ആരുമില്ല. അവൻ എന്റെ കവിളിൽ ഉമ്മ വയ്ക്കാൻ നോക്കി. അവന്റെ പിടുത്തം മെല്ലെ അയഞ്ഞു. ആ സമയത്തിന് ഞാൻ കുതറിയോടി. അന്ന് വീട്ടിലെത്തി ഞാൻ മരിച്ച പോലെ കിടന്നു. വിശന്നില്ല, ദാഹിച്ചില്ല. ഡയറിൽ എന്തൊക്കെയോ കുത്തി വരഞ്ഞു. ബസിന്റെ അടിയിൽ ബോട്ടിൽ നഷ്ടപ്പെട്ട ഒരു കുട്ടി കരയുന്നത് ഞാൻ സ്വപ്നം കണ്ടു. ഒരാൺകുട്ടി അവളുടെ അടുത്ത്. ആ ആൺകുട്ടി എടുത്തു തരുന്ന ബോട്ടിൽ വാങ്ങിക്കരുതെന്ന് ഞാൻ സ്വപ്നത്തിൽ ആ പെൺകുട്ടിയോട് പല ആവർത്തി പറഞ്ഞു. പക്ഷേ എന്റെ വിളിക്കും കേൾവിക്കും ഏറെ അപ്പുറത്തായിരുന്നു അവൾ.

0: നിങ്ങളെന്താ ഇന്ന് ക്ലാസ്സിൽ വരാഞ്ഞത്? നിങ്ങൾക്കൊരു ചായ പറയട്ടെ?
1: വേണ്ട, ചായ വേണ്ട.
0: നിങ്ങളെ ടീച്ചർ അന്വേഷിച്ചായിരുന്നു, പനിയാണ് തലവേദനയാണെന്നൊക്കെ ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട്.
1: ഞങ്ങൾക്ക് തീരെ വയ്യായിരുന്നു. ഇന്ന് ഏതൊക്കെ ടീച്ചർ വന്നു? നോട്ട്സ് വല്ലതും ഉണ്ടോ കയ്യില്? അത് ചോദിക്കാനാ വന്നത്.
0: നോട്ട്സ് PDF ആയിട്ട് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് അറ്റൻഡൻസും തീരെ ഇല്ല, സെം എക്സാം അല്ലേ വരുന്നത്. അപ്പൊ ഈ കണ്ടനേഷനൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും.
1: എടാ, നീ ഇങ്ങനെ വെറുതെ പേടിപ്പിക്കല്ലേ.
0: ആ, മെഡിക്കൽ വെച്ചാ മതിയെന്നേ. പക്ഷേ ഈ കള്ളപ്പനിക്കൊക്കെ ഏത് ഡോക്ടർ തരും?
1: നീ അങ്ങനെ കളിയാക്കല്ലേ, സത്യമായിട്ടും പനി തന്നെയായിരുന്നു.
0: ഓ, വിശ്വസിച്ചു. പിന്നെ അടുത്താഴ്ച ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, നല്ല പ്ലേസ്മെന്റ് കിട്ടുമെന്നാ കേട്ടത്. വേണമെങ്കിൽ ഒന്ന് പോയി പങ്കെടുക്കാം, കിട്ടിയാ നല്ല അവസരമല്ലേ.
1: എവിടെ വെച്ചിട്ടാ നടക്കുന്നേ? ഒത്തിരി ദൂരമുണ്ടോ? അടുത്താഴ്ച ഒന്ന് വീട്ടിൽ പോകാൻ ഇരിക്കുകയായിരുന്നു.
0: ഏ, ഇവിടെ പാളയത്ത് വെച്ചിട്ട് തന്നെയാ. ഇന്റർവ്യൂ കഴിഞ്ഞ് പോയാൽ പോരെ? ഏതായാലും രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ. ഞാൻ ഗ്രൂപ്പിൽ അതിന്റെ ബ്രോഷർ ഇട്ടിട്ടുണ്ട്, ഒന്ന് നോക്കിയേ.
1: ഓ, അതായിരുന്നോ? ഞാൻ കണ്ടു, പക്ഷെ ശ്രദ്ധിച്ചില്ല. നീ പോകുന്നുണ്ടോ?
0: ഈ കോഴ്സ് കഴിഞ്ഞ് എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല, അതുകൊണ്ട് ഏതായാലും ഒരു ജോലി നോക്കണം. ഇത് കിട്ടിയാ നല്ലതല്ലേ?
1: അതെ അതെ.
0: ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്റ്റലിൽ ഫുഡൊക്കെ നല്ലതാണോ?
1: നല്ല ഫുഡൊന്നും അല്ല, എന്തായാലും പുഴുവിനെ ഒന്നും കിട്ടുന്നില്ല, അത് തന്നെ ഭാഗ്യം.
0: ഏതായാലും സമരം നടത്തി നന്നായി. നീ ആയിരുന്നല്ലോ നേതാവ്.
1: നേതാവ് ചമഞ്ഞതൊന്നും അല്ല, ചില കാര്യങ്ങളില് നമ്മൾ തന്നെ പ്രതികരിക്കണം. ഒരാൾ നേരിട്ടിറങ്ങിയാ ബാക്കിയുള്ളവർക്കും അങ്ങനെ തന്നെ തോന്നും, അതുകൊണ്ടാ.
0: ശരിയാ. അല്ല, ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു, എന്താ ഗായത്രി മാറിയിരിക്കുന്നത്?
1: അവളോട് നീ ഇപ്പൊ ഒന്നും ചോദിക്കല്ലേ, ആകെ ഡെസ്പായിട്ടിരിക്ക. അവളുടെ ബോയ്ഫ്രണ്ട് ഇല്ലേ വിഘ്നേഷ്, അവനോട് വഴക്കിട്ടിരിക്കുക.
0: ഓ, അതുകൊണ്ടാണോ അവളും ക്ലാസ്സിൽ വരാഞ്ഞത്? കുറേ നാളായല്ലോ, ടീച്ചറും ചോദിച്ചിരുന്നു. അവളോട് അടുത്താഴ്ചത്തെ ഇന്റർവ്യൂവിന്റെ കാര്യം പറയണേ. ഞാൻ എന്നാ പോവുക.
1: ശരിടാ, ബൈ. അത് കൊള്ളാം. ഹോസ്റ്റലിലിരുന്ന പ്രശ്നമാവെന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നേ, എന്നിട്ടിപ്പോ.
2: ഏയ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല.
1: ഹാ, അത് മുഖം കണ്ടാ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നീ ഒരു കാര്യം ചെയ്, അവനെ ഒന്ന് നേരിട്ട് കാണ്.
2: എനിക്കറിയാന്നേ, പക്ഷെ എനിക്ക് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല.
1: അവൻ മിക്കാറും ആ ഗ്രൗണ്ടിലുണ്ടാവും. നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ അപ്പോഴേക്കും വരാം. എനിക്കേ ഡിപ്പാർട്ട്മെന്റിൽ വരെ പോകേണ്ട ആവശ്യമുണ്ട്.
2: ആ ശരി.

0: എടാ എപ്പെട്ടാ നോക്കിയാടാ അടിക്കണത്.
1: എടാ എടാ നീ കുറച്ചുകൂടെ കേറി നിന്നേ,
2: വൈഡ് പോ. ലാസ്റ്റ് ബോളാണ്, ലാസ്റ്റ് ബോളാണ്.
0: എടാ അത് അവളല്ലേ വരുന്നേ, ഗായത്രി. അയ്യോ അളിയ, ഇപ്പൊ കണ്ട ആ പ്രശ്നമാവും. അവളുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഞാൻ കരുതി നീ അവളെയും തേച്ചെന്ന്.
3: എടാ ഇവളെ തേക്കാൻ സമയമായിട്ടില്ല, കുറച്ച് നാളുകൂടി ഇങ്ങനെ പോട്ടെന്നേ.
0: ഇവളുമായിട്ട് കമ്മിറ്റഡ് ആയിട്ട് ഒരുപാട് വർഷമായില്ലേ?
3: ഓ ഒരു രണ്ടു വർഷമായി.
0: നിനക്ക് അവളോട് താല്പര്യമില്ലെങ്കിൽ നേരിട്ട് തന്നെ പറഞ്ഞൂടെ.
3: ഇതെത്ര നാളെന്ന് വെച്ചാ? നീ പേടിക്കണ്ട, ഞാൻ പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പ് ആക്കാം പോരെ.
0: ഇവളെ തേക്കാനുള്ള കാരണം എന്താണ്?
3: അളിയ അത്യാവശ്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പോലും ഇല്ലാത്ത അവളുടെ വീടും വീട്ടുകാരും. ഇവളെന്നെ കഴിഞ്ഞ ക്രിസ്മസിന് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അളിയ ഒരു നില വീട്, അച്ഛനാണ് സെക്യൂരിറ്റി, അമ്മ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ. എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. ജീവിതത്തെക്കുറിച്ച് കുറച്ച് പ്രാക്ടിക്കലായി കാണുന്ന പ്രശ്നമാണോ?
0: എടാ അവൾ ഇങ്ങോട്ടാണ് വരുന്നത്, പ്രശ്നമാകാൻ സാധ്യതയുണ്ട്.
3: അതെ അതെ, കണ്ട പ്രശ്ന. എടാ ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം, അവൾ പോയിട്ടൊന്ന് പറയണേ.
0: നീ ആ താഴത്ത് പുല്ലിൻ്റെ മറവിൽ നിന്നോ. ശരി.

0: ഗൂഗിളെ നീ വിഘ്നേഷിനെ കണ്ടോ? അവൻ എന്തിനാ എന്റെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി കളിക്കുന്നത്?
1: അവനെ ഞങ്ങൾ കണ്ടിട്ട് കുറേയായി.
0: കള്ളം പറയരുത് ഗൂഗിളെ, അവന്റെ ബൈക്കാണല്ലോ പുറത്തിരിക്കുന്നത്.
1: അത് അവൻ എനിക്ക് തന്നിട്ട് പോയതാണ്. ചിലപ്പോ നാട്ടിൽ പോയതായിരിക്കും. അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞിരുന്നു.
0: എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ.
1: പറയാൻ വിട്ടുപോയതായിരിക്കും.
0: എന്നെത്തുമെന്നാണ് പറഞ്ഞത്?
1: അതൊന്നും കൃത്യമായി പറഞ്ഞില്ല. ഞങ്ങളെ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല. എന്തായാലും എത്തിയാ വിളിക്കാതിരിക്കില്ല. അപ്പോ ഞാൻ എന്തായാലും ഗായത്രി അറിയിക്കാം.
0: കണ്ടാൽ എന്റെ അവസ്ഥ മോശമാണെന്ന് പറയണം, എന്നെ പറ്റിക്കരുതെന്ന് പറയണം, കാണണം എന്ന് പറയണം.
1: അവൻ നിന്നെ പറ്റിക്കൊന്നുമില്ല. ഗായത്രി ധൈര്യമായിട്ട് ചെല്ല്. അവൻ എത്തിയ എന്തായാലും കാണാൻ വരും. ചെല്ല്.
0: ശരി.
2: അളിയാ, അവള് പോയോ?
1: പാവം, ഗായത്രി ആകെ തളർന്നു പോയിട്ടുണ്ട്.
2: പാവം, എന്നെ ഓർത്തിട്ടായിരിക്കും അല്ലേടാ.
1: ഒന്ന് പോടാ. നിനക്ക് ഈ റിലേഷൻഷിപ്പ് തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹമില്ലെങ്കിൽ അത് അവളോട് പറയണം.
2: എടാ, ഇതൊക്കെ ഒരു രസമല്ലേ. എടാ, പെൺകുട്ടികൾ ഇങ്ങനെ പിന്നാലെ വരുന്നത് തന്നെ ആണത്തത്തിന്റെ ഒരു ലക്ഷണം. നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നേ.
1: എടാ, എനിക്ക് നീ പറയുന്നതൊന്നും കേൾക്കണ്ട. നീ ആ ബൈക്കിന്റെ കീങ്ങ് തന്നെ
2: എന്നാ കൊണ്ടുപോകും.

0: എന്താ ഇത്? ഭക്ഷണം മെസ് ഹാളിൽ ഇരുന്നാ കഴിക്കേണ്ടത്, റൂമിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല.
1: സോറി മാം, ഇത് ഗായത്രിക്കുള്ള ഭക്ഷണമാണ്.
0: ആർക്കായാലും ശരി, ഇത്തവണത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, ഇനി ആവർത്തിക്കരുത്.
1: ഓക്കെ മാം.
0: അവളോട് എന്നെ വന്നൊന്ന് കാണാൻ പറയണം കേട്ടല്ലോ. എനിക്കൊരു കാര്യം സീരിയസ് ആയി ആ കുട്ടിയോട് സംസാരിക്കാനുണ്ട്.

0: കഴിഞ്ഞ വെക്കേഷന് പോയപ്പോ വിഘ്നേഷിന്റെ കാര്യം ഞാൻ അമ്മയോട് സൂചിപ്പിച്ചിരുന്നു. അമ്മ മുൻകൈ എടുക്കാമെന്ന് പറഞ്ഞതാ. എന്നിട്ടാണ് അവൻ ഇപ്പോ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്.
1: ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം?
0: വിഘ്നേഷ് എന്നോട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയി.
1: ഓക്കെ, ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അത് പറ.
0: ഡാൻസിൽ പേര് കൊടുത്തതിന് അതിനാ ഇപ്പൊ ചൂടായത്. മുമ്പത്തെ തവണ അവനോട് ചോദിക്കാതെ നിങ്ങളുടെ ഒപ്പം ഷോപ്പിങ്ങിന് വന്നതിന് ഓരോ കാരണം മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പോലെ. പണ്ടൊന്നും അവൻ ഇതൊന്നും പ്രശ്നമേ അല്ലായിരുന്നു. നീ ഓർക്കുന്നുണ്ടോ, പണ്ട് കലോത്സവത്തിൽ ഞാൻ ഡാൻസ് കളിക്കുന്ന സ്റ്റേജിൽ കാണിയായി അവൻ മുൻപിൽ വന്ന് നിൽക്കുമായിരുന്നു, പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അവന്റെ ഇപ്പോഴത്തെ മാറ്റം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നെ ഒഴിവാക്കുന്ന പോലെ, ഞാനെന്തോ തെറ്റ് ചെയ്ത പോലെ. നീ ഇതൊന്ന് നോക്ക്, അവൻ എന്താ എഴുതിയേക്കുന്നേന്ന്.
1: അയ്യേ, നിന്നെയും ഗോകുലിനെയും ചേർത്ത് സംശയിക്കുന്നു.
0: അവന്റെ ഈ മാറ്റമാണ് എനിക്ക് മനസ്സിലാകാത്തത്.
1: എനിക്കിത് നല്ല ഏർപ്പാടായി തോന്നുന്നില്ല. നിന്നെ അവനെയും എനിക്ക് നന്നായിട്ട് അറിയാം. നീ ബന്ധത്തിൽ കൊടുക്കുന്ന എഫേർട്ടും ഞാൻ കാണുന്നുണ്ട്.
0: എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ലടാ, ഞാൻ അത്രയ്ക്ക് തളർന്നു പോയിട്ടുണ്ട്. നീ എന്ത് പറയുന്നോ അതുപോലെ ഞാൻ ചെയ്യാം.
1: നീ ഒരു കാര്യം ചെയ്, നീ നാളെ തന്നെ അവനോട് പോയി സംസാരിക്കും. ഞാൻ പറയുന്നതെല്ലാം നീ കേൾക്കുന്നുണ്ടോ?
0: എടി, അതിന് അവനെ കണ്ടുകിട്ടിട്ട് വേണ്ടേ?
1: നാളെ അവന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ സെമിനാറുണ്ട്. ഫൈസൽ മാഷ് അവനെ അല്ല ഏൽപ്പിച്ചേക്കുന്നെ. അവൻ എന്തായാലും അവിടെ ഉണ്ടാവും.
0: നോക്കാം.

0: ഗായത്രിയെ വാർഡൻ വിളിക്കുന്നു.
1: വരൂ. തന്നെ വിളിപ്പിച്ചത് ഈ കത്തുകളെ കുറിച്ച് ചോദിക്കാനാ. ആദ്യം കരുതി പെൺകുട്ടികളെ ശല്യപ്പെടുത്താൻ വരുന്ന വല്ലവരുമാണെന്ന്. പക്ഷെ തന്റെ പേരും വെച്ച് ആവർത്തിച്ച് കുറേ വരുന്നു. എന്താ കാര്യം?
2: എനിക്കറിയില്ല സിസ്റ്റർ.
1: നൂണ പറയരുത്. തന്റെ പേരും ക്ലാസ്സും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ.
2: എനിക്കൊന്നും അറിയില്ല.
1: ഏതായാലും ഇനി വന്നാൽ എനിക്ക് വീട്ടിലേക്ക് വിളിക്കേണ്ടി വരും. കത്തുകളിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെ അവരറിയും.
2: അയ്യോ വേണ്ട സിസ്റ്റർ, വേണ്ട.
1: ആ കരയണ്ട, പൊയ്ക്കോളൂ.
2: എന്തിനാ വിളിപ്പിച്ചത്? അവൻ എന്നെ കുറിച്ച് കത്തെഴുതിയിരിക്കുന്നു, എന്നിട്ട് അത് വാർഡൻ അയച്ചു. ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നത് എല്ലാം പരസ്യമാക്കി അവൻ, ആ ദുഷ്ടൻ. അവന്റെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയില്ല. എനിക്ക് വയ്യടി. വീട്ടിലറിഞ്ഞ കൂടുതൽ പ്രശ്നവും. ഞാൻ ഇനി എന്ത് ചെയ്യും?
3: എടീ, നീ വിഷമിക്കാതെ, നമുക്ക് വഴിയുണ്ടാക്കാം. നീ ഇങ്ങനെ കരയല്ലേ?

0: നമുക്കിന്നൊരു കവിത പഠിക്കാം. കവി പാബ്ലോ നെരൂദ. സാമ്രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തെ അടിയറവ് പറയിച്ച കവിയാണ് പാബ്ലോ നെരൂദ. അതേസമയം മനോഹരങ്ങളായ പ്രണയബിംബങ്ങളും അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. തളർന്നുപോയ തന്റെ പ്രേമഭാജനത്തിന്റെ കൈപിടിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിന്റെ വിഷാദം നിറഞ്ഞ അഗാധമായ കണ്ണുകളിലാണ് സ്വപ്നത്തിന്റെ കര തുടങ്ങുന്നത് എന്ന്. ഇത്തരത്തിൽ പ്രത്യാശയെ പ്രണയത്തിന്റെ ഭാവത്തിൽ അദ്ദേഹം പുനരവതരിപ്പിച്ചു.
1: വരൂ,
0: എന്താ വൈകിയത്? കുറെ നാളായല്ലോ തന്നെ കണ്ടിട്ട്.
1: അതെ ടീച്ചർ, റോഡിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു.
0: ആ വരൂ, വന്നിരിക്കൂ.
2: തിക്നേഷിനെ കണ്ടോ? അവരെന്താ പറഞ്ഞത്?
0: ഗായത്രി ഇന്റർവെല്ലിൽ എന്റെ ക്യാബിനിലേക്ക്.

0: വരണം. താനന്ന് ചോദിച്ച പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗായത്രി കേൾക്കുന്നുണ്ടോ? എന്നാൽ നമുക്ക് ക്ലാസ് പിന്നീടെടുക്കാം.
1: എടാ, എന്തായി?
2: അവൻ എന്നോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല. താല്പര്യമില്ലാത്തതുപോലെ ഭയങ്കര അവോയ്ഡിംഗ് ആണ്. എന്നെ അവൻ അറിയാലോ. എന്നിട്ടും എന്നിട്ടും
1: എടാ, നീ ആ കത്തുകളെ കുറിച്ച് ചോദിച്ചോ?
2: അവൻ അതിനൊന്നും പറഞ്ഞില്ല. എനിക്ക് അവന് മനസ്സിലാകുന്നില്ല.
1: അന്ന് കോളേജ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ബീച്ചിൽ പോയത് നീ ഓർക്കുന്നുണ്ടോ? നിനക്കൊരു പരിഗണന പോലും തരാതെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവൻ്റെ. എല്ലാം ഒരു തമാശ പോലെയാ അവൻ അവതരിപ്പിച്ചത്. അന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു.
2: തമാശ തമാശയാണ് അവന് എന്നെ കണ്ടുമുട്ടിയത്, എന്നോട് സംസാരിച്ചത്, എന്നെ തൊട്ടത്. മൊത്തത്തിൽ ഞാനൊരു തമാശയാണ്. തമാശ. നിനക്കൊരു കാര്യം അറിയാവോ? അവൻ എന്നെ ഭീഷണിപ്പെടുത്തുവാ, എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ. അവൻ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? അവനെ അല്ലേ ഞാൻ സ്നേഹിച്ചത്.
1: ഗായത്രി, എടാ നീ ഇങ്ങനെ കരയാതെ, എന്തെങ്കിലും വഴി കാണാം. അതാ ടീച്ചർ വരുന്നു.
0: നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? ഗായത്രി, ഇതാ അയാള് പറഞ്ഞ പുസ്തകം.
1: അത് അത് ടീച്ചർ.
0: അയ്യോ, ഗായത്രി കരയുന്നല്ലോ. എന്തു പറ്റി? എന്തു പറ്റി ഗായത്രി?
2: ഒന്നുമില്ല ടീച്ചർ.
1: ടീച്ചർ, അത് ബ്രേക്കപ്പ് ഇഷ്യൂ.
0: ഓ, നിങ്ങളിപ്പോ ഹോസ്റ്റലിലേക്ക് ചെല്ലു. ഗായത്രി, നാളെ നമുക്കൊന്ന് കാണണം കേട്ടോ.
2: ആ ടീച്ചർ.
1: എടാ, നേരം വൈകി, വാ ഹോസ്റ്റലിലേക്ക് പോ.
0: ആ ചെല്ലു വേഗം. ഗായത്രി ചെല്ലു.
2: ആ ടീച്ചർ.
1: ശരി.
3: പെയ്ത്ത് നാടകം ഒന്നാം ഭാഗം സമാപിക്കുന്നു. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗായത്രി, ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ഗായത്രിയുടെ സുഹൃത്ത് ശിൽപ, വിഘ്നേഷ് അജ്മൽ നാസർ കൊട്ടാരക്കര, കൂട്ടുകാരൻ ഗോകുൽ നിധീഷ്, ഗായത്രിയുടെ ആൺ സുഹൃത്ത് ദേവദത്തൻ, വാർഡൻ ഷെഹനാസ് ബിന്ദ്, മലയാളം ടീച്ചർ ഷീബ കെ നായർ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത. ഈ നാടകത്തിൻ്റെ അവസാന ഭാഗം അടുത്ത വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:00-2:00 കേൾക്കാം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഭരണിക്കാവ് ശിവകുമാറിന്റെ വരികൾക്ക് ആർ രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം താരാട്ട്.

ഇന്ന് രാത്രി 9:15 കായിക ലോകം. ഇതിൽ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി, രചന അജ്മൽ എൻ എസ്. ഇന്ന് രാത്രി 9:15 കായിക ലോകത്തിൽ.

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം 2 ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്കപ്രായമനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകളുണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൌപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19-ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130-ഓളം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയായി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം June 1. തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSS രാവിലെ 9 മണിക്ക് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. June 1 സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നുള്ളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. PM-ശ്രീ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർക്കലയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ മൂന്നാറിൽ അതിക്രമമുണ്ടായ സംഭവത്തിൽ തമിഴ്നാട് പോലീസ് 3 പേർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തു. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന 3-ാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112.65 രൂപയും ഡീസലിന് 101.56 രൂപയുമായി ഉയർന്നു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം. ഹോർമൂസ് കടലിടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കാല രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിർദ്ദേശം നൽകി. ഇതു സംബന്ധിച്ച് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. പകർച്ചവ്യാധി വ്യാപനമുണ്ടായാൽ രോഗികൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനും അടിയന്തര പ്രാധാന്യം നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചു. 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട ഈ മാസം 25 തുറക്കും. 26 പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10 നട അടയ്ക്കും. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾക്ക് 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. തിരുവനന്തപുരത്ത് ചിറയൻകീഴ് മണ്ണൂർ ഭാഗം പട്ടളയിൽ നിയമവിരുദ്ധമായി ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്നും അപകടകരമാം വിധം LPG ചോർത്തി മറ്റ് സിലിണ്ടറുകളിലേക്ക് നിറച്ച് കരിഞ്ഞന്തയിൽ വിൽക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തി. ഇതിനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും 261 സിലിണ്ടറുകളും ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തു. തുടരന്വേഷണം നടന്നുവരുന്നു. 2025 VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്തമാസം 21 സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് G. റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം July 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
2: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ചലച്ചിത്ര ഗാനം കേൾക്കാം. കളിപ്പാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

26 ഫുട്ബോൾ ലോകകപ്പിന് തുടക്കമാകുന്നത്. കാനഡ, USA എന്നിവിടങ്ങൾ വേദിയാകുന്ന ഫുട്ബോൾ മാമാങ്കത്തിന്റെ കൊട്ടിക്കലാശം 20 July നടക്കും. ഫുട്ബോൾ ഇതിഹാസങ്ങളായ ലിയോണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഒരുമിച്ചെത്തുന്ന അവസാന ലോകകപ്പ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. 38-കാരനായ മെസ്സിയും 41-കാരനായ റൊണാൾഡോയും ഇത് തങ്ങളുടെ അവസാന ലോകകപ്പായിരിക്കുമെന്ന സൂചന ആരാധകർക്ക് നൽകിയിട്ടുണ്ട്. ടീമിന്റെ നായകന്മാരായാണ് ഇരുവരും കളത്തിലിറങ്ങുന്നത്. ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവുമധികം രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ടൂർണമെന്റാണ് ഇത്തവണത്തേത്. 48 രാജ്യങ്ങളാണ് ഇത്തവണ കിരീടത്തിനായി പോരാട്ടത്തിനിറങ്ങുന്നത്. ഭാഗ്യനിർഭാഗ്യങ്ങൾ നിമിഷനേരം കൊണ്ട് മാറിമറയുന്ന ലോകകപ്പിന്റെ 23-ാം പതിപ്പാണ് തിരിതെളിയാൻ പോകുന്നത്. അനേകം സംസ്കാരങ്ങളുടെ ഒത്തുചേരലിന് കൂടിയാണ് ഫുട്ബോൾ ലോകം സാക്ഷിയാകാൻ പോകുന്നത്. കോടിക്കണക്കിന് ആളുകളെ ടെലിവിഷൻ സ്ക്രീനുകൾക്കും സ്റ്റേഡിയങ്ങൾക്കും മുന്നിലെത്തിക്കുന്ന ലോകകപ്പ് ലോകരാഷ്ട്രീയത്തെയും സംസ്കാരത്തെയും സമ്പദ് വ്യവസ്ഥയെയും പോലും സ്വാധീനിക്കുന്ന തരത്തിൽ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ചരിത്ര താളുകളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കണ്ണീരിന്റെയും നിരാശയുടെയും ആഹ്ലാദങ്ങളുടെയും ഒരുപാടൊരുപാട് മുഖങ്ങൾ നമുക്ക് മുന്നിൽ തെളിയും. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഫുട്ബോൾ ജനപ്രീതി നേടിത്തുടങ്ങിയിരുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള സ്ഥിരമായ ഒരു ആഗോള ടൂർണമെന്റിന്റെ ആവശ്യകത ഉയർന്നതോടെയാണ് ലോകകപ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. 1928 നടന്ന ഫിഫ കോൺഗ്രസിലാണ് ലോകകപ്പ് സംഘടിപ്പിക്കുന്നതിന് ഔദ്യോഗിക തീരുമാനമുണ്ടായത്. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കിരീടം നേടിയ രാജ്യം ബ്രസീലാണ്. 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ എല്ലാ ലോകകപ്പുകളിലും പങ്കെടുത്ത ഏക രാജ്യം കൂടിയാണ്. ജർമ്മനിയും ഇറ്റലിയും 4 വീതം കിരീടങ്ങൾ നേടിയപ്പോൾ അർജന്റീന 3 തവണയും ഫ്രാൻസ് 2 തവണയും കിരീടം സ്വന്തമാക്കി. 1930 യുറുഗ്വേയിലാണ് കന്നി ഫുട്ബോൾ ലോകകപ്പ് അരങ്ങേറിയത്. അന്താരാഷ്ട്ര ഫുട്ബോൾ നിയന്ത്രിക്കുന്ന ഫിഫയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ലോകകപ്പിൽ ആതിഥേയർ തന്നെ ചാമ്പ്യന്മാരായി. ഫൈനലിൽ അർജന്റീനയെ 2-4 പരാജയപ്പെടുത്തിയാണ് യുറുഗ്വായ് കന്നിക്കിരീടത്തിൽ മുത്തമിട്ടത്. വെറും 13 രാജ്യങ്ങൾ മാത്രമാണ് ആ ടൂർണമെന്റിൽ പങ്കെടുത്തത്. യൂറോപ്യൻ രാജ്യങ്ങൾ കടൽ മാർഗം ദീർഘയാത്ര ചെയ്തെത്തേണ്ട സാഹചര്യം മൂലമാണ് പല ശക്തരായ ടീമുകളും വിട്ടുനിന്നത്. 1930 13 ടീമുകളുമായി തുടങ്ങിയ ലോകകപ്പ് പിന്നീട് 16 ടീമുകളിലേക്കും 24 32 ടീമുകളിലേക്കും വളർന്നു. ആഗോള ഫുട്ബോളിന്റെ വ്യാപനവും കൂടുതൽ രാജ്യങ്ങളുടെ പങ്കാളിത്തവും കണക്കിലെടുത്താണ് 2026 മുതൽ 48 ടീമുകൾ പങ്കെടുക്കുന്ന രീതിയിലേക്ക് ടൂർണമെന്റ് മാറിയത്. ലോകകപ്പ് എന്ന ആശയത്തിന് പിന്നിൽ ഫ്രഞ്ചുകാരനായ ജൂൾസ് റിമെറ്റ് എന്ന ഫിഫ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ആദ്യ ലോകകപ്പ് ട്രോഫിയും അറിയപ്പെട്ടിരുന്നത്. 1930 മുതൽ 1970 വരെ ലോക ജേതാക്കൾക്ക് ഫിഫ നൽകിയിരുന്നത് ഫ്രഞ്ച് ശില്പിയായ ആബെ ലാഫ്ലർ രൂപകൽപ്പന ചെയ്ത കപ്പായിരുന്നു. വിജയം സമ്മാനിക്കുന്ന ഗ്രീക്ക് ദേവതയായ നൈക്കിന്റെ രൂപമായിരുന്നു ട്രോഫിയിൽ ആലേഖനം ചെയ്തിരുന്നത്. 1974 മുതലാണ് ഇന്ന് കാണുന്ന രൂപകൽപ്പനയിലുള്ള ലോകകപ്പ് ട്രോഫി ജേതാക്കൾക്ക് നൽകി തുടങ്ങിയത്. ഭൂമിയെ കയ്യിലേന്തിയ 2 മനുഷ്യർ എന്നതാണ് ഈ ട്രോഫിയുടെ രൂപം. 1934 ഇറ്റലിയും 1938 ഫ്രാൻസും ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചു. 2 വട്ടവും ഇറ്റലി തന്നെ ചാമ്പ്യന്മാരായി. നിർഭാഗ്യത്തിന്റെ ചരിത്രം വേട്ടയാടുന്ന ഒരു രാജ്യവുമുണ്ട്, ഇന്തോനേഷ്യ. വെറും 1 മത്സരം മാത്രം കളിച്ച് ലോകകപ്പിന്റെ വേദിയിൽ നിന്നും അപ്രത്യക്ഷമായ രാജ്യമെന്ന പ്രത്യേകതയും ഇന്തോനേഷ്യക്ക് സ്വന്തം. 1938 ഫ്രാൻസിൽ നടന്ന ലോകകപ്പിലായിരുന്നു ഇന്തോനേഷ്യ തങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെയും ലോകകപ്പ് മത്സരം കളിച്ചത്. ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിലാണ് ഇന്തോനേഷ്യ കളത്തിലിറങ്ങിയത്. ലോകകപ്പിൽ പങ്കെടുക്കുന്ന ആദ്യ ഏഷ്യൻ രാജ്യമെന്ന തലയെടുപ്പോടെയായിരുന്നു ഇന്തോനേഷ്യ പോരാട്ടത്തിനിറങ്ങിയത്. നോക്കൌട്ട് മത്സരമായതിനാൽ തോറ്റതോടെ അവർ പുറത്തായി. ലോകകപ്പിന്റെ ജൈത്രയാത്രയ്ക്ക് പിന്നീട് 2-ാം ലോക മഹായുദ്ധം തടസ്സം നിന്നു. 1942-46 വർഷങ്ങളിൽ
ലോകകപ്പ്

സംഘടിപ്പിക്കാനായില്ല. പിന്നീട് 1950 ലോകകപ്പ് മടങ്ങിയെത്തുന്നത്. ബ്രസീലായിരുന്നു ആതിഥേയർ. ശക്തരായ യുറുഗ്വായ് ആതിഥേയരുടെ കണ്ണീർ വീഴ്ത്തി ചാമ്പ്യന്മാരായി. ബ്രസീലിലെ റിയോ ഡി ജനറോയിലെ പ്രശസ്തമായ മാരക്കാന സ്റ്റേഡിയത്തിലെ നിശ്ചലമായ നിമിഷങ്ങൾ ഇന്നും ചരിത്രത്തിലെ പൊള്ളുന്ന നിമിഷങ്ങളാണ്. തൊട്ടടുത്ത പതിപ്പിന് ആതിഥേയത്വം വഹിച്ചത് സ്വിറ്റ്സർലൻഡായിരുന്നു. ഹംഗറിയെ പരാജയപ്പെടുത്തി വെസ്റ്റ് ജർമ്മനി ലോക കിരീടത്തിൽ മുത്തമിട്ടു. പിന്നീട് നടന്ന ലോകകപ്പുകൾ ഒരു തേരോട്ടത്തിന്റെ തുടക്കമായിരുന്നു. കരുത്തരായ ബ്രസീൽ അജയ്യരായി മാറുന്ന കാഴ്ചയ്ക്ക് ലോകം സാക്ഷ്യം വഹിച്ച നിമിഷങ്ങൾ. സ്വീഡൻ ആതിഥേയത്വം വഹിച്ച 1958 ലോകകപ്പിലൂടെ ഫുട്ബോൾ ലോകം അത്ഭുത ബാലനെ വരവേറ്റു. പെലെ 17 ലോകകപ്പിനിറങ്ങിയ പെലെയുടെ ബൂട്ടുകളുടെ ബലത്തിൽ ബ്രസീൽ തങ്ങളുടെ കന്നിക്കിരീടത്തിൽ മുത്തമിട്ടു. ആതിഥേയരെ 2-5 പരാജയപ്പെടുത്തിയാണ് പെലെയുടെ ബ്രസീൽ ചാമ്പ്യന്മാരായത്. ഫൈനലിൽ ഇരട്ട ഗോളുകളോടെ പെലെ തിളങ്ങി. തൊട്ടടുത്ത വർഷവും കിരീടത്തിൽ മുത്തമിട്ടത് ബ്രസീൽ തന്നെ. ചിലി ആതിഥേയരായ ലോകകപ്പിൽ ചെക്കോസ്ലോവാക്കിയെയാണ് ഫൈനലിൽ ബ്രസീൽ പരാജയപ്പെടുത്തിയത്. 1-3 ബ്രസീൽ വിജയക്കൊടി നാട്ടിയത്. 1966 കിരീടം കൈവിട്ടെങ്കിലും 1970 വീണ്ടും ബ്രസീൽ ലോക ചാമ്പ്യന്മാരായി. മെക്സിക്കോ ആതിഥേയരായ ലോകകപ്പിന്റെ ഫൈനലിൽ 1-4 ഇറ്റലിയെ പരാജയപ്പെടുത്തിയാണ് ബ്രസീൽ 3rd കിരീടം സ്വന്തമാക്കിയത്. 1970 ത്രസിപ്പിക്കുന്ന പാസിംഗും ആക്രമണ ഫുട്ബോളുമായി ലോകത്തെ വിസ്മയിപ്പിക്കാൻ ബ്രസീലിന് സാധിച്ചു. 4 3 ഷെൽഫിലെത്തിച്ച ബ്രസീൽ അജയ്യരായി മാറി. 3rd ലോക കിരീടം പേരിൽ ചേർത്ത പെലെ ഒരു അപൂർവ റെക്കോർഡും സ്വന്തമാക്കി. 3 ലോകകപ്പ് കിരീടം നേടിയ ഏക താരമായി പെലെ ഇന്നും ചരിത്രത്തിൽ നിലകൊള്ളുന്നു. 1970 ലോകകപ്പിലെ ബ്രസീൽ ടീം മനോഹരമായ പാസിംഗും ആക്രമണ ഫുട്ബോളും കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ചു. ഒരൊറ്റ മത്സരം പോലും പരാജയപ്പെടാതെയാണ് ആ സ്ക്വാഡ് വിശ്വകിരീടം ചൂടിയത്. ഫുട്ബോൾ ചരിത്രത്തിലെ മികച്ച ദേശീയ ടീമുകളിലൊന്നായി ആ സ്ക്വാഡിനെ വിലയിരുത്തുന്നു. 1970 ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ശക്തമായി മുന്നോട്ട് വന്നു. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ ടീമുകൾ ലോക ഫുട്ബോളിൽ ശക്തമായ സാന്നിധ്യമായി മാറാൻ തുടങ്ങി. 1974 ആതിഥേയരായ വെസ്റ്റ് ജർമ്മനി ചാമ്പ്യന്മാരായി. നെതർലൻഡ്സിനെ 1-2 പരാജയപ്പെടുത്തിയാണ് വെസ്റ്റ് ജർമ്മനി കിരീടം ചൂടിയത്. 1978 നെതർലൻഡ്സ് ഫൈനലിൽ എത്തിയെങ്കിലും കിരീടത്തിനരികെ വീണു. ആതിഥേയരായ അർജന്റീനയോട് 1-3 നെതർലൻഡ്സ് പരാജയപ്പെട്ടത്. ലോകത്ത് ഏറ്റവുമധികം ആരാധകരുള്ള ടീമുകളിലൊന്നായ അർജന്റീനയുടെ കന്നി കിരീടമായിരുന്നു അത്. 1982 ഇറ്റലി വിശ്വകിരീടം നേടിയപ്പോൾ 1986 വീണ്ടും അർജന്റീന ലോകകപ്പ് കീഴടക്കി. 1982 വെസ്റ്റ് ജർമ്മനിയെ കീഴടക്കിയാണ് ഇറ്റലി ചാമ്പ്യന്മാരായത്. സ്പെയിനായിരുന്നു ആതിഥേയർ. മെക്സിക്കോ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിലും വെസ്റ്റ് ജർമ്മനിക്ക് ഫൈനലിൽ കാലിടറി. അർജന്റീന ജേതാക്കളായി. ഡീഗോ മറഡോണ എന്ന ഇതിഹാസം ലോക കിരീടത്തിൽ മുത്തമിട്ടു. 1986 ഫൈനലിസ്റ്റുകൾ തന്നെ 90 ഫൈനലിലും ഏറ്റുമുട്ടി. പക്ഷേ 2 നഷ്ടമായ കിരീടം ഇത്തവണ വെസ്റ്റ് ജർമ്മനി കൈപ്പിടിയിൽ ഒതുക്കി. ഇറ്റലി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ഏകപക്ഷീയമായ 1 അർജന്റീനയെ വെസ്റ്റ് ജർമ്മനി തോൽപ്പിച്ചത്. 1994 ലോകകപ്പിലൂടെ ബ്രസീൽ വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്തി. USA ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ഇറ്റലിയായിരുന്നു ഫൈനലിലെ എതിരാളികൾ. മുഴുവൻ സമയത്തും ഗോൾരഹിതമായ മത്സരത്തിൽ പെനാൽറ്റിയിലൂടെയാണ് ബ്രസീൽ തങ്ങളുടെ 4th കിരീടം സ്വന്തമാക്കിയത്. 1998 ഫ്രാൻസ് ലോകകപ്പിലും ബ്രസീൽ ഫൈനലിൽ എത്തി.
പക്ഷേ ആതിഥേയരായ ഫ്രാൻസിന്റെ കരുത്തിനു മുന്നിൽ ബ്രസീൽ മുട്ടുമടക്കി. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കായിരുന്നു നിലവിലെ ചാമ്പ്യന്മാരെ ഫ്രാൻസ് തകർത്തത്. 2002 ബ്രസീൽ കരുത്തോടെ തിരിച്ചു വന്നു, 5-ാം കിരീടം നേടിയെടുത്തു. പക്ഷേ അതിനുശേഷം കിരീടത്തിൽ മുത്തമിടാൻ ബ്രസീലിന് സാധിച്ചിട്ടില്ല എന്നത് ആരാധകരെ നിരാശയിലാഴ്ത്തുന്നു. ദക്ഷിണ കൊറിയയും ജപ്പാനും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ ജർമ്മനിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. 2002 ശേഷം യൂറോപ്യൻ രാജ്യങ്ങളുടെ തേരോട്ടമാണ് ലോകകപ്പിൽ ആരാധകർ കണ്ടത്. ലാറ്റിനമേരിക്കൻ ശക്തി കേന്ദ്രങ്ങളെല്ലാം തകർന്നടിഞ്ഞു. 4 ലോകകപ്പുകളിൽ യൂറോപ്യൻ സർവാധിപത്യം ലോകം കണ്ടു. ബ്രസീലിന്റെ പതനവും ഫ്രാൻസിന്റെ ശക്തമായ പ്രകടനങ്ങളും ഫുട്ബോൾ ലോകത്ത് ചർച്ചയായി. 2006 യൂറോപ്യൻ ഫൈനലിൽ ഫ്രാൻസും ഇറ്റലിയും ഏറ്റുമുട്ടി. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇറ്റലി ജേതാക്കളായി. ആതിഥേയരായ ജർമ്മനിക്ക് 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തരാകേണ്ടി വന്നു. 2010 ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിലാണ് ഏറെ വിവാദമായ ജബുലാനി പന്ത് അവതരിപ്പിച്ചത്. സ്ട്രൈക്കർമാരെയും ഗോൾ കീപ്പർമാരെയും കബളിപ്പിച്ച പന്തായിരുന്നു ജബുലാനി. പന്തിന്റെ പാത മനസ്സിലാക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടി. ടിക്കി ടാക്ക ശൈലിയുമായി എത്തിയ സ്പെയിൻ ജബുലാനിയെ വരുതിയിലാക്കി ജേതാക്കളായി. 2014 ബ്രസീൽ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിന്റെ ഫൈനലിൽ ഇതിഹാസ താരം മെസ്സിയുടെയും അർജന്റീനയുടെയും കണ്ണീർ വീണു. ഫൈനലിൽ ഏകപക്ഷീയമായ 1 ഗോളിന്റെ വിജയത്തോടെ ജർമ്മനി കിരീടം ചൂടി. 2018 റഷ്യൻ ലോകകപ്പിൽ ഫ്രാൻസിന്റെ മിന്നും പ്രകടനത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. ടൂർണമെന്റിലെ കറുത്ത കുതിരകളായി മാറിയ ക്രൊയേഷ്യയായിരുന്നു ഫൈനലിലെ എതിരാളികൾ. 2-4 ഗോളുകൾക്ക് ഫ്രാൻസ് ക്രൊയേഷ്യയെ തകർത്ത് കിരീടം ചൂടി. ഏറ്റവും ഒടുവിലായി നടന്ന ഖത്തർ ലോകകപ്പിലും ഫ്രാൻസ് മികവ് പുലർത്തി. പക്ഷേ അർജന്റീനിയൻ ടീമിന്റെ ഒത്തിണക്കത്തിനും മെസ്സി എന്ന ഇതിഹാസത്തിനും മാർട്ടിനസ് എന്ന വൻമതിലിനും മുന്നിൽ ഫ്രാൻസ് വീണു. ആദ്യാവസാനം ആവേശം അലതല്ലിയ കലാശ പോരാട്ടത്തിനൊടുവിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ അർജന്റീന വിശ്വകിരീടം നേടി. ഇതിഹാസ താരം മെസ്സിക്ക് കന്നി ലോകകിരീടം. ഇനി കാത്തിരിപ്പിന്റെ നാളുകളാണ്. ആരാധകരുടെ പ്രിയപ്പെട്ട മെസ്സിയും റൊണാൾഡോയും നെയ്മറുമെല്ലാം കളത്തിലിറങ്ങുന്നത് കാണാനായുള്ള കാത്തിരിപ്പ്. ലോകം മുഴുവൻ ഒരു പന്തിലേക്ക് ആവേശത്തോടെ ചുരുങ്ങുന്ന കാഴ്ചയ്ക്കായുള്ള നിമിഷങ്ങൾക്ക് ഇനി ദിവസങ്ങളുടെ ദൂരം മാത്രം.

0: പന്തിൻ കളിമേള
1: ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലൂടെ പ്രത്യേക പരിപാടി സമാപിക്കുന്നു. രചന അജ്മൽ എൻ എസ്, ആഖ്യാനം നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.
2: ലോകം ഇനി പന്തിന് പിറകെ പായും നാളാണേ നേരാണേ കളി ഇത് ഉലകം നേടും കഥ.
3: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

വാക്കുകളുടെ മാസ്മരികതയും സംഗീതത്തിൻ്റെ മാധുര്യവും ഒത്തുചേരുമ്പോൾ അത്ഭുതങ്ങൾ ജനിപ്പിക്കുന്ന മലയാള സിനിമാ ഗാനങ്ങൾ കേൾക്കുംതോറും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന ആ മനോഹര ഗാനങ്ങളുടെ ലോകത്തേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് ഹൃദയരാഗങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ അനില. ഇന്ന് ഹൃദയരാഗങ്ങളിലെ ആദ്യത്തെ സന്ദേശം അയച്ചിരിക്കുന്നത് രതീഷ് മഞ്ഞപ്രയാണ്. ഒരു വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിലെ ചന്ദനലേപ സുഗന്ധം എന്ന ഗാനമാണ് രതീഷിന് കേൾക്കേണ്ടത്. കെ ജയകുമാറിൻ്റെ വരികൾക്ക് രവി ബോംബെ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ച എക്കാലത്തെയും ആ ക്ലാസിക് ഗാനം നമുക്ക് ആസ്വദിക്കാം.

കാണാനഴകുള്ള മാണിക്കക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ. ഈ മനോഹര ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശം അയച്ചിരിക്കുന്നത് ആനന്ദൻ തിലാനൂരാണ്. ഊഴം എന്ന ചിത്രത്തിൽ ഒ എൻ വി എം കെ അർജുനൻ കൂട്ടുകെട്ടിൽ പിറന്ന് ജി വേണുഗോപാൽ ആലപിച്ച ആ മനോഹര ഗാനമാകട്ടെ ഹൃദയരാഗങ്ങളിൽ അടുത്തത്.

ബിച്ചു തിരുമല്ലയുടെ വരികൾക്ക് ജിതിൻ ശ്യാം ഈണം പകർന്ന് കെ ജെ യേശുദാസും ജിൻസിയും ചേർന്ന് ആലപിച്ച വിസ എന്ന ചിത്രത്തിലെ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് വൈഷ്ണവി തൃപ്പൂണിത്തറയാണ്. ഹൃദയരാഗങ്ങളിൽ അടുത്തത് വൈഷ്ണവിയുടെ ഇഷ്ടഗാനം.

പൂ പോലെ ജനിക്കും, ഹൃദയത്തിൻ്റെ നിറങ്ങൾ എന്ന ചിത്രത്തിലെ ഈ ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് സന്ദേശമയച്ചിരിക്കുന്നത് രാജു തുറവൂറാണ്. ശ്രീകുമാരൻ തമ്പി, ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന് പി ജയചന്ദ്രൻ, പി മാധുരി എന്നിവർ ആലപിച്ച ആ ഗാനമിതാ.

പ്രിയ സുഹൃത്ത് സുരേഷ്, സ്വപ്നക്കൂട്ടിലെ കൂട്ടുകാർ എന്നിവർക്കു വേണ്ടി ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരത്തു നിന്നും വിജിയാണ്. കണ്ണൂർ എന്ന ചിത്രത്തിൽ കൈതപ്രത്തിൻ്റെ രചനയും രവീന്ദ്രൻ മാഷിൻ്റെ ഈണവും കെ എസ് ചിത്രയുടെ ആലാപനവും. കടലറിയില്ല, കരയറിയില്ല, കരളിൽ നിറയും പ്രണയോന്മാദം. ആ മനോഹര ഗാനമാകട്ടെ ഹൃദയരാഗങ്ങളിൽ അടുത്തത്.

ഹായ് ഹൃദയരാഗങ്ങൾ, നമസ്കാരം. എനിക്ക് സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ കണ്ണീരിൽ വിരിയും താമരപ്പൂ എന്ന ഗാനം കേൾപ്പിക്കുമോ? സന്ദേശം അയച്ചിരിക്കുന്നത് ഷാജു മടത്തുംപടിയാണ്. യൂസഫ് അലി കേച്ചിയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് ഗാനഗന്ധർവൻ പാടിയ ആ ഗാനമാകട്ടെ ഹൃദയരാഗങ്ങളിൽ ഇന്ന് അവസാനത്തേത്.

പ്രണയവും വിരഹവും സന്തോഷവും കലർന്ന ഇന്നത്തെ ഗാനങ്ങൾ ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും ഹൃദയരാഗങ്ങളിൽ ഒത്തുചേരും വരെ എല്ലാവർക്കും നിറഞ്ഞ സ്നേഹം. ശുഭരാത്രി.

ഹൈ റേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 25 സെക്കൻഡ്. ചലച്ചിത്ര ഗാനം കേൾക്കാം. ഉള്ളടക്കം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. ഗാനരചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.